പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 14ന്റെ സമതല ഭൂമികകളിലാണ്. 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാരീസിലെ പുരാതന കോട്ടയായ ബാസ്റ്റെയിൽ ദേ ജനക്കൂട്ടം തകർക്കുന്നു. 1938 ജൂലൈ 14 ഇറ്റലിയിലെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപതി ബെനിറ്റോ മുസ്സോളിനി ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ വംശീയ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വംശീയ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 1959 ജൂലൈ 14 ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ യുദ്ധക്കപ്പലായ USS ലോങ് ബീച്ച് കടലിൽ ഇറങ്ങുന്നു. 1960 ജൂലൈ 14 ആ മനുഷ്യൻ നീ തന്നെ. 1128 ക്രൈം 27 അവൻ വീണ്ടും വരുന്നു എന്നീ നാടകങ്ങളിലൂടെ ആധുനിക മലയാള നാടകവേദിയുടെ ആദ്യത്തെ ശക്തി ഗോപുരങ്ങളിലൊന്നായി തീർന്ന സി ജെ തോമസിന്റെ ജീവിതത്തിന് യവനിക വീണിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചു കളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം, ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയുടെ അമ്മട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന്, താൽക്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റ് എന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനി സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൗകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായ ഒരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജവാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു, അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി.

0: ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വ നിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കുവാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദാവസരമാക്കണമെങ്കിൽ ബുദ്ധനെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിനു പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിനു പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇസ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ

0: മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിനുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൗഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2-നാണ് ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൗത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്തി യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2ാം ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിനിന്റെ

0: മന്ദിരമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 ായിരുന്നു. സംസ്കാരം രാവിലെ 9 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ടുമുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആനുകാലിക സാഹിത്യ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് കേൾക്കാം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പരിപോഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രമാസികകളാണ് സാഹിത്യ ആനുകാലികങ്ങൾ എന്നറിയപ്പെടുന്നത്. സാഹിത്യത്തിന് പൊതുവായോ സാഹിത്യത്തിലെ ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേകമായോ പ്രാധാന്യം കൊടുക്കുന്നവയായിരിക്കും ഇത്തരം സാഹിത്യ ആനുകാലികങ്ങൾ. ഗുണ്ടട്ടിന്റെ നേതൃത്വത്തിൽ ഉത്തര കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ബാസൽ മിഷൻ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം എന്ന പ്രതിമാസിക പത്രികയാണ് മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം. സരളകോമളമായ ശൈലിയിൽ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം 1847 ജൂണിലാണ് പുറത്തിറങ്ങിയത്. മലയാളത്തിലെ രണ്ടാമത്തെ മാസിക എന്ന വിശേഷണം പശ്ചിമോദയത്തിനാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരുന്ന തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്ന് തന്നെയാണ് പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. മൂന്നാമത്തെ മാസിക ജ്ഞാനനിക്ഷേപമായിരുന്നു. അതേ തുടർന്ന് 1864 പശ്ചിമ താരക പുറത്തിറങ്ങി. 1881 തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാവിലാസിനി പുറത്തിറങ്ങി. വിദ്യാവിലാസിനിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. സർവാധികാരിക്കാർ പി ഗോവിന്ദപിള്ളയായിരുന്നു ഇതിന്റെ മുഖ്യ ചുമതലക്കാർ. മലയാള സാഹിത്യത്തിന്റെ ബഹുമുഖമായ പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ വിദ്യാവിലാസിനിക്ക് കഴിഞ്ഞു. നിധീരിക്കൽ മാണിക്കത്തനാരുടെ പത്രാധിപത്യത്തിൽ മാന്നാനത്ത് സ്ഥാപിതമായ പത്രമാണ് ദീപിക. ഇന്ന് നിലവിലുള്ള ദിനപത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ദീപിക തുടക്കം മുതൽക്കേ ഭാഷാ സാഹിത്യത്തിന് മുൻതൂക്കം നൽകിയിരുന്നു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസ പരിണാമങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മാസികയായിരുന്നു ഭാഷാപോഷിണി. 1892 ഭാഷാപോഷിണി ആരംഭിച്ചത്. 1894 കടത്തനാട് ഉദയവർമ്മ തമ്പുരാന്റെ കൽപ്പനപ്രകാരം ടി കേളുക്കുറുപ്പ് ജനരഞ്ജിനി അച്ചുകൂടത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരണം ചെയ്ത മാസികയായിരുന്നു കവനോദയം. സി പി അച്യുതമേനോന്റെ പത്രാധിപത്യത്തിൽ തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സാഹിത്യ മാസികയാണ് വിദ്യാവിനോദിനി. അപ്പൻ തമ്പുരാന്റെ ഉടമസ്ഥതയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പത്രാധിപരായി തൃശൂരിൽ നിന്നാരംഭിച്ച രസികരഞ്ജിനിയിലാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായ ഒരു വിലാപം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത്. കുമാരനാശാന്റെ ചുമതലയിൽ SNDP യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് 1904 May 13 പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രതിമാസ പത്രികയാണ് വിവേകോദയം. പൂർണമായും കവിതാമയമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഭാരതത്തിലെ ഏക ആനുകാലിക പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. 1908 ദേശമംഗലം മനക്കാരുടെ വകയായിരുന്ന ദേശമംഗലം പ്രസ്സിൽ നിന്നും യോഗക്ഷേമ സഭയുടെ പിൻബലത്തോടെ പുറത്തിറങ്ങിയ മാസികയാണ് മംഗളോദയം. 1911 മയ്യനാട് സുവർണപ്രകാശം പ്രസ്സിൽ നിന്ന് കേരള കൗമുദിയും 1932 January 18 മാതൃഭൂമി ആഴ്ചപ്പതിപ്പും 1930 September 18 എ ബാലകൃഷ്ണപിള്ള പത്രാധിപരായി കേസരിയും ആരംഭിച്ചു. 1942 September 6 ദേശാഭിമാനി വാരിക പുറത്തിറങ്ങുന്നത്. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ മുഖപത്രമായ ഗ്രന്ഥാലോകം 1948 മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. വിജ്ഞാന കൈരളി, സഞ്ചാര മാസികകൾ തുടങ്ങി ഇനിയും എത്രയോയുണ്ട് മലയാളത്തിൽ ആനുകാലികങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഹരിതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കണം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the Secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൗകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്തു വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്തു നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ.com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ്

അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കളയിൽ ഒരു കഥ പറയാമെന്ന് കരുതുകയാണ്. ഒരു ചപ്പാത്തിയുടെ കഥ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പലപ്പോഴും നന്ദി ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു പുഞ്ചിരി പോലും ലഭിക്കില്ല. എന്നിട്ടും ചില മനുഷ്യർ നന്മ ചെയ്യുന്നത് അവസാനിപ്പിക്കാറില്ല. കാരണം അവരുടെ മനസ്സിൽ മറ്റൊരാളുടെ വിശപ്പിനേക്കാൾ വലിയ തത്വചിന്തകളൊന്നുമില്ല. ഒരു ചെറിയ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത ശേഷം അവർ ഒരു ചപ്പാത്തി അധികം ചുട്ടെടുക്കും. അത് അവരുടെ വീട്ടിലെ ആർക്കും കഴിക്കാനുള്ളതല്ല. വീടിന്റെ മുൻവശത്തുള്ള ചെറിയ ചുമരിൽ അത് തൂക്കിയിടും. വിശന്ന് വഴിയാത്ര ചെയ്യുന്ന ആർക്കെങ്കിലും അത് ഒരു നേരത്തെ ആഹാരമാകട്ടെ എന്ന ഒറ്റ ആഗ്രഹം മാത്രം. അത് വർഷങ്ങളായി മുടങ്ങാത്ത ഒരു പതിവായിരുന്നു. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു വൃദ്ധൻ അവിടേക്ക് നടന്നു വരും. ജീവിതത്തിന്റെ ഭാരം തോളിലേറ്റിയതുപോലെ കുനിഞ്ഞ ശരീരം, മുഖത്ത് ദാരിദ്ര്യത്തിന്റെ ചുളിവുകൾ. അയാൾ ആ ചപ്പാത്തി എടുത്ത് തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് ഒരേ ഒരു വാചകം മാത്രം പറയും: നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അത്രമാത്രം. ഒരു നന്ദി പോലുമില്ല. ആദ്യമൊക്കെ ആ സ്ത്രീ അത് കാര്യമാക്കിയില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ വാക്കുകൾ അവരെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ദിവസവും അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഒരു നന്ദി പറയാൻ പോലും അയാൾക്കറിയില്ലേ? ഇതെന്തു മനുഷ്യനാണ്? ഓരോ ദിവസവും ആ അമർഷം കൂടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം അവരുടെ മനസ്സിൽ ഒരു ഇരുണ്ട ചിന്ത പിറന്നു. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിക്കാം. അവർ അടുക്കളയിൽ പോയി ചപ്പാത്തി തയ്യാറാക്കി. കൈ വിറച്ചുകൊണ്ട് അതിൽ വിഷം പുരട്ടി. ചപ്പാത്തിയുമായി വീടിന്റെ മുൻവശത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു ശബ്ദം ഉയർന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? വിശന്നൊരാളെ ഭക്ഷണം കൊടുത്ത് കൊല്ലാനാണോ? ആ നിമിഷം അവരുടെ മനസ്സാക്ഷി അവരെ പിടിച്ചു നിർത്തി.

ഒരു നിമിഷം പോലും വൈകാതെ അവർ തിരിച്ചോടി. വിഷം പുരട്ടിയ ചപ്പാത്തി അടുപ്പിലെ തീയിലേക്കെറിഞ്ഞു. അത് കത്തി നശിക്കുന്നത് അവർ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നീട് പുതുതായൊരു ചപ്പാത്തി ഉണ്ടാക്കി സ്നേഹത്തോടെ അത് ചുമരിൽ തൂക്കിയിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് പതിവു പോലെ ആ വൃദ്ധൻ വന്നു, ചപ്പാത്തി കയ്യിലെടുത്തു. തിരിഞ്ഞു നടക്കുന്നതിനു മുൻപ് വീണ്ടും അതേ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ആ സ്ത്രീക്ക് അപ്പോഴും ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം അവരുടെ മകൻ വീട്ടിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടുവീണു. വാതിൽക്കൽ നിന്നുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വഴിയിലേക്ക് നോക്കി. ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദൂരെ ഒരു രൂപം, അതവരുടെ മകരായിരുന്നു. എന്നാൽ പതിവ് പോലെ നടന്നു വരികയല്ല. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു, മുഖത്തും കൈകളിലും മുറിവുകൾ. അവൻ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ അമ്മ ഭയന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ശ്വാസം ശരിയാക്കി അവൻ പതുക്കെ പറഞ്ഞു, അമ്മേ, വഴിയിൽ എനിക്ക് അപകടം പറ്റി. മണിക്കൂറുകളോളം നടക്കേണ്ടി വന്നു. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വീഴാറായിരുന്നു. ഒരു നിമിഷം അവൻ നിർത്തി, പിന്നീട് പറഞ്ഞു, അപ്പോഴാണ് ഒരു വൃദ്ധൻ എന്നെ കണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു ചപ്പാത്തി എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇവിടെ എത്തിയത്. അവൻ തന്റെ ബാഗിൽ നിന്ന് ബാക്കി വന്ന പകുതി ചപ്പാത്തി എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ നിമിഷം സമയം നിശ്ചലമായി. സ്ത്രീയുടെ വിരലുകൾ വിറച്ചു. കാരണം അത് അന്ന് രാവിലെ അവർ സ്വന്തം കൈകൊണ്ടുണ്ടാക്കി ചുമരിൽ തൂക്കിയിട്ട അതേ ചപ്പാത്തിയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവർ രാവിലത്തെ ദൃശ്യമോർത്തു. ആ വിഷം പുരട്ടിയ ചപ്പാത്തി അവർ മനസ്സാക്ഷിയുടെ ശബ്ദം കേട്ട് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വിഷം കഴിച്ചിരിക്കുന്നത് സ്വന്തം മകനായനെ. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. വൃദ്ധൻ ദിവസവും പറഞ്ഞിരുന്ന വാക്കുകൾ ഒരു നന്ദിയില്ലായ്മയുടെ ഭാഷയായിരുന്നില്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യമായിരുന്നു അത്. നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും.

ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ ലോകത്തിന് നൽകുന്ന സ്നേഹം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരികെ നമ്മളെ തേടിയെത്തും. നമ്മൾ വിതയ്ക്കുന്ന വിദ്വേഷവും നമ്മളെ വിട്ടുപോകില്ല. ചിലപ്പോൾ അത് നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ തിരികെ വരും. അതുപോലെ തന്നെ ഒരു ചെറിയ നന്മ പോലും ഒരിക്കൽ നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ കാവൽക്കാരനായി മാറിയേക്കാം. അതുകൊണ്ടാണ് ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ കണക്കു കൂട്ടേണ്ടതില്ലെന്ന് പഴയവർ പറയുന്നത്. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നൽകുക, ആർക്കെങ്കിലും ഒരാശ്വാസവാക്ക് പറയുക, ആരുടെയെങ്കിലും കണ്ണീർ തുടയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ആ ചെറിയ പ്രവൃത്തി നാളെ ഒരു ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന രൂപത്തിൽ തിരിച്ചെത്തിയേക്കാം. പ്രകൃതിക്ക് ഒരു അത്ഭുതകരമായ കണക്കുപുസ്തകമുണ്ട്. അവിടെ ഒരു നന്മയും നഷ്ടപ്പെടുന്നില്ല, ഒരു തിന്മയും മാഞ്ഞു പോകുന്നില്ല. അതിനാലാകാം തലമുറകൾ കൈമാറിയ ആ പഴമൊഴി ഇന്നും സത്യമാകുന്നത്, വിതയ്ക്കുന്നതേ കൊയ്യൂ. കഥ കേട്ടുവല്ലോ അല്ലേ? ഒരു പഴയ കഥയാണ്. പ്രത്യേകിച്ച് ഈ കഥയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. പക്ഷേ മാധവി അമ്മൂമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ഈ കഥ എനിക്ക് മറക്കാനാവുന്നില്ല. കഥ എന്നെ എന്തുകൊണ്ടോ കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോടും പറയണം എന്ന് തോന്നിയത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം സങ്കീർണവുമായ രണ്ടു വാചകങ്ങളാണിത്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബ ബന്ധങ്ങളിലും നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ രണ്ടു പ്രയോഗങ്ങൾക്കിടയിൽ വലിയൊരു മനഃശാസ്ത്രപരമായ അന്തരമുണ്ട്. വെറും വാക്കുകളുടെ കസരത്തല്ല ഇത്, മറിച്ച് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളും വിവേകവും തമ്മിലുള്ള പോരാട്ടമാണ്. ഐ ലവ് യു ബട്ട്, അഥവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്ന വാചകത്തിൽ സ്നേഹത്തെക്കാൾ പ്രാധാന്യം പക്ഷേ എന്ന വാക്കിനാണ്. ഇവിടെ സ്നേഹമെന്നത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഇവിടെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഥവാ യുക്തിചിന്തകളുടെ കേന്ദ്രമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പങ്കാളിയുടെ പോരായ്മകളെയും മാറ്റേണ്ട സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇവിടെ നിഴലിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരർത്ഥം ഇതിനുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ ഒരു മതിൽ തീർക്കുന്നു. സ്നേഹത്തെക്കാൾ ഉപരി പരാതികൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന അവസ്ഥയാണിത്. ബട്ട് ഐ ലവ് യു, അഥവാ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ പക്ഷേ എന്ന വാക്ക് ആദ്യം വരുന്നു. അതായത് പങ്കാളിയുടെ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടക്കുന്ന വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ. ഇവിടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം അഥവാ വികാരങ്ങളുടെ കേന്ദ്രമാണ് ആധിപത്യം പുലർത്തുന്നത്. അതോടൊപ്പം ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിംഗ് ഹോർമോൺ സജീവമാകുന്നു. ഇത് പങ്കാളിയുമായി ആഴത്തിലുള്ള ആത്മബന്ധവും സുരക്ഷിത ബോധവും നൽകുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. നീയൊരു പക്ഷേ പൂർണ്ണതയുള്ള ആളല്ലായിരിക്കാം, എങ്കിലും നിന്നെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അഗാധമായ അർത്ഥമാണിതിന്. ഇതൊരു നിരുപാധികമായ സ്നേഹമാണ്. ജീവിതം ഒരു സ്വർഗമാകണമെങ്കിൽ ഐ ലവ് യു ബട്ട് എന്നതിൽ നിന്ന് ബട്ട് ഐ ലവ് യു എന്നതിലേക്ക് നാം വളരേണ്ടതുണ്ട്. ആദ്യത്തെ വാചകം ഒരു വിധി തീർപ്പാണ്, എന്നാൽ രണ്ടാമത്തെ വാചകം ഒരു ചേർത്ത് പിടിക്കലാണ്. പങ്കാളിയുടെ കുറ്റങ്ങൾ എണ്ണിപ്പറയുന്ന ഡോപ്പമിൻ നൽകുന്ന താൽക്കാലിക ആവേശത്തെക്കാൾ അവരുടെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുന്ന ഓക്സിറ്റോസിൻ നൽകുന്ന ആത്മബന്ധമാണ് സുസ്ഥിരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ബന്ധങ്ങളിൽ പക്ഷേ എന്നത് സ്നേഹത്തിന് തടസ്സമാകരുത്, മറിച്ച് സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള കാരണമാകണം. നീ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നീ ഇങ്ങനെയായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സ്നേഹത്തിന്റെ യഥാർത്ഥ വിജയം.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ള ഒരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ആ കണക്കെനിക്ക് മനസ്സിലായോടാ. ഉവ്വ കുട്ട, മോന് പണി പഠിക്കണോ? വേണ്ടേ? തളിയാക്കണതാ, അതിനാരൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്നെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടണം തെളി വിളിക്കും. ഇത് തമ്പുരാട്ടി വല്ലതും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടി ഒന്നും അല്ല, അത് ഇവിടെ വേലയ്ക്ക് വെക്കണ പെണ്ണാ.
2: അത് ശരി.
1: വേഷം ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്തയാണ്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നത്.
3: ചന്ദ്രനാരുടെ കത്ത.
4: ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരും വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമാ.
3: ഇവിടെ ആചാര്യമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു.
4: കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ.
3: ആചാര്യമാരാരേലും ഉണ്ടേല് ഒരു പത്ത് മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പളാ ഓട് തലയിൽ വീഴാന്നറിയില്ല. ഒരാചാര്യം അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? പത്ത് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ.
4: അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം.
3: അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇത്തിരി വൃത്തിയും വെടിപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കയറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും
4: ശരി.
3: അമ്മേ അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ, ഒരു തമാശ കാട്ടി തരാം.
4: എന്താടി?
3: ഇങ്ങോട്ട് വരൂ.
4: ഈ ആളെ അറിയോ അമ്മേ?
3: അമ്മയ്ക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ, ഇതാണ് സംഗീതം.
4: എത്ര കാശ തരണ്ടത്?
5: ഒന്നും വേണ്ട.
4: നിൽക്കൂ, സൗജന്യം ഒന്നും എനിക്ക് വേണ്ട.
3: ഈ ചെമ്പ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ?
5: പരിഹസിക്കരുത്.
4: കള്ളത്തരം മുഴുവൻ പറഞ്ഞുവല്ലേ, കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? അവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകര വർമ്മ.
5: എന്തുണ്ടായി തമ്പുരാട്ടി?
4: കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടാനറിയില്ല അത്രേ. എന്നിട്ടാ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമോ? ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? ആ മേന്നെ ഒന്ന് കാണട്ടെ.
5: നിനക്കത് സഹിക്കാൻ പറ്റണ്ടീ തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്ക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കത് രണ്ടുണ്ടല്ലോ, പിന്നെന്താ നിനക്കത്ര മാനക്കേട്?
6: ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകുന്നത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തിപ്പട.
5: പട മേടിച്ചാലല്ലടാ പന്തളത്തിന് പോകേണ്ട കാര്യമുള്ളൂ. പട മേടിച്ചില്ലെങ്കിലോ? എങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം. ശശി വിളിച്ചിടാ.
6: ഞാൻ വിളിച്ചാന്നേ.
5: എവിടെ നിന്നിട്ട്?
6: ഇനി താങ്ങില്ല.
4: ഇപ്പഴാ പറഞ്ഞേ, അത് പിന്നെ സ്വഭാവം മറക്കോ. മുണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്.
6: അതൊരാട്ടാണല്ലോ.
5: ഇവളെ ഇവളെ ആളൊരു കാന്താരി തന്നെയാണ് കേട്ടോ.
4: ഇവളെ അവളെ എടീന്നൊക്കെ വിളിക്കാനേ, വീട്ടിന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം.
6: കൊച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പരാട്ടി, അടിയിൽ ഇത്തിരി ചോറ്.
4: അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്.
6: അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. ഞങ്ങളുടെ നാട്ടില് വീട്ടുകാലയ്ക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും.
5: അതെ,
6: ഇത് കണ്ട അമ്മാവാ, ഒരു മുരിങ്ങക്കായന്റെ നീളം.
5: അയ്യോ, ഇതെന്താ കുടിമരോ?
4: അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല.
6: അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പടവടയ്ക്കാനും പറ്റും.
1: അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്.
3: വള്ളിച്ചോറിലും കൊണ്ടിങ്ങനെ വാ, മോന്റെ ഷേപ്പ് മാറ്റും.
2: വേണ്ടായിരിക്കടി.
3: അപ്പൊ ആള് പറയണതോ അപ്പേച്ചിരി ഉള്ളിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, തെറ്റുകളിൽ നിന്ന് പഠിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഒരു തെറ്റ് ഒരു പാഠമാണ്. ആ പാഠം നമ്മളെ

കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ നമുക്ക് ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാൻ സാധിക്കും. തെറ്റുകളെ ഒരു പരാജയമായി കാണാതെ ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയായി കാണാൻ നമുക്ക് കഴിയണം. തെറ്റുകൾ നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിവേകമുള്ളവരുമാക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു പരീക്ഷയിൽ ഒരുപാട് മാർക്ക് കുറഞ്ഞു. അത് കാരണം ആ കുട്ടി ഒരുപാട് ദുഃഖിച്ചു. അതിന്റെ അമ്മ ആ കുട്ടിയോട് പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, നീ ഈ പരീക്ഷയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു, പക്ഷേ നീ ഈ തെറ്റുകളിൽ നിന്ന് പഠിക്കണം. അമ്മയുടെ വാക്കുകൾ കേട്ട് ആ കുട്ടി ആ തെറ്റുകൾ തിരുത്തി വീണ്ടും വീണ്ടും പഠിച്ചു. അടുത്ത പരീക്ഷയിൽ ആ കുട്ടിക്ക് ഒരുപാട് മാർക്ക് ലഭിച്ചു. ആ കുട്ടിക്ക് മനസ്സിലായി തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് ഒരു വലിയ വിജയമാണെന്ന്. ഈ കഥയിലെ കുട്ടിയെ പോലെയാണ് നമ്മളും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് എങ്ങനെയാണ് തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുക? തെറ്റ് അംഗീകരിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് ആദ്യം സാധിക്കണം. തെറ്റ് എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നമ്മുടെ തെറ്റുകൾ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ തെറ്റുകൾ നമ്മുടെ വഴികാട്ടികളാകട്ടെ. ഈ ദിവസം നമ്മൾക്ക് തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, തെറ്റുകൾ ഉണ്ടാകാതെ നോക്കാനാകും.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പരിസ്ഥിതിക്ക് ഏറ്റവും ഗുണകരവുമായ ഒന്നാണ് പേപ്പർലെസ് അല്ലെങ്കിൽ കടലാസ്രഹിത സംസ്കാരം. വിവരങ്ങൾ രേഖപ്പെടുത്താനും വിനിമയം ചെയ്യാനും കടലാസിന് പകരം ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ഈ രീതി കേവലം ഒരു സൗകര്യമല്ല, മറിച്ച് ആധുനിക ലോകം ഏറ്റെടുക്കേണ്ട വലിയൊരു പരിസ്ഥിതി സംരക്ഷണ ദൌത്യമാണ്. കടലാസ്രഹിത സംസ്കാരം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്രത്തോളം പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നു എന്ന് പരിശോധിക്കുന്നത് വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ്. കടലാസ്രഹിത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഗുണം വനനശീകരണം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ്. ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കടലാസിന്റെ ഭൂരിഭാഗവും വൻമരങ്ങൾ വെട്ടിമാറ്റിയാണ് നിർമ്മിക്കുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് കടലാസ് വ്യവസായത്തിനായി ഇല്ലാതാകുന്നത്. കടലാസിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ ഈ മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. മരങ്ങൾ നിലനിൽക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കാനും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ആഗോള താപനത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നു. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വ്യക്തി കടലാസ് ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ അനേകം മരങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കടലാസ് നിർമ്മാണ പ്രക്രിയ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. വലിയ അളവിൽ ജലം ഉപയോഗിക്കുന്ന ഒരു വ്യവസായമാണിത്. ഒരു ടൺ കടലാസ് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ആവശ്യമാണ്. ഇതിനു പുറമെ കടലാസ് വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നത് വലിയ തോതിലുള്ള ജലമലിനീകരണത്തിന് കാരണമാകും. ഡിജിറ്റൽ ഫയലുകളിലേക്കും ഇ ഗവർണൻസിലേക്കും മാറുമ്പോൾ ഈ മലിനീകരണങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ കടലാസ് കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മാലിന്യങ്ങളും ഈ പുതിയ സംസ്കാരത്തിലൂടെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. മാലിന്യ സംസ്കാരത്തിന്റെ കാര്യത്തിലും പേപ്പർലെസ് രീതി വലിയൊരു ആശ്വാസമാണ്. ഓഫീസുകളിലും വീടുകളിലും കുന്നുകൂടുന്ന കടലാസ് അവശിഷ്ടങ്ങൾ വലിയൊരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. ഇവ പലപ്പോഴും ശരിയായി സംസ്കരിക്കപ്പെടാതെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയോ കത്തിക്കുകയോ ചെയ്യുന്നു. കടലാസ് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇമെയിലുകൾ, ക്ലൌഡ് സ്റ്റോറേജ്, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. സ്ഥലപരിമിതി നേരിടുന്ന സ്ഥാപനങ്ങളിൽ ഫയലുകൾ അടുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇടം ലാഭിക്കാനും ഡിജിറ്റൽ സംവിധാനം സഹായിക്കുന്നു. സാമ്പത്തികമായ ലാഭത്തോടൊപ്പം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പേപ്പർലെസ് സംസ്കാരം സഹായിക്കുന്നു. ഫയലുകൾ തിരയാനുള്ള സമയം ലാഭിക്കാനും വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയും. സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും ഈ രീതി നടപ്പിലാക്കുന്നത് അഴിമതി കുറയ്ക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഓരോ പൌരനും ഇ ബില്ലുകളും ഓൺലൈൻ പേയ്മെന്റുകളും സ്വീകരിക്കുന്നതിലൂടെ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമാകാൻ കഴിയും. വായനയുടെ കാര്യത്തിൽ പോലും ഇ ബുക്കുകളും കിൻഡിൽ പോലുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് കടലാസ് ഉപയോഗം കുറയ്ക്കാനുള്ള മികച്ച വഴികളാണ്. ചുരുക്കത്തിൽ, കടലാസ്രഹിത സംസ്കാരം എന്നത് കേവലം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ആഡംബരമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അനിവാര്യമായ ചുവടുവയ്പാണ്. കടലാസ് ലാഭിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ഈ രീതിയിലൂടെ സാധിക്കുന്നു. ഓരോ തവണയും ഒരു കടലാസ് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് ആവശ്യമാണോ എന്ന് നാം ചിന്തിക്കണം. ഡിജിറ്റൽ സംവിധാനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ കഴിയും. വരും തലമുറയ്ക്കായി തെളിനീരും പച്ചപ്പും ബാക്കി വയ്ക്കാൻ കടലാസ്രഹിത ലോകം പടുത്തുയർത്താൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ ഡിജിറ്റൽ പോരാട്ടത്തിൽ പങ്കുചേരുന്നത് ഓരോരുത്തരുടെയും കടമയാണ്.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: അസീം ആൻഡ് കമ്പനിയുടെ ബാനറിൽ മുഹമ്മദ് അസാം നിർമ്മിച്ച് കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കുടുംബം. കഥ, തിരക്കഥ എന്നിവ നിർവഹിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. യു രാജഗോപാൽ ഛായാഗ്രഹണം നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ആർ സുദർശനം സംഗീത സംവിധാനം ചെയ്തു. യേശുദാസ്, ജാനകി, എല്ലാറീശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 മെയ് 19 ചിത്രം പ്രദർശനത്തിനെത്തി. അടൂർ ഭാസി, മുത്തയ്യ, ഷീല, അംബിക, പങ്കജവല്ലി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 4 പാട്ടുകളായിരുന്നു കുടുംബം എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കുടുംബം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം
2: മനുഷ്യരക്തത്തിലെ ജലഗണങ്ങൾ കാത്ത കാവൽക്കാരൻ ഡോക്ടർ ശംഭുനാഥ് ദേയെക്കുറിച്ച് കേൾക്കാം. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു ലളിതമായ ചികിത്സാരീതിക്ക് പിന്നിലെ ശാസ്ത്രീയ ബുദ്ധിയാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. നമ്മുടെയെല്ലാം വീട്ടിൽ ഒരു ചെറിയ വയറിളക്കം വന്നാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ഗ്ലാസ് ശുദ്ധജലത്തിൽ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കും. ഈ ലളിതമായ പ്രവൃത്തി ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ജീവൻ രക്ഷിച്ച ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അഥവാ പാനീയ ചികിത്സയാണ്. ഈ ചികിത്സാരീതിക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാവില്ല. ചരിത്രത്തിന്റെ താളുകളിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ആ മഹാനായ ഭാരതീയ മെഡിക്കൽ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. 1915 ഫെബ്രുവരി 1 ബംഗ്ലാദേശിലെ ജസോറിൽ ജനിച്ച ശംഭുനാഥ് ദേ കോളറ എന്ന മാരക രോഗത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. നൊബേൽ സമ്മാനം പോലും അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും ഇന്ന് ഓരോ തുള്ളി പാനീയ ചികിത്സയിലൂടെയും രക്ഷിക്കപ്പെടുന്ന ഓരോ ജീവനും അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമാണ്. ഡോക്ടർ ദേയുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും കഥയാണ്. കൊൽക്കത്തയിലെ പ്രശസ്തമായ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് 1939 MBBSഉം 1944 MDയും നേടിയ അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബാക്ടീരിയോളജിക്കൽ പത്തോളജിയിൽ ഉന്നത പരിശീലനം നേടി. തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം കൊൽക്കത്തയിലെ നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റു. അക്കാലത്ത് കൊൽക്കത്തയിൽ കോളറ ഒരു മഹാമാരിയായി പടർന്നു പിടിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു. ഈ കാഴ്ച ഡോക്ടർ ദേയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അന്നുവരെയുള്ള വൈദ്യശാസ്ത്ര ലോകം കരുതിയിരുന്നത് കോളറ ബാക്ടീരിയ രക്തത്തിൽ കലരുന്നത് മൂലമാണ് മരണം സംഭവിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഡോക്ടർ ദേ ഈ ധാരണയെ മറ്റൊരു കോണിലൂടെ നോക്കാൻ തീരുമാനിച്ചു. ഒരു സാധാരണ ആശുപത്രിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ പിന്നീട് ലോകത്തിനെ അത്ഭുതപ്പെടുത്താൻ പോകുന്നവയായിരുന്നു. 1959 ആ ചരിത്രപരമായ കണ്ടെത്തൽ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ നേരിട്ടല്ല മാരകമാവുന്നതെന്ന് ഡോക്ടർ ദേ തെളിയിച്ചു. മറിച്ച് ഈ ബാക്ടീരിയ പുറത്തുവിടുന്ന കോളറ എൻറോടോക്സിൻ എന്ന വിഷാംശമാണ് വില്ലൻ എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ടോക്സിൻ വൻകുടലിന്റെ ഭിത്തികളിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലത്തെയും ലവണത്തെയും വൻതോതിൽ പുറന്തള്ളുന്നു. ഇതാണ് കോളറ രോഗികളിൽ നാം കാണുന്ന അതിസാരത്തിനും കഠിനമായ നിർജ്ജലീകരണത്തിനും കാരണം. ശരീരത്തിലെ ജലാംശം വറ്റിപ്പോകുന്നതാണ് രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതുവരെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ മാത്രം ശ്രമിച്ചിരുന്ന വൈദ്യശാസ്ത്ര ലോകം ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്ന ദൗത്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ ഒരൊറ്റ കണ്ടെത്തലിലൂടെ കോളറ ചികിത്സയുടെ ദിശ തന്നെ മാറിമറിഞ്ഞു. ഡോക്ടർ ദേയുടെ ഗവേഷണങ്ങളാണ് പിന്നീട് പാനീയ ചികിത്സ അഥവാ ORT എന്ന വിപ്ലവത്തിന് ശാസ്ത്രീയ അടിത്തറ പാകിയത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പും ഒരു കോരി പഞ്ചസാരയും കലക്കി നൽകുന്നതിലൂടെ കുടലിന് വീണ്ടും ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷി ലഭിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയ തത്വങ്ങളിൽ നിന്ന് വ്യക്തമായി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിലപ്പെട്ട വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നായി ഇന്ന് ലോകം പാനീയ ചികിത്സയെ കണക്കാക്കുന്നു. ആധുനിക മരുന്നുകളെക്കാൾ വേഗത്തിൽ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ചികിത്സാരീതിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും 3 ലോക രാജ്യങ്ങളിൽ ആശുപത്രി സൗകര്യങ്ങളിൽ ലഭ്യമല്ലാത്തയിടങ്ങളിൽ ഈ ലളിതമായ കൂട്ട് ഒരു ജീവൻ രക്ഷാ മരുന്നായി മാറി. വലിയ ആശുപത്രി കെട്ടിടങ്ങളുടെ ആഡംബരങ്ങളില്ലാതെ ഒരു ശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ചിന്തയും എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കും എന്നതിന് ഡോക്ടർ ദേ ഉത്തമ ഉദാഹരണമാണ്. ഇത്രയേറെ വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടും ജീവിച്ചിരുന്ന കാലത്ത് ഡോക്ടർ ശംഭുനാഥ് ദേയ്ക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിച്ചില്ല എന്നത് സങ്കടകരമായൊരു വസ്തുതയാണ്. വിദേശ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന് അക്കാലത്ത് ലഭിച്ചിരുന്നില്ല. നൊബേൽ സമ്മാന ജേതാവായ ജോഷുവ ലെഡൻബർഗ് 2 തവണ ഡോക്ടർ ദേയെ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ദേ എന്ന് ലെഡൻബർഗ് വിശേഷിപ്പിച്ചു. 1985 ഏപ്രിൽ 15 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും ലോകത്തെ ഓരോ വീടുകളിലും പാനീയ ചികിത്സയിലൂടെ ജീവൻ തിരിച്ചുപിടിക്കുന്ന ഓരോ മനുഷ്യനും അദ്ദേഹത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ്. പകർച്ചവ്യാധികളെ ചെറുക്കുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ഗവേഷകനും ഡോക്ടർ ശംഭുനാഥ് ദേ എന്ന പേര് ഒരു വലിയ ആവേശമാണ്. ഒരു ശാസ്ത്രജ്ഞൻ എന്നാൽ ലാബുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല, മറിച്ച് തന്റെ സമൂഹത്തിന്റെ വേദനകൾക്ക് പരിഹാരം കാണുന്ന ഒരാളാണെന്ന് ഡോക്ടർ ശംഭുനാഥ് ദേ നമുക്ക് കാട്ടിത്തരുന്നു.
3: വ്യക്തിവിശേഷം അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

പ്രണയം എപ്പോഴാണ് നിഷിദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞുപോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവരുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിൻ്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബട്ടർലാ ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർലാ ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർലാ ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്, ഗാനം ആവശ്യപ്പെട്ടത് കടക്കയോട് നിന്നും ബേബി, സുമൻ എന്നിവർ, ആലാപനം എൻ ലതിക.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. ഭരതൻ രചന നിർവഹിച്ച് ഔസപ്പച്ചൻ ഈണമിട്ട ഗാനം, ചിത്രം ചിലമ്പ്. ആലാപനം കെ എസ് ചിത്ര. ആലംകോട് നിന്നും അച്ചു, അഞ്ജന എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഷിബു ചക്രവർത്തി രചിച്ച് രഘുകുമാർ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിനി ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെട്ടത് പൂവച്ചലിൽ നിന്നും സനികുമാർ.

ഇന്ദ്രനീലം പോക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ. ചിത്രം നിറക്കൂട്ട്, രചന പൂവച്ചൽ ഖാദർ, ആലാപനം കെ ജി മാർക്കോസ്. ഗാനം ആവശ്യപ്പെടുന്നത് കൊല്ലങ്കാവ് നിന്നും ശേഖരൻ, ഇന്ദു, സുഗത തുടങ്ങിയവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ഓരോ പൂവിലും എന്ന ചിത്രത്തിലെ ഗാനം. രചന വെള്ളനാട് നാരായണൻ, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു ആറ്റിൻപുറത്തു നിന്നും ശോഭനകുമാരി.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനിയുണർത്താം സഖേ. ഒടുവിലീ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. ഉണ്ടപ്പാറ നിന്നും ഷിഹാസ്, സജീല തുടങ്ങിയവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഇണം പകർന്നിരിക്കുന്നത് ജെറി അമൽദേവ്. രചന കൈതപ്രം, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

0: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ, കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ഗാനം. രചന മുല്ലനേഴി, സംഗീതം ജെറി അമൽദേവ്. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു വേളാവൂരിൽ നിന്നും ഗോപൻ, ജിനു, ബിനു എന്നിവർ.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? എസ് രമേശൻ നായർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനമാണെടുത്തത്. ചിത്രം രാക്കുയിലിന്റെ അകസദസ്സിൽ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു പൊഴിയൂർ കടവിൽ നിന്നും ഷിജു, ഷീജ, സീത, ചിത്ര എന്നിവർക്ക്.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ഇനി കേൾക്കാം. കിളിയൂരിൽ നിന്നും ഗംഗേശൻ, രവികുമാർ എന്നിവർ ആവശ്യപ്പെടുന്നു താളവട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആലപിച്ചത് KS ചിത്ര. രചന പൂച്ചൽ ഖാദർ. സംഗീതം രഘുകുമാർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഒതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഗാനം. ഗാനരചന ഓ എൻ വി, സംഗീതം ജോൺസൺ. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഗാനം ആവശ്യപ്പെടുന്നു ചൂഴാറ്റുകോട്ടയിൽ നിന്നും ചിത്രജ, ഗോപിക എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പി നാദം.
2: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കഥാകൃത്തും തിരക്കഥാകൃത്തുമായ എം സുകുമാരനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. മനുഷ്യന്റെ വിമോചനത്തിനായുള്ള സ്വപ്നങ്ങളുമായി യുവാക്കൾ വീട് വിട്ടിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. പ്രക്ഷുബ്ധമായിരുന്നു ആ കാലം. അതിന്റെ അനുരണനങ്ങൾ അക്ഷരങ്ങളിൽ പ്രതിഫലിപ്പിച്ച ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. പേര് സുകുമാരൻ, എം സുകുമാരൻ. പാലക്കാട് ചിറ്റൂര് ജനിച്ച എം സുകുമാരന്റെ പ്രധാന നോവലുകൾ പാറ, അഴിമുഖം, ശേഷക്രിയ, ജനിതകം എന്നിവയായിരുന്നു. തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക്, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ, ചരിത്രഗാഥ, പിതൃതർപ്പണം, ചുവന്ന ചിഹ്നങ്ങൾ, അസുര സങ്കീർത്തനം, ശുദ്ധവായു എന്നീ കഥാസമാഹാരങ്ങളും എം സുകുമാരന്റേതായിട്ടുണ്ട്. എം സുകുമാരന്റെ കഥകൾ പലതും മികച്ച മലയാള ചലച്ചിത്രങ്ങളായിട്ടുമുണ്ട്.

ശേഷക്രിയ എന്ന കഥ അതേ പേരിലും തിത്തുണ്ണി എന്ന കഥ കഥകം എന്ന പേരിലും പിതൃതർപ്പണം മാർഗം എന്ന പേരിലും ചലച്ചിത്രമായി. സംഘഗാനം ഉണർത്തുപാട്ട് എന്നീ കഥകളും ചലച്ചിത്രമായി. തികഞ്ഞ ചലച്ചിത്ര അവബോധ ജീവിതം ഉടനീളം കാത്തുസൂക്ഷിച്ച കഥാകാരനായിരുന്നു എം. സുകുമാരൻ.

കഴകം സംവിധാനം ചെയ്തത് എം പി സുകുമാരൻ നായരായിരുന്നു. രാജീവ് വിജയരാഘവനായിരുന്നു മാർഗത്തിന്റെ സംവിധായകൻ. അരവിന്ദന്റെ സിനിമകളോട് പ്രത്യേകമായ താല്പര്യം എം സുകുമാരനുണ്ടായിരുന്നു. തന്റെ ദീർഘമായ ഏകാന്ത ജീവിതം സിനിമയിലൂടെ ആഹ്ലാദഭരിതമാക്കാൻ എം സുകുമാരന് കഴിഞ്ഞു. തന്റെ ഏകാന്തതയെ മറികടക്കാൻ എം സുകുമാരൻ സ്വീകരിച്ചത് ടെലിവിഷനും റേഡിയോയും വായനയുമായിരുന്നു. ചെറിയ ഫ്ളാറ്റിന്റെ ചെറിയ വൃത്തത്തിലിരുന്ന ലോകത്തെ അതിലൂടെ അറിഞ്ഞു.

മലയാളത്തിലുണ്ടായ രാഷ്ട്രീയ സിനിമകളുടെ ഭാഗമായി തന്നെ എം സുകുമാരന്റെ കഥകളിൽ നിന്നുണ്ടായ ചലച്ചിത്രങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തവയായിരുന്നു എല്ലാ കഥകളും. എം സുകുമാരന്റെ ആദ്യ തിരക്കഥയാക്കുന്ന ചെറുകഥ ഇനി ഉറങ്ങാം എന്നതാണ്. പത്മരാജനായിരുന്നു ആ തിരക്കഥ രചിച്ചതെങ്കിലും ആ ചിത്രം സാക്ഷാത്കൃതമായില്ല.

എം സുകുമാരന്റെ ആദിമധ്യാന്തം എന്ന കഥയാണ് ഉണർത്തുപാട്ട് എന്ന പേരിൽ ചലച്ചിത്രമായത്. പി എ ബക്കറായിരുന്നു അത് ചലച്ചിത്രമാക്കിയത്. നഷ്ടപ്പെട്ട മകനെ തേടിയുള്ള ഒരു അച്ഛന്റെ യാത്രയാണത്. സുകുമാരൻ കഥകളിലൂടെ ആവിഷ്കരിച്ച ആശയങ്ങൾ ബക്കറിനെ ചെറുതായിട്ടൊന്നുമല്ല സ്വാധീനിച്ചത്. അതുകൊണ്ട് തന്നെ ബക്കറിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ സുകുമാരന്റെ കഥകൾ വലിയ അടയാളങ്ങൾ പതിപ്പിച്ചു.

കുന്നും കുഴിയുമുള്ള ഈ ഭൂമിയിൽ എന്ന പോലെ മനുഷ്യർക്കിടയിലും ഉയർച്ച താഴ്ചകളുണ്ട്. നിങ്ങളല്ല, ദൈവം വിചാരിച്ചാൽ പോലും അത് നികത്താനാവില്ല. സമത്വം എന്ന മിഥ്യയിൽ ഒരു നാൾ നിങ്ങൾ സ്വയം ഹോമിക്കപ്പെടും. കാർ അകന്നുപോയി. കുഞ്ഞയ്യപ്പൻ ആ പാതയിൽ ആകാശത്ത് വിടർന്ന അനവധി നക്ഷത്രങ്ങളുടെ എത്താത്ത വെളിച്ചത്തിൻ കീഴിൽ കുറെ നേരം സ്തംഭിച്ചു നിന്നു. ഇനിയും എത്രയെത്ര പ്രകാശവർഷങ്ങൾ വേണം അവയുടെ വെളിച്ചം ഭൂമിയിലെത്താൻ? ശേഷക്രിയ എന്ന കഥയിൽ എം സുകുമാരന്റെ വരികളാണിത്. നിലപാടുകളിലും ദർശനത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന, മാനവ വിമോചനത്തിൽ അവസാന ശ്വാസം വരെ വിശ്വസിച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക.

ഗൗതമനെ കണ്ടെത്താനുള്ള ഉപദേശം നൽകിയത് ആരാണെന്നൊന്നും എനിക്കോർമ്മയില്ല. വിരസവും ദുരിതപൂർണവുമായ എന്റെ ജീവിതത്തിന് ഒരു വ്യതിയാനമുണ്ടാക്കാൻ ഗൗതമന് മാത്രമേ കഴിയൂ എന്നൊരു വിശ്വാസം എന്നെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. എന്റെ നാട്ടിലെ ഗോഡ്സേ സ്മാരക വായനശാലയിൽ സമയമെന്ന് മലമ്പാമ്പിഴയുന്നതും കാത്ത് മേശപ്പുറത്ത് കമിഴ്ന്നു കിടക്കുമ്പോഴും യൂദാസ് മെമ്മോറിയൽ ടൗൺ ഹാളിലെ സൗജന്യ കലാപരിപാടികൾ അന്വേഷിച്ചു നടക്കുമ്പോഴുമൊക്കെ ഈ ഗൗതമൻ ഒരു വലിയ വടവൃക്ഷമായി എന്റെ മനസ്സിൽ പടർന്നു പന്തലിച്ചു നിന്നു.

0: എം സുകുമാരന്റെ കഥകളുടെ പ്രത്യേകത അതിന്റെ ഇടർച്ചകളില്ലാത്ത പ്രത്യയശാസ്ത്ര നിലപാടുകളാണ്. മലയാള കഥയുടെ പരിസരങ്ങളെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ആധുനികത സ്വന്തം കഥകളിൽ രൂപപ്പെടുത്തിയത് എം സുകുമാരനാണ്. സാഹിത്യം ചരിത്രപരവും സാമൂഹികവുമായ ഒരു നിർമ്മിതിയാണെന്നും അത് നിരന്തരം ആധുനികവൽക്കരിച്ചുകൊണ്ടേ ഇരിക്കണമെന്നും ഉറച്ചു വിശ്വസിച്ച ചിന്തകൻ കൂടിയായിരുന്നു എം സുകുമാരൻ.
1: വേനൽ പക്ഷി തേങ്ങി പാടി ചെല്ലക്കൂടും കുഞ്ഞും പോയി.

ആധുനിക മലയാള ചെറുകഥയെ തീവ്രമായി രാഷ്ട്രീയവൽക്കരിച്ച എം സുകുമാരൻ സിനിമയെ സ്നേഹിക്കുകയും മലയാള സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. എന്റെ സത്തയിലേക്ക് വരൂ, എന്റെ സ്വന്തം പുലരിയിലേക്ക്, മകുടം ചൂടിയ ഏകാന്തതയിലേക്ക് എന്ന നിരൂദയുടെ വരികൾ എം സുകുമാരന്റെ ജീവിതത്തിന്റെ പരിച്ഛേദമാണെന്ന് തന്നെ പറയാം.

എം സുകുമാരന്റെ ആദിമധ്യാന്തം എന്ന കഥയാണ് ഉണർത്തുപാട്ട് എന്ന പേരിൽ ചലച്ചിത്രമായത്. ഉണർത്തുപാട്ടിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ലെനിൻ രാജേന്ദ്രനായിരുന്നു. ഉണർത്തുപാട്ട് മലയാള സിനിമയിലെ കറുപ്പും വെളുപ്പും കാലഘട്ടത്തിന്റെ ഉറക്കുപാട്ടായി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രിന്റോ നെഗറ്റീവോ ഒന്നുമില്ലത്രേ, എല്ലാം ഓർമ്മകളിൽ ഒതുങ്ങുന്നു.

പ്രശ്നം അതിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രകാശവർഷ ദൂരങ്ങൾ, എങ്കിലും അതിനെക്കുറിച്ചുള്ള അദമ്യമായ പ്രതീക്ഷ, ഇതൊക്കെയായിരുന്നു എം. സുകുമാരൻ എന്ന എഴുത്തുകാരനെ ജീവിത അവസാനം വരെ പിന്തുടർന്ന സ്വപ്നങ്ങൾ.

എം സുകുമാരൻ എന്ന നാമധേയം ഓർക്കപ്പെട്ടു എന്ന് വരില്ല. എന്നാൽ മലയാള സിനിമയുടെ ഭാവുകത്വ പ്രകാശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ആ പാദമുദ്രകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അത്രയേറെ സൂക്ഷ്മമായി സിനിമയെ കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു എം സുകുമാരൻ.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കളയിൽ ഒരു കഥ പറയാമെന്ന് കരുതുകയാണ്. ഒരു ചപ്പാത്തിയുടെ കഥ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പലപ്പോഴും നന്ദി ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു പുഞ്ചിരി പോലും ലഭിക്കില്ല. എന്നിട്ടും ചില മനുഷ്യർ നന്മ ചെയ്യുന്നത് അവസാനിപ്പിക്കാറില്ല. കാരണം അവരുടെ മനസ്സിൽ മറ്റൊരാളുടെ വിശപ്പിനേക്കാൾ വലിയ തത്വചിന്തകളൊന്നുമില്ല. ഒരു ചെറിയ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത ശേഷം അവർ ഒരു ചപ്പാത്തി അധികം ചുട്ടെടുക്കും. അത് അവരുടെ വീട്ടിലെ ആർക്കും കഴിക്കാനുള്ളതല്ല. വീടിന്റെ മുൻവശത്തുള്ള ചെറിയ ചുമരിൽ അത് തൂക്കിയിടും. വിശന്ന് വഴിയാത്ര ചെയ്യുന്ന ആർക്കെങ്കിലും അത് ഒരു നേരത്തെ ആഹാരമാകട്ടെ എന്ന ഒറ്റ ആഗ്രഹം മാത്രം. അത് വർഷങ്ങളായി മുടങ്ങാത്ത ഒരു പതിവായിരുന്നു. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു വൃദ്ധൻ അവിടേക്ക് നടന്നുവരും. ജീവിതത്തിന്റെ ഭാരം തോളിലേറ്റിയതുപോലെ കുനിഞ്ഞ ശരീരം, മുഖത്ത് ദാരിദ്ര്യത്തിന്റെ ചുളിവുകൾ. അയാൾ ആ ചപ്പാത്തി എടുത്ത് തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് ഒരേ ഒരു വാചകം മാത്രം പറയും: നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അത്രമാത്രം. ഒരു നന്ദി പോലുമില്ല. ആദ്യമൊക്കെ ആ സ്ത്രീ അത് കാര്യമാക്കിയില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ വാക്കുകൾ അവരെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ദിവസവും അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഒരു നന്ദി പറയാൻ പോലും അയാൾക്കറിയില്ലേ? ഇതെന്തു മനുഷ്യനാണ്? ഓരോ ദിവസവും ആ അമർഷം കൂടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം അവരുടെ മനസ്സിൽ ഒരു ഇരുണ്ട ചിന്ത പിറന്നു. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിക്കാം. അവർ അടുക്കളയിൽ പോയി ചപ്പാത്തി തയ്യാറാക്കി. കൈ വിറച്ചുകൊണ്ട് അതിൽ വിഷം പുരട്ടി. ചപ്പാത്തിയുമായി വീടിന്റെ മുൻവശത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു ശബ്ദം ഉയർന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? വിശന്നൊരാളെ ഭക്ഷണം കൊടുത്ത് കൊല്ലാനാണോ? ആ നിമിഷം അവരുടെ മനസ്സാക്ഷി അവരെ പിടിച്ചു നിർത്തി.

ഒരു നിമിഷം പോലും വൈകാതെ അവർ തിരിച്ചോടി. വിഷം പുരട്ടിയ ചപ്പാത്തി അടുപ്പിലെ തീയിലേക്കെറിഞ്ഞു. അത് കത്തി നശിക്കുന്നത് അവർ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നീട് പുതുതായൊരു ചപ്പാത്തി ഉണ്ടാക്കി സ്നേഹത്തോടെ അത് ചുമരിൽ തൂക്കിയിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് പതിവ് പോലെ ആ വൃദ്ധൻ വന്നു, ചപ്പാത്തി കയ്യിലെടുത്തു. തിരിഞ്ഞു നടക്കുന്നതിനു മുൻപ് വീണ്ടും അതേ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ആ സ്ത്രീക്ക് അപ്പോഴും ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം അവരുടെ മകൻ വീട്ടിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടുവീണു. വാതിൽക്കൽ നിന്നുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വഴിയിലേക്ക് നോക്കി. ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദൂരെ ഒരു രൂപം, അതവരുടെ മകനായിരുന്നു. എന്നാൽ പതിവ് പോലെ നടന്നു വരികയല്ല, വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു, മുഖത്തും കൈകളിലും മുറിവുകൾ. അവൻ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ അമ്മ ഭയന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ശ്വാസം ശരിയാക്കി അവൻ പതുക്കെ പറഞ്ഞു, അമ്മേ, വഴിയിൽ എനിക്ക് അപകടം പറ്റി. മണിക്കൂറുകളോളം നടക്കേണ്ടി വന്നു. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വീഴാറായിരുന്നു. ഒരു നിമിഷം അവൻ നിർത്തി, പിന്നീട് പറഞ്ഞു, അപ്പോഴാണ് ഒരു വൃദ്ധൻ എന്നെ കണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു ചപ്പാത്തി എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇവിടെ എത്തിയത്. അവൻ തന്റെ ബാഗിൽ നിന്ന് ബാക്കി വന്ന പകുതി ചപ്പാത്തി എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ നിമിഷം സമയം നിശ്ചലമായി. സ്ത്രീയുടെ വിരലുകൾ വിറച്ചു. കാരണം അതന്ന് രാവിലെ അവർ സ്വന്തം കൈകൊണ്ടുണ്ടാക്കി ചുമരിൽ തൂക്കിയിട്ട അതേ ചപ്പാത്തിയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവർ രാവിലത്തെ ദൃശ്യമോർത്തു. ആ വിഷം പുരട്ടിയ ചപ്പാത്തി അവർ മനസ്സാക്ഷിയുടെ ശബ്ദം കേട്ട് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വിഷം കഴിച്ചിരിക്കുന്നത് സ്വന്തം മകനായനെ. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. വൃദ്ധൻ ദിവസവും പറഞ്ഞിരുന്ന വാക്കുകൾ ഒരു നന്ദിയില്ലായ്മയുടെ ഭാഷയായിരുന്നില്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യമായിരുന്നു അത്. നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും.

ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ ലോകത്തിന് നൽകുന്ന സ്നേഹം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരികെ നമ്മളെ തേടിയെത്തും. നമ്മൾ വിതയ്ക്കുന്ന വിദ്വേഷവും നമ്മളെ വിട്ടുപോകില്ല. ചിലപ്പോൾ അത് നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ തിരികെ വരും. അതുപോലെ തന്നെ ഒരു ചെറിയ നന്മ പോലും ഒരിക്കൽ നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ കാവൽക്കാരനായി മാറിയേക്കാം. അതുകൊണ്ടാണ് ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ കണക്ക് കൂട്ടേണ്ടതില്ലെന്ന് പഴയവർ പറയുന്നത്. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നൽകുക, ആർക്കെങ്കിലും ഒരാശ്വാസവാക്ക് പറയുക, ആരുടെയെങ്കിലും കണ്ണീർ തുടയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ആ ചെറിയ പ്രവൃത്തി നാളെ ഒരു ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന രൂപത്തിൽ തിരിച്ചെത്തിയേക്കാം. പ്രകൃതിക്ക് ഒരു അത്ഭുതകരമായ കണക്കുപുസ്തകമുണ്ട്. അവിടെ ഒരു നന്മയും നഷ്ടപ്പെടുന്നില്ല, ഒരു തിന്മയും മാഞ്ഞു പോകുന്നില്ല. അതിനാലാകാം തലമുറകൾ കൈമാറിയ ആ പഴമൊഴി ഇന്നും സത്യമാകുന്നത്, വിതയ്ക്കുന്നതേ കൊയ്യൂ. കഥ കേട്ടുവല്ലോ അല്ലേ? ഒരു പഴയ കഥയാണ്. പ്രത്യേകിച്ച് ഈ കഥയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കതിനുത്തരമില്ല. പക്ഷെ മാധവി അമ്മൂമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ഈ കഥ എനിക്ക് മറക്കാനാവുന്നില്ല. കഥ എന്നെ എന്തുകൊണ്ടോ കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോടും പറയണം എന്ന് തോന്നിയത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 14-ന്റെ സമതല ഭൂമികകളിലാണ്. 1789 ജൂലൈ 14, ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാരീസിലെ പുരാതന കോട്ടയായ ബാസ്റ്റെയിൽ ദേ ജനക്കൂട്ടം തകർക്കുന്നു. 1938 ജൂലൈ 14, ഇറ്റലിയിലെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപതി ബെനിറ്റോ മുസ്സോളിനി ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ വംശീയ നയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വംശീയ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 1959 ജൂലൈ 14, ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ യുദ്ധക്കപ്പലായ USS ലോങ് ബീച്ച് കടലിൽ ഇറങ്ങുന്നു. 1960 ജൂലൈ 14, ആ മനുഷ്യൻ നീ തന്നെ. 1128 ക്രൈം 27, അവൻ വീണ്ടും വരുന്നു എന്നീ നാടകങ്ങളിലൂടെ ആധുനിക മലയാള നാടകവേദിയുടെ ആദ്യത്തെ ശക്തി ഗോപുരങ്ങളിലൊന്നായി തീർന്ന സി.ജെ. തോമസിൻ്റെ ജീവിതത്തിന് യവനിക വീണിരിക്കുന്നു.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയോസുരക്ഷ നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടിയാണിത്. ഞാൻ ലക്ഷ്മി.
3: ഏയ് ലക്ഷ്മി, നീ എന്താ അവിടെ ചെയ്യുന്നേ?
2: റേഡിയോയിൽ അവര് പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കിയതാ മുത്തശ്ശ. വാ, മുത്തശ്ശനും ഉണ്ട് ഈ പരിപാടിയിൽ.
3: ശരിക്കും?
2: അതെ മുത്തശ്ശ, നമ്മളിപ്പോൾ ഓൺലൈനിലാണ് കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ റേഡിയോയിൽ ആളുകൾ കേട്ടോണ്ടിരിക്ക.
3: അത് കൊള്ളാം.
2: എന്നാ തുടങ്ങാം. പ്രിയ ശ്രോതാക്കളെ, ഞാൻ ലക്ഷ്മി. മുത്തശ്ശ, ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറ.
3: ഞാൻ ലക്ഷ്മിയുടെ മുത്തശ്ശൻ ഭരതൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ രണ്ടു പേരുടെയും ഒരു ബിഗ് ഹലോ.
2: കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സുപ്രധാനമായ മന്ത്രാലയമാണിത്.
3: തുല്യത, നീതി, ശാക്തീകരണം തുടങ്ങിയവയൊക്കെ ഉറപ്പുവരുത്താനായി വിഭാവനം ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അവയാണ് ഈ മന്ത്രാലയം നടപ്പിലാക്കി വരുന്നത്.
2: നമ്മുടെ വയോധികരാണ് നമ്മുടെ പൈതൃകം. അവരാണ് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. അവർ തന്നെയാണ് കുടുംബത്തിന്റെ ഉറച്ചടിത്തറയും.
3: ലക്ഷ്മി, നീ പറഞ്ഞതില്ലേ, അത് മുഴുവനായിട്ടും ശരിയാട്ടോ. എങ്ങനെയാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്നും വളർത്തേണ്ടതെന്നും നമ്മെ പഠിപ്പിക്കുന്നത് മുതിർന്നവരാണ്. കുടുംബ പാരമ്പര്യങ്ങളുടെ എല്ലാ മൂലക്കല്ല് അവരാ. ഗൂഗിളിൽ പരതിയാൽ എന്തും നമുക്ക് കണ്ടെത്താം. എന്നാൽ അതിൽ കണ്ടെത്താൻ കഴിയാത്ത ചിലതുണ്ട്. വയോധികരുടെ അനുഭവവും ജ്ഞാനവും ഉപദേശവും ഒന്നും അതിൽ കാണിയേല.
2: അത് ശരിയാണ് മുത്തശ്ശ, പക്ഷേ
3: ജ്ഞാനവും ഉപദേശവും അതിൽ കാണിയേല.
2: അത് ശരിയാണ് മുത്തശ്ശ, പക്ഷേ ഇന്നത്തെ കാലത്ത് വയോധികരെ വേണ്ട വിധം പരിഗണിക്കാത്തതിന്റെയും അവരെ ഒഴിവാക്കുന്നതിന്റെയും അവരോട് ക്രൂരത കാണിക്കുന്നതിന്റെയും എത്രയധികം ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കുറേയധികം വയോധികർ കുടുംബാംഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. മരിക്കുന്നതുവരെ തനിയെ കഴിയാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാനും വയോധികരുടെ ക്ഷേമം ഉറപ്പാക്കാനും ഇന്ത്യ സർക്കാർ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് അതിന് മുൻകൈയെടുത്തിരിക്കുന്നത്. നീതിനിഷ്ഠവും എല്ലാ വയോധികർക്കും ഇടവുമുള്ള ഒരു സമൂഹം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിൽ പ്രധാനപ്പെട്ടതാണ് അടൽ വയോ അഭ്യുദയ യോജന. 2017 ഇത് തുടങ്ങിയത്. നമ്മുടെ വയോധികർക്ക് സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 1951 കണക്കനുസരിച്ച് 19.8 മില്യൺ വയോധികരാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ 2001 അത് 70.6 മില്യണായി ഉയർന്നു. 2011 സെൻസസ് പ്രകാരം അത് 103.8 മില്യണാണ്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ വയോധികരുടെ എണ്ണം 173 മില്യൺ ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
3: ലക്ഷ്മി, വയോധികരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വളർച്ച സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? നമ്മുടെ രാജ്യത്ത് ആയുർദൈർഘ്യം കൂടിയെന്നാണ്. അടുത്ത കാലത്തായി നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ വളർച്ചയുടെ അടയാളം കൂടിയാട്ടോ ഇത്. അവരുടെ ആയുർദൈർഘ്യം ഉറപ്പാക്കുന്നതിനോടൊപ്പം നാം ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ജീവിക്കുന്ന കാലത്തോളം സുരക്ഷിതമായും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട് എന്നതാണ്.
2: ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്.
3: ലക്ഷ്മി, ഭാരതീയ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും എക്കാലത്തും വയോധികരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവയാണ്. സാധാരണഗതിയിൽ വീട്ടുകാർ പ്രായമായവരെ നന്നായി പരിചരിക്കാറുണ്ട്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥകൾ ഇല്ലാതാവുകയും അണുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയുമൊക്കെ ചെയ്തില്ലേ? അതുകൊണ്ട് കുറേയധികം വയോധികർ അവരുടെ കുടുംബാംഗങ്ങളാൽ തന്നെ അവഗണിക്കപ്പെട്ടവരും ഒറ്റപ്പെടുത്തപ്പെട്ടവരുമായി മാറി. അല്ലെങ്കിലും രണ്ടു പേരും ജോലിക്ക് പോകുന്നിടത്ത് ആരാണ് പ്രായമായവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുള്ളത്?
2: ഇന്ന് വയോധികരായ നിരവധി ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പിന്തുണ കുറയുന്തോറും വയോധികരുടെ പ്രശ്നങ്ങളും കൂടി വന്നോണ്ടിരിക്കുക. സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന അവർ അർഹിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ വയോധികർ ആദരിക്കപ്പെടുന്നുണ്ടെന്നും വിലമതിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ തോന്നത്തക്ക വിധം അവരുടെ സാമ്പത്തിക ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണ്, അല്ലെ മുത്തശ്ശാ?
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
2: മുത്തശ്ശാ, നമ്മുടെ ശ്രോതാക്കളോട് ഇനി അടൽ വയോ അഭ്യുദയ യോജനയെക്കുറിച്ച് സംസാരിച്ചാലോ? കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. സമൂഹ

0: ഭാരതത്തിലെ മുതിർന്ന പൌരന്മാരുടെ പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയവ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വാർദ്ധക്യ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചും തലമുറകൾക്കിടയിലുള്ള വിടവുകൾ നികത്തിയും വയോധികരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയും അവരുടെ സമ്പൂർണമായ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഉപേക്ഷിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വയോധികർക്ക് സുരക്ഷ നൽകി അവരുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകുകയാണ് ലക്ഷ്യം.
1: മോളെ, നീ ആ പറഞ്ഞതില്ലേ, അത് പൂർണ്ണമായും ശരിയാ. ഈ സ്കീമിന് കീഴിൽ മറ്റനേകം പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതും 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി. ഏതൊക്കെയാണെന്നറിയാമോ? ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൻസ്, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൻസ്, നാഷണൽ വയോശ്രീ സ്കീം അഥവാ രാഷ്ട്രീയ വയോശ്രീ യോജന, സീനിയർ സിറ്റിസൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് എൻഗേജ്മെന്റ്, സേജ് അഥവാ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ.

ഞാൻ പ്രജിത്ത്, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ, വയനാട്. ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ ക്രമാതീതമായ വർധനവാണ് കാണപ്പെടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച നിമിത്തമാണ് വയോജനങ്ങളുടെ ശുശ്രൂഷയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതും അത് കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതുമാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് സാഹചര്യമൊരുക്കിയത്. ഇന്ത്യയിൽ 2002 കണക്ക് പ്രകാരം 1818 വൃദ്ധസദനങ്ങളിൽ 186 കേരളത്തിൽ നിന്നുമാണ്. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് 1961 5.83%, 91 അത് 8.82%, 2001 9.79%. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ എണ്ണത്തിൽ ബഹുഭൂരിപക്ഷവും വിധവകളാണ് എന്നതാണ് ഒരു പ്രത്യേകത. 1991 വയോജന വിഭാഗത്തിൽപ്പെടുന്ന വിധവകളുടെ എണ്ണം 60 മുതൽ 69 വരെ 53.8%, 70 മുകളിലുള്ളവരുടെ കാര്യത്തിൽ അത് 69.20%. വരും വർഷങ്ങളിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കേരളത്തിൽ ജനസംഖ്യയുടെ 20% വർദ്ധിക്കപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ജനവിഭാഗത്തിന്റെ പരിപാലനത്തിനും സാമൂഹ്യ സുരക്ഷിതയിലും അവകാശ സംരക്ഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതവുമാണ്. വയോശ്രീ പ്രോജക്ട്, ഊന്നുവടി, ഹിയറിംഗ് എയ്ഡ് തുടങ്ങി വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്താൽ നൽകുന്ന ഒരു പദ്ധതിയാണ്. സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹായം ഇക്കാര്യത്തിൽ പ്രത്യേകമുണ്ടായിരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ഇത്തരം സഹായ പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റി റേഡിയോകളാണ്. വയനാട് ജില്ലയിൽ നമ്മുടെ റേഡിയോ ആയിട്ടില്ല, വയനാടിന്റെ റേഡിയോ ആയിട്ടില്ല, റേഡിയോ മാറ്റിലെയാണ് ഈ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും സാമൂഹ്യ നീതി വകുപ്പിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. നന്ദി.

എൻ്റെ പേര് ബിനേഷ്. ഞാൻ വയനാട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായിട്ടാണ് ജോലി ചെയ്തു വരുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിൽ ചില പ്രത്യേക പദ്ധതികൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് രാഷ്ട്രീയ വയോശ്രീ യോജന RVY എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇത് BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ശാരീരിക സഹായങ്ങളും ജീവിത സഹായ ഉപകരണങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ, അതായത് അലിംകോ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം വഴിയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരെ അവരുടെ സ്വാതന്ത്ര്യം, ചലനാത്മകത, ആശയവിനിമയം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നൽകുക, മുതിർന്ന പൗരന്മാരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക, വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുക. ഈ പദ്ധതി പ്രകാരം ഇനി പറയുന്ന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്: വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസ്, വാക്കേഴ്സ്, ക്രച്ചസ്, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ശ്രവണ സഹായികൾ, വീൽ ചെയറുകൾ, കൃത്രിമ പല്ലുകൾ, കണ്ണടകൾ എന്നിവ ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. ഈ സ്കീമിന് യോഗ്യത നേടുന്നതിന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരായിരിക്കണം. അതുപോലെ തന്നെ BPL കുടുംബാംഗമായിരിക്കണം. അതേപോലെ തന്നെ ഈ BPL കുടുംബമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അതോറിറ്റി നൽകിയ BPL കാർഡ് ഉണ്ടായിരിക്കണം. അലിംകോവുമായി സഹകരിച്ച് സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിലൂടെയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വിവിധ ജില്ലകളിലായിട്ട് അലിംകോ സംഘടിപ്പിച്ച് വരുന്നുണ്ട്.

0: സർക്കാർ ഇത്തരം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലല്ലേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പലപ്പോഴും വേണ്ട രീതിയിൽ ബോധവൽക്കരണം നടക്കാത്തത് കൊണ്ട് ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഗുണഭോക്താക്കളിൽ എത്താറില്ല.
1: അത് പരിഹരിക്കുകയാണ് മുത്തശ്ശാ നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിലൂടെ വയോധികർക്ക് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം നമ്മൾ ലഭ്യമാക്കും.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയാണ്. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം, കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യ.
1: ലക്ഷ്മി, ഇന്ന് നമുക്ക് രാഷ്ട്രീയ വയോശ്രീ യോജനയെ കുറിച്ച് സംസാരിച്ചാലോ? ഒരാൾക്ക് പ്രായമായി വരുന്തോറും ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2017 ഏപ്രിൽ 1 രാഷ്ട്രീയ വയോശ്രീ യോജന ആരംഭിച്ചത്. വയോധികർക്ക് ആവശ്യമായ സഹായങ്ങളുടെയും ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാഴ്ച പരിമിതരോ കേൾവി പരിമിതരോ നടക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരോ ഒക്കെയായ വയോധികർക്ക് അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വയോധികർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്.
0: അതെ മുത്തശ്ശ, ഒരു ചിത്രീകരണത്തിന്റെ രൂപത്തിൽ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ

0: മുത്തശ്ശ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ വീട്ടിലെ മുഴുവൻ നോക്കി. എന്താ ആകെ ഒരു സങ്കടാണല്ലോ മുഖത്ത്.
1: മോളെ, നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി. തനിച്ചാണെ എങ്ങോട്ടും പോവാനും പറ്റുന്നില്ല.
0: അതൊന്നും പേടിക്കണ്ട മുത്തശ്ശ, നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാലോ. എല്ലാം ശരിയായിക്കോളും. ഹലോ മുത്തശ്ശ, ഞാൻ റീന, കമ്മ്യൂണിറ്റി ആരോഗ്യ പ്രവർത്തകയാണ്.
1: ആ ഹലോ,
0: ഗുഡ് മോർണിംഗ് റീന ആന്റി. ഗുഡ് മോർണിംഗ് മോളെ. രാവിലെ മുത്തശ്ശന്റെ കൂടെ നടക്കാൻ ഇറങ്ങിയതാണോ? ഏയ് അല്ല, ഞാൻ മുത്തശ്ശനെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നോക്കുമ്പോ മുത്തശ്ശൻ ഇവിടെ പാർക്കില് സങ്കടപ്പെട്ടിരിക്കുവാ. നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയെന്നാ മുത്തശ്ശൻ പറയുന്നേ.
2: മുത്തശ്ശ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പ്രായമായവരുടെ ജീവിതം മനോഹരവും മെച്ചപ്പെട്ടതും ആക്കാൻ സർക്കാർ എന്തുമാത്രം പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നറിയോ? വയോശ്രീ യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: വയോശ്രീ യോജനയോ? അതെന്താ?
2: പ്രായമായ ആളുകൾക്ക് വിവിധ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഊന്നുവടി, കേൾവി പരിമിതിയുള്ളവർക്ക് ശ്രവണോപകരണങ്ങൾ, കാഴ്ച കുറഞ്ഞു വരുന്നവർക്ക് കണ്ണട, അങ്ങനെ പലതും.
0: മുത്തശ്ശ, ഇത് നല്ല പദ്ധതിയാണല്ലോ. മുത്തശ്ശന് എന്തായാലും ഉപകാരപ്പെടും, നന്നായി നടക്കാനും പറ്റും.
1: ഓ, ഇനി പത്ത് കിട്ടണമെങ്കിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത്?
2: ഒരു ഫോം പൂരിപ്പിച്ച മാത്രം മതി. 15,000 രൂപയിൽ താഴെ മാസ വരുമാനമുള്ളവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമായ മുതിർന്ന പൗരന്മാർക്കാണ് ഇത്തരം ഉപകരണങ്ങൾ ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 1-4-5-6-7 എന്ന എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാം.
1: പക്ഷേ മോളെ, ഞാൻ ഒത്തിരി കടലാസുകളൊക്കെ ശരിയാക്കേണ്ടി വരില്ലേ?
2: ഒരുപാടൊന്നുമില്ല മുത്തശ്ശ. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്രയും മതി.
1: ആണോ? എങ്കിൽ തീർച്ചയായും ഞാൻ അപേക്ഷിക്കും മോളെ.
0: ആഹാ മുത്തശ്ശ, ഈ പദ്ധതി മുത്തശ്ശന് എത്ര ഉപകാരമാണ്. ഇനി മുത്തശ്ശന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കാലോ എന്റെ കൂടെ.

0: സുഹൃത്തുക്കളെ, ഇതുവരെ രാഷ്ട്രീയ വയോശ്രീ യോജനയുടെ ഗുണഭോക്താക്കളായിരിക്കുന്നത് 574,558 ആളുകളാണ്. 20 ക്യാമ്പുകൾ നടത്തി 90 ഉപകരണങ്ങൾ വിതരണം ചെയ്തു.
1: പ്രിയ ശ്രോതാക്കളെ, വയോശ്രീ യോജന എന്താണെന്ന് വിശദീകരിക്കുന്ന റേഡിയോ ചിത്രീകരണമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഈ പദ്ധതിയെക്കുറിച്ച് പൊതുജനം എന്തുമാത്രം അറിവുള്ളവരാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ.

0: നമസ്കാരം, പേരെന്ന് പറയൂ?
1: രോഹിണി.
0: എവിടെയാ സ്ഥലം?
1: വെണ്ണിയോട്.
0: കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിൽ ഏതെങ്കിലും പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ?
1: ഇല്ല, ഒന്നിനെ കുറിച്ച് അറിയില്ല.
0: രോഹിണി എന്താ ചെയ്യുന്നത്?
1: ഞാൻ വീട്ടമ്മയാണ്.
0: പേരെങ്ങനെയാ?
2: അതുൽ പ്രകാശ്.
3: ആകാശ് നാരായണ.
0: 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട്. ഏതെങ്കിലും പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ?
3: പെൻഷൻ.
0: മറ്റെന്തെങ്കിലും പദ്ധതി അറിയോ?
3: ഇല്ല, പെൻഷൻ മാത്രമേ അറിയൂ.
0: പേരെന്ന് പറ
1: പുഷ്പ.
0: 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ. ഏതെങ്കിലും പദ്ധതികളെ കുറിച്ച് അറിയുമോ?
1: പദ്ധതി ഒന്നും അറിയത്തില്ല.
0: അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളെ കുറിച്ചോ സ്കീമുകളെ കുറിച്ചോ അറിയോ?
1: ഇല്ല.
0: പേര്?
1: എന്റെ പേര് ഷീന.
4: നമ്മൾ ഇപ്പോൾ കേട്ടത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. വയോധികർക്ക് ഈ പദ്ധതിയെ കുറിച്ച് അറിയാമോ എന്ന് നോക്കിയാലോ അവരുടെ വാക്കുകൾ കേൾക്കാം.
0: പേരെങ്ങനെയായിരുന്നു?
5: പേര് ബെന്നി ദേവസിയ.
0: സ്ഥലം?
5: സ്ഥലം കുപ്പാടിത്തറ.
0: നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സ്കീമുകളെ കുറിച്ച് അറിയുമോ?
5: അതിനെപ്പറ്റി നമുക്ക് ടിവിയിലൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിനെ അതിനെപ്പറ്റി ഒന്നും ഇവിടെ വന്നിട്ടോ ഒരു ആനുകൂല്യം തന്നിട്ടില്ല, ഒന്നിനെപ്പറ്റി അറിയത്തില്ല.
0: ചേട്ടന്റെ പേരെങ്ങനെയാ?
6: മാരൻ.
0: മാരൻ. സ്ഥലം എവിടെയാ?
6: കുപ്പാടിത്തറ.
0: 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും സഹായത്തെ കുറിച്ച് അല്ലെങ്കിൽ പദ്ധതികളെ കുറിച്ച് അറിയാമോ ചേട്ടനെ?
6: ഒന്നും അറിയില്ല.
0: പേരെന്ന് പറയാമോ?
7: ഉസ്മാൻ.
0: സ്ഥലം എവിടെയാ?
7: ഇവിടെ തന്നെ, അഞ്ചാം മൈൽ.
0: അഞ്ചാം മൈൽ അല്ലേ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പദ്ധതികളെ കുറിച്ച് ഏതെങ്കിലും അറിയാവോ?
7: അറിയില്ല.
0: പേരെന്ന് പറയുമോ? ആമിന. സ്ഥലം?
8: അഞ്ചാം മൈൽ.
0: അഞ്ചാം മൈൽ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കുന്ന പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ, ആ പദ്ധതികൾ ഏതെങ്കിലും അറിയാവോ?
8: ഇല്ല, അറിയില്ല.
3: മോഹനലാൽ.
0: സ്ഥലം?
3: കുന്നമംഗലം. അറിയാം, പക്ഷെ പ്രാപ്യത്തിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് കേസ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ, അതില്ലല്ലോ.
0: ചേട്ടൻ എത്ര വയസ്സുണ്ട്?
3: എനിക്ക് 67 വയസ്സുണ്ട്.
0: ചേട്ടൻ ഏതെങ്കിലും അങ്ങനെയുള്ള പദ്ധതികളെ കീഴിൽ പൈസ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ?
3: ഇല്ല.
0: ഇല്ല. എന്റെ പേര് പറഞ്ഞു.
9: എൻ്റെ പേര് മമ്മൂട്ടി.
0: സ്ഥലം?
9: കെല്ലൂർ.
0: 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ, അവരുടെ ആരോഗ്യത്തിനും ഉന്നമനത്തിനും ഒക്കെ ആയിട്ടുള്ളതാ. ഏതെങ്കിലും സ്കീമുകളെ കുറിച്ച് അറിയുമോ?
9: 60 വയസ്സ് കിട്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ട്, വളരെ ബുദ്ധിമുട്ടില്ലേ. 60 വയസ്സിന് നമുക്ക് ഇതുവരെ കിട്ടി, ഞാൻ ഇൻഷുർ എടുക്കാത്തതാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു 6 വയസ്സിന് രോഗിയാണ്. ഇപ്പം മുട്ടുവേനയുണ്ട്, കാലിന് മുട്ടുവേനയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിന് ഇൻഷുർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലല്ലേ.
0: ഒരു രാഷ്ട്രശ്രീ വയോശ്രീ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. പ്രായമായ ആളുകൾക്ക് വിവിധ ഉപകരണങ്ങൾ കൊടുക്കുന്നൊരു പദ്ധതിയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഊന്നുവടി, കേൾവി പരിമിതിയുള്ളവർക്ക് ശ്രവണ ഉപകരണങ്ങൾ, കാഴ്ച കുറഞ്ഞവർക്ക് കണ്ണട, അങ്ങനെയുള്ള ലഭിക്കുന്ന കൊടുക്കുന്ന പദ്ധതിയാ. അങ്ങനെ ഏതെങ്കിലും പദ്ധതി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ?
9: ഇല്ല, എനിക്ക് നടക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഇങ്ങനെ വടിക്കുത്ത് അങ്ങനെയല്ല, നടക്കുമ്പോൾ വേദന ഫുള്ളായിട്ട്. ഞാനിപ്പോ പിന്നെ ഈ കോഴിക്കോട് മൈത്രി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാൽ അവർ പറഞ്ഞ് 2 ലക്ഷം 2 ലക്ഷം രൂപ വേണം തന്നെ. ഇപ്പോൾ ആദ്യം ഒരു കാലിനുള്ളൂ, ഇപ്പോൾ 2 കാലിനായി. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു, പക്ഷെ പതിപ്പ് ചെയ്യാത്തതുകൊണ്ട് നിർത്തി വെച്ചു. ഇപ്പോൾ
0: ഈ പറഞ്ഞ പദ്ധതിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലേ.
9: ഇല്ല ഇല്ല, അത് കേട്ടില്ല.
0: മുതിർന്ന പൗരന്മാരുടെ പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയൊക്കെ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.
10: ഈ പദ്ധതിയെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല.
0: നമസ്കാരം, പേരെങ്ങനെയായിരുന്നു?
11: പേര് റോസമ്മ.
0: എവിടെയാ സ്ഥലം?
11: പള്ളിക്കുന്ന്.
0: 60 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് പോഷകാഹാരം അതുപോലെ അവരുടെ ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. ഏതെങ്കിലും പദ്ധതികളെ കുറിച്ച് അറിയുമോ?
11: അറിയില്ല.

0: പ്രിയ ശ്രോതാക്കളെ, മുതിർന്ന കുറേ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. വയോധികർക്കായി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് കൂടുതലറിയാൻ 1-4-5-6-7 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
1: പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ വയോധികർ തണൽ മരങ്ങളാണ്. അവർ കൂടെയുണ്ടായാൽ മാത്രം മതി. അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് നൽകുന്നത് വലിയ സുരക്ഷിതത്വമാണ്. അവരോടൊപ്പം അല്പസമയം ഇരിക്കണം. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടാത്ത പലതും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.
3: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നിർവഹണം ജോബിഷ് ജോസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അടിപൊളി കോലാഹലമായിരിക്കണം ലൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം ലൈന. സൊന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പാ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കൃഷ്ണ കൃഷ്ണ കൃഷ്ണ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അങ്കക്കളരി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.

അങ്കക്കളരി. ഒരു കാലത്ത് ഉത്തര കേരളത്തെ കോരിത്തരിപ്പിച്ച മതിലൂർ കുരുക്കളുടെ അങ്കക്കളരി. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ അങ്കക്കളരികൾ ഉണ്ടായിരുന്നു. ഇന്നതില്ല. കാരണം നമ്മുടെ നാട് തന്നെ ഒരു അങ്കക്കളരിയല്ലേ? പിന്നെ പ്രത്യേകിച്ച് എന്തിനാണ് കളരി എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അന്ന് ആ കളരിയില് തികച്ചും അച്ചടക്കവും മികച്ച അഭ്യസന സാമർഥ്യവും ആവശ്യമായിരുന്നു. ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും അന്നുണ്ടായിരുന്നു. ഒരു പ്രഭാത സമയം കുരുക്കൾ തന്റെ ദിനകൃത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്റെ വിശ്രമമുറിയിൽ വന്നിരിക്കുമ്പോൾ കഷ്ടിച്ച് 10-15 വയസ്സുള്ള അതിസുന്ദരിയായൊരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമം. അദ്ദേഹം വാത്സല്യത്തോട് വിളിച്ചു, കന്നി. അവളുടെ പേരതാണ് കന്നി. വെറും കന്നിയല്ല, കുഞ്ഞിക്കന്നി. വീട്ടുപേര് ചേർത്ത് പറഞ്ഞാൽ പഴയ കോവിലകത്ത് കുഞ്ഞിക്കന്നി. അദ്ദേഹം അവിടെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കന്നി, 8 വർഷത്തിന് മുമ്പ് നിന്നെ ഇവിടെ ആളുകൾ തോളിലേറ്റിയാണ് കൊണ്ടുവന്നത്. അന്നത്തെ 7 വയസ്സുള്ള കളിക്കുഞ്ഞല്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞിക്കന്നി. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത്, ഒറ്റയ്ക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 8 വർഷം ഞാൻ ഇവിടെ പയറ്റി പഠിച്ചത് നിന്റെ സാമർഥ്യത്തിൽ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. തന്നെയല്ല, മതിലൂർ കളരിയിൽ പയറ്റി പഠിച്ചവരോട് പെട്ടെന്നാരും എതിരിടുമെന്നും തോന്നുന്നില്ല. എങ്കിലും കാലം പൊല്ലാത്തതാണ്. ഒരാൺതുണ അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് നിനക്കുണ്ടാകും. പിന്നെ താമസിച്ചില്ല, കുഞ്ഞിക്കന്നി തന്റെ മുറികെ ചെന്ന് വീട്ടിലേക്ക് പോകാൻ അണിഞ്ഞു.

ആ തോട കാണുന്നതിന് കവിളിലേക്ക് നോക്കിയാലും മതിയായിരുന്നു. കാരണം കവിള് കണ്ണാടിയാണ്. ഇന്ന് പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവരുടെ കാതിൽ കിടക്കുന്ന ജിമിക്ക് ഇങ്ങനെ ടക് ടക് എന്ന് അടിക്കുന്നത് പോലെ, അത് കേട്ട് ചില ചെറുപ്പക്കാരുടെ ഉള്ള് ടിക് ടിക് എന്ന് തുടിക്കുന്നത് പോലെ

അങ്ങനെ താമര പൂമണക്കാറ്റോടെ മാനോട് മയിലാടും കണ്ണോടെ ആന നടന്ന് അന്ന നട നടന്ന് പണ്ട് കുമാരനാശൻ പറഞ്ഞതുപോലെ കുണങ്ങിയത്തൻ കുടത്തിലേക്ക് അരയന്നപ്പിട പോലെ അവൾ നടന്നു.

0: ചെയ്യേണ്ടി.
1: ഒട്ടും മോശമല്ലാത്ത മറ്റൊരുത്തൻ തൊട്ടടുത്ത്, ഒറ്റയ്ക്ക് പോകുന്നത് തെറ്റായോ? അവർ വഴിമാറുന്നല്ലോ. കുഞ്ഞിക്കന്നി അല്പം സംശയിച്ച് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് മുൻപിൽ വരുന്ന യോദ്ധാവ് ആ അസാമാന്യ സൗന്ദര്യം കണ്ടതും എല്ലാം മറന്നു നിന്നുപോയി. നിൽക്കും, നിൽക്കണം. കാണാൻ കൊള്ളാവുന്നത് കാണാനല്ല, നോക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ണ്? നോക്കിയില്ലെങ്കിൽ ഒന്നുകിൽ അവൻ ഗുരുടൻ, അല്ലെങ്കിൽ അരസികൻ, അല്ലെങ്കിൽ വൈസൻ. അല്ല, വൈസന്മാരാണെങ്കിലും നോക്കി പോകുന്നുള്ളതാണ് സത്യം. അതുകൊണ്ടായിരിക്കണം ചില പെൺകുട്ടികളെ കാണുമ്പോൾ ചില ചെറുപ്പക്കാർ മാറിയെന്ന് കമന്റ് അടിക്കുന്നത്. ഉടനെ ചില മര്യാദരാവന്മാർ പറയും, കണ്ടോ അവൻ പറയുന്നു, കേട്ടോ, എന്താ ഇത്ര കേൾക്കാൻ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, തീർച്ചയായും കമന്റ് അടിക്കണം എന്ന്. ആ സമയത്ത് അറിയാതെ കവിളത്തൊരു ചെരിപ്പ് വന്ന് വീണാലും അതൊരു സുഖമാണ്. അല്ല, ആരും കണ്ടില്ലെങ്കിൽ തിരക്കേടില്ല. അല്ല, കണ്ടാലും കുഴപ്പമില്ല, സൂത്രത്തിന് കവിളയില്ല ഒന്ന് തിരുമ്പി ഒരു ഇലിപ്പിച്ചിരിയും ചിരിച്ച് എന്നും പറഞ്ഞ് നടന്നെങ്കിൽ പോയാൽ മതി. ഏതായാലും ആ പെൺകുട്ടിയുടെ അസാമാന്യ സൗന്ദര്യം കണ്ട് നിൽക്കുന്ന ആ യോദ്ധാവ് പിന്നാലെ വരുന്ന അനുയായികളോട് നടന്നുകൊള്ളാൻ ആംഗ്യം കൊണ്ട് ആറ്റു കൊടുത്തു. അവരങ്ങ് നടന്നകുന്നതും പതുക്കെ അവിടെ സമീപിച്ചു. എങ്ങോട്ടാ? അവൾ മോശക്കാരിയല്ലല്ലോ. എങ്ങോട്ടായാലും ധാ. അല്ല, ആരും തുണയില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഓഹോ, അതൊരു സൗകര്യമാണെന്ന് വിചാരിച്ചു. ഏ, എനിക്ക് വിചാരം വന്നു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും തുണയുണ്ടെങ്കിലും അസൗകര്യമായി കണക്കാക്കുന്നവനല്ല സമർത്ഥൻ. നന്ദി, വഴിമാറ. ആ നിൽക്ക്, ഏതായാലും യാദൃച്ഛമായിട്ടാണെങ്കിലും കണ്ടുമുട്ടി. ആന്തരിക്കൊന്ന് പരിചയപ്പെടുന്നതിൽ എന്താ തെറ്റ്? വീടേതാ, പേരെന്താ? അപ്പോ വീടും പേരും അറിയാതെ വഴിമാറുകയില്ലെന്നാണ്? എന്ന് ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടികളെ വഴിതറി നിർത്തുന്നത് അല്ല മര്യാദ. പെൺകുട്ടികളായാൽ അല്പം അടക്കൊതുക്കവും കാണിക്കുന്നതും മര്യാദയാണ്. എന്നെ അങ്ങനെ അടക്കൊതുക്കാമെന്ന് വിചാരിക്കാം. വിചാരിച്ചാൽ നിന്നെ മാത്രമല്ല ആരെയും അടക്കൊതുക്കാതെ ഞാൻ ദൂരം പോയിട്ട്. അത് ചുണയുള്ള പെൺകുട്ടികളെ കാണാതെ എന്റെ ചുണ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കണ്ടു കഴിഞ്ഞാൽ അഹങ്കാരം അമർത്തി വെക്കുന്നതാണ്. നീ ആരോടാണ് വായിട്ടടിക്കുന്നത് അറിയണമെന്നില്ല. അറിയണം, അറിഞ്ഞേ വെക്കൂ. നീ ആരാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞുകൊള്ളാം. പക്ഷേ ഞാൻ ആരാണെന്ന് നേരത്തെ പറയുക, ഞാനാണ് ഒതേനൽ. കുറിപ്പ് ഓർമ്മയിരിക്കട്ടെ. അന്ന് ഒതേനെന്ന് കേട്ടാൽ മതി, ഓരോരുത്തർ പേടിച്ചു കുറച്ച് ബോധം കെട്ട് താഴെ വീഴും. പക്ഷെ അവള് ചോദിച്ചു, ആഹാ, അത് താനാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഒതേനെ പറ്റി, ആളൊരു പെങ്കൊതിയനാണെന്ന്. ഇത്ര വങ്കനും വഷളനുമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തന്റെ പേര് കേൾക്കുമ്പോഴേ അവളങ്ങനെ പേടിച്ച് ഉറയ്ക്കും ബോധം കെടും എന്നൊക്കെ വിചാരിച്ചത്. ഉദയനും ചുറ്റുപാടും നോക്കി അവൾ പറയുന്നു, വല്ല ദൂരം കേട്ടോ, ഏ കുറച്ചിലായാലും. അത് ഒരലർച്ചയായിരുന്നു. ഉദയനൻ തീർച്ചയായും അത് പ്രതീക്ഷിച്ചില്ല. അറിയാതെ പുറകോട്ട് മാറിപ്പോയി. ആ പെങ്കുട്ടി നടന്നങ്ങ് പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോഴാണ് ഉദയന്റെ പരിസരബോധം തന്നെ വന്നത്. അവൾ പോയോ? ആ, നീ ഇപ്പോഴും പോയിക്കോ, പക്ഷേ നിന്റെ അഹങ്കാരം ഞാൻ അമർത്തും, കേട്ടോ. ഇത് ഞാനാണ് പറയുന്നത്, ഉദയനൻ. വാസ്തവത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദയന്റെ തന്നെ സംശയം തോന്നി. ഇതൊരു ഭീരുവിന്റെ ജൽപ്പനം പോലെയായില്ലേ എന്ന്. ചില പേടിത്തൊണ്ടന്മാര് തല്ലുകൊള്ളുമ്പോ പറയില്ലേ അതുപോലെ? പിന്നെ ഇനി എന്നെ തല്ലെടുത്ത് കേട്ടോ. എന്തോടാ തല്ലിയാൽ? തല്ലിയാൽ ഇനി ഒന്ന് തല്ലു നോക്ക്, അപ്പൊ കാണാം. തല്ലി നോക്കി, എന്താണ് കാണാം? പിന്നെ എന്നെ തല്ലിയാൽ, തല്ലിയാൽ, തല്ലിയാൽ ഞാൻ, നീ തല്ലിയാൽ ഞാൻ കരയും. തന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയല്ലോ. ഏതായാലും ഉദയന്റെ ഏത് കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു ചങ്ങാതിയുണ്ട്, ചാപ്പൻ, തണ്ടാശ്ശേരി ചാപ്പൻ. അയാൾ മുൻപേ പോയിട്ടുണ്ട്. ഉദയൻ ഓടി ചാപ്പന്റെ സമീപം ചെന്നു. ഇവരെല്ലാം അറിഞ്ഞപ്പോൾ ചാപ്പൻ അത്ഭുതപ്പെട്ടു. മതയാനിയെ മെരുക്കിയ ഉദയനെ കുറിപ്പിനെ ഒരു പെൺകിടാവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെന്നോ? ഇപ്പോൾ തന്നെ ഒരു നാടുവാഴിയുടെ മതം പൊട്ടിയ കൊമ്പനാരിയെ, ആനമന്ത്രം പഠിച്ച യോഗ്യന്മാര് വരെ കുത്തേറ്റ് മരിച്ചിട്ടും വകവയ്ക്കാതെ മെരുക്കി തളച്ച് സമ്മാനവും വാങ്ങി ജയഭേരി മുഴക്കി വരികയാണ്. എന്നിട്ട് ഇതിപ്പോ ഒരു കുറച്ചില്. ആ ശരി, രണ്ടു ദിവസത്തിനകം അവളെ പറ്റി അന്വേഷിച്ച് അവളുടെ ജാതകക്കുറിപ്പും കൊണ്ട് വരാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ സമ്മതിച്ചു, പുറപ്പെട്ടു. അവളുടെ അഹങ്കാരം അർത്തിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം
2: ആണായാലാണിളക്കം വേണം, പെണ്ണായാൽ പെണ്ണിനൊരുക്കം വേണം.
1: ഈ സമയത്ത് കുഞ്ഞിക്കന്നി അവളുടെ വീട്ടിലെ തീപടയോവിലെത്ത്. അവളുടെ അമ്മയുടെ പേര് മാധുക്കുട്ടി. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഈ അമ്മയെയും മകളെയും കണ്ട ജ്യേഷ്ഠത്തെ അനിയത്തെയും പോലെ ഇരിക്കും. അതിന്റെ പേരിൽ പിന്നീട് ചില്ലറ ചില തകരാറുകൾ ഉണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു വരുന്ന സമയം. കേരളത്തിൽ കൊച്ചിയിലും തലശ്ശേരിയിലും അവർ കോട്ട കെട്ടിക്കഴിഞ്ഞു. അന്ന് അവരോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപനം ചെയ്ത ദേശാഭിമാനിയായിരുന്നു വടക്കൻ കോട്ടയത്ത് കേരളവർമ്മ പഴശ്ശിരാജാവ്. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ അവരുടെ ആക്രമണത്തിന് വിധേയനായി. അദ്ദേഹത്തിന്റെ കോട്ടയും കൊട്ടാരവും വെള്ളക്കാർ പിടിച്ചടക്കി. തളർന്നില്ല രാജാവ്. വയനാടൻ കാടുകളിൽ ഗൂഢസങ്കേതങ്ങളിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് കുറിച്ച പടയുടെ സഹായത്തോടെ അദ്ദേഹം കാണുന്ന കാണുന്ന ബ്രിട്ടീഷുകാരെ കശാപ്പ് ചെയ്തു. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്ക് പഴശ്ശിരാജ ഒരു പേടിസ്വപ്നമായി. അദ്ദേഹത്തിന്റെ ഗൂഢസങ്കേതങ്ങൾ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? തന്ത്രശാലികളായ ബ്രിട്ടീഷുകാർ അതിനുവേണ്ടി രാജാവിന്റെ സന്തത സഹചാരിയായ പഴയം വീടൻ എന്ന് പറയുന്ന യോദ്ധാവിനെ ചാക്കിലാക്കി. ഇതറിഞ്ഞ് രാജഭക്തനായ കുഞ്ഞാലി വരയ്ക്കാർ കോഴിക്കോട്ടിൽ നിന്നും പുറപ്പെട്ട് വയനാട്ടിൽ ഗുരളിമലയിൽ ഒരു ഒളിസ്ഥലത്ത് വെച്ച് പഴശ്ശു തമ്പുരാനെ മുഖം കണ്ടു. തമ്പുരാനെ, അടിയനെ കേട്ടത് നേരാണാ? ആ പഴയമീടൻ അടിയൻ അറിയാം. അവനക്ക് ഇതേ ഇത്തിരി കോലം ഉണ്ടായിരുന്ന കാലത്ത് എഴുന്നേറ്റിക്ക് നിൽക്കാൻ ആവതില്ലാതെ പട്ടി കിടന്ന് ജാവാറായ വലാല് കൊട്ടാരത്തിന്റെ വാതുക്കൽ നിന്ന് വാക്കൈ പൊത്തി നിൽക്കണ നിപ്പ് കണ്ടിട്ട് അവനോട് അലിവ് തോന്നി അവനെ പിടിച്ചു നിർത്തി വളർത്തി യോഗ്യനാക്കി ഒപ്പത്തിനൊപ്പം വിരത്തി സ്ഥാനമാനങ്ങൾ വരെ കൊടുത്ത് ഈ രൂപത്തിൽ എത്തിച്ചിട്ട് ഇപ്പോ അവൻ വെള്ളക്കാരുടെ കാരുതക്കാൻ പോയി എന്ന് കേട്ടത് നേരാണാ? അവൻ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് നമുക്കും നിശ്ചയമില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരം വരെ നാം സന്തോഷത്തോടെ അവന് നൽകുമായിരുന്നു. ഈ നാട് പരദേശികൾക്ക് കാഴ്ചവെക്കേണ്ടല്ലോ. എന്നാലും അവനെ ശിക്ഷിക്കാൻ നമുക്ക് കൽപ്പില്ല. പക്ഷേ ജനങ്ങൾ അവനെ വെറുതെ വിടുമോ?
2: നാട് മുടിച്ചും കാല് പിടിച്ചും സ്ഥാനം നേടും ചതിയന്മാർ നാളെ നടക്കും ജനവിധി കണ്ട് നടങ്ങി ഒടുങ്ങും തലവന്മാർ.
1: എല്ലാവർക്കും ബ്രിട്ടീഷുകാരെ ഭയം. പക്ഷേ തൃക്കൈൽ രാജാവ് ദേശാഭിമാനിയാണ്. അദ്ദേഹം, അതെ, പഴശ്ശിരാജാവ് സൂചിപ്പിച്ച ഈ തൃക്കൈൽ രാജാവിനെ പറ്റി അല്പം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ തൃക്കൈൽ രാജാവിന് മക്കളില്ലായിരുന്നു. ഒരു ദിവസം നാട് ചുറ്റി കാണാൻ അദ്ദേഹം പുറപ്പെട്ടു. യാദൃച്ഛികമായി പൊന്മലേരി നമ്പ്യാരുടെ അനന്തരവൻ കുഞ്ഞിച്ചന്തു എന്നു പേരുള്ള ഒരു കുട്ടിയെ കാണാനിടയായി. അവന്റെ ചുണയും ചുടിയും അദ്ദേഹത്തെ ആകർഷിച്ചു. അവൻ ദത്തെടുത്തുകൊണ്ട് കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പട്ടമഹിഷി ലക്ഷ്മി തമ്പുരാട്ടിക്ക് അതത്ര തൃപ്തിയായി തോന്നിയില്ല. ഒരു കുട്ടിയെ കണ്ട ഉടനെ ഇങ്ങനെ തീരുമാനിക്കാൻ, അവൻ നാളെ രാജ്യം ഭരിക്കേണ്ടവനല്ലേ, ഒന്ന് അന്വേഷിച്ചിട്ട് മതിയായിരുന്നല്ലോ. പക്ഷേ രാജാവ് ചോദിച്ചു, ഇങ്ങനെ സംശയിക്കാൻ അവനെ കണ്ടാൽ അറിഞ്ഞുകൂടെ? എന്തൊരു അഴകുള്ള കുട്ടി. ഓഹോ, അപ്പോൾ അഴകുള്ളതെല്ലാം നല്ലതാണെന്നാണോ അവിടുത്തെ അഭിപ്രായം? പക്ഷേ അഴക

0: പിച്ചിപ്പൂമാല കണ്ട് എന്തിനെ നീ വൃഥ പഞ്ചില പാമ്പെന്ന് സംശയിപ്പു.
1: എങ്കിലും തമ്പുരാന് അവനെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ ധൈര്യം തോന്നിയില്ല. കാരണം അവനെ പഠിപ്പിക്കണം, യോഗ്യരാക്കണം. അതിന് ഗുരുനാഥന്മാർ വേണമെങ്കിൽ കൊട്ടാരത്തിൽ വന്ന് താമസിച്ച് പഠിപ്പിക്കും. എങ്കിലും തമ്പുരാട്ടിക്ക് അപ്രിയം നിലനിൽക്കുന്നിടത്തോളം അല്പം അവനെ മാറ്റി നിർത്തതാണ് നല്ലത് എന്ന് തോന്നി അവന് ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി മതിലൂർ ഗുരുക്കളുടെ അംഗക്കളരിയിലേക്ക് പറഞ്ഞു. പഠിക്കാൻ മിടുക്കനായിരുന്നു ചന്തു. അതുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ പാഠങ്ങൾ ഹൃദിഷ്ടമാക്കി. പുത്തനായി വരുന്നവരെ പഠിപ്പിക്കാനുള്ള ചുമതലയും അതുകൊണ്ട് തന്നെ ഗുരുക്കൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പഠിച്ചും പഠിപ്പിച്ചും കുഞ്ഞിച്ചന്തു ഒന്നര കൊല്ലം ആ കളരിയിൽ തല്ലി വിട്ടപ്പോഴാണ് പടയകോലത്ത് കുഞ്ഞിക്കന്നി, 7 വയസ്സുള്ള കുഞ്ഞിക്കന്നി ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ വന്നത്. അവളെ കണ്ട ഉടനെ അവൻ തീരുമാനിച്ചു, മിടുക്കി പെണ്ണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കും തോന്നി, നല്ല ചൊറു ചൊറുക്കുള്ള ചുണക്കുട്ടൻ. അങ്ങനെ കുഞ്ഞിച്ചന്തു അവളും തമ്മിൽ പതുക്കെ അടുത്തു. ആ അടുപ്പ് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് അവർ തമ്മിൽ അടുത്തടുത്ത് ദിവസങ്ങൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും വഴി മാറിക്കൊടുത്തു. ആ സ്നേഹം അവസാനം പ്രേമമായി രൂപാന്തരപ്പെട്ടു.

അവസാനം 8 വർഷം വിദ്യാഭ്യാസം പൂർത്തീകരിച്ച കുഞ്ഞിച്ചന്തു കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ ഭാവിച്ചപ്പോഴാണ് വിരഹമെന്നുള്ള വാക്കിന് ഇത്ര വ്യാപ്തിയുണ്ടെന്ന്, അതിനിത്ര ശക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. കുഞ്ഞിക്കഞ്ഞി പറഞ്ഞു, ചന്തുവേട്ടൻ കൊട്ടാരത്തിൽ ചെന്നാൽ എന്നെ മറക്കുമില്ലേ? നിന്ന

0: പക്ഷേ തൃക്കയിൽ തമ്പുരാൻ തന്റെ വളർത്തുപുത്രന് ഇപ്പോഴേ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കെട്ടിന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
1: ആരെ തീരുമാനിച്ചാലും നിന്നെ സ്നേഹിച്ച എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ചിന്തിക്കാൻ പോലും സാധിക്കുമോ കുഞ്ഞിക്കഞ്ഞി?

0: അങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ വാക്ക് പാലിക്കും, തീർച്ചയായും ഞാൻ കാത്തിരിക്കും. കുഞ്ഞിച്ചന്തു യാത്ര പറഞ്ഞു. ഒന്നര കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിക്കന്നിയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നാം നേരത്തെ കണ്ട സംഭവം ഉദയനുമായി അവർ ഏറ്റുമുട്ടിയത്. ചാപ്പൻ വിവരങ്ങളെല്ലാം ശേഖരിച്ച് നേരെ ഉദയനെ ചെന്നു കണ്ടു. ഒരു കാര്യം, അവളെ മറക്കുന്നാണ് കേട്ടോ നല്ലത്. കുഞ്ഞിക്കന്നി ഇന്നേ ഒരു പ്രേമബന്ധത്തിലാണ്. പ്രേമമോ? അതെ, പ്രേമിക്കുന്നത് നിസ്സാരണയല്ല, തൃക്കയിൽ രാജാവിന്റെ ദത്തുപുത്രൻ കുഞ്ഞിച്ചന്തുവിനെ. കുഞ്ഞിച്ചന്തു കളരിയിൽ വെച്ചുള്ള അടുപ്പമാണ്. പക്ഷേ അവർ പിരിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു ഒന്നര കൊല്ലമായിട്ട് തമ്മിൽ കാണുന്നില്ലെന്നാറിവ്. ഒന്നര കൊല്ലമായിട്ട് കാണുന്നില്ലേ? എന്നാൽ അവൻ മണ്ടനാടാ. എടാ ചാപ്പ, തലച്ചോറുള്ള ആണുങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം,
1: ദൂരത്തെ പെണ്ണും കറന്ന പാലും.
0: അങ്ങനെ വെച്ചിരുന്നാലേ പെട്ടെന്ന് ചീത്തയാകും. പക്ഷെ കുറുപ്പേ, ഇത് വെറുതെ കടന്നു വെച്ചിരിക്കുന്ന പാലല്ലോ.
1: കാച്ചിക്കുറുക്കി ഒരപ്പാലിന് കുറ്റം പറയുവാൻ സാധ്യമാണ്.
0: എന്നാലും ചാപ്പ, പാലല്ലേ പാത്രത്തിലല്ലേ വെച്ചിരിക്കുന്നത്? വല്ല പൂച്ചയും തട്ടിമറിച്ച് നക്കി കുടിച്ചാലോ? ഈ പഴയ ഗോകുലത്ത് വീട്ടിലേ ഈ പുരുഷന്മാരും ഇല്ല, ഉദയനെ പോലെ ചില കരിമ്പൂച്ചകൾ ഇവിടെയുണ്ട്. ചിലപ്പോ ഓഹോ, അപ്പോഴവിടെ കാവലില്ല എന്നുള്ളതാണോ കുറ്റം? എന്നാൽ കുറിപ്പ്

0: സമ്മതിച്ചു. നീ പറഞ്ഞത് പെണ്ണിന്റെ ഒരു വശമാണ്, ഇനി ഒരു മറുവശമുണ്ട്.
1: ആകാശളക്കാം കടലളക്കാം പെണ്ണിനെ
0: എടാ നിനക്കറിയാമോ, പെണ്ണിനെ സൃഷ്ടിച്ച ബ്രഹ്മൻ കൂടി അവളുടെ മനസ്സിൽ ഇതുവരെ അളന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പഴയ പൗരത്ത് വീട്ടിൽ ചെന്ന് മുറപ്രകാരം മാധുക്കുട്ടിയെ കണ്ട് ആ കല്യാണം ഒന്ന് ആലോചിക്കാം. കുറിപ്പ് വാടാ, ഒന്ന് അളന്നു നോക്കാം. മാധുക്കുട്ടി ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഉദയനെ സ്വീകരിച്ച് സൽക്കരിച്ചത്. വിവാഹാലോചന വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് ഉദയനൻ തന്നെയാണ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അവസാനം കുഞ്ചിക്കന്നിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആകെ അമ്പരപ്പായി. നേര് പറഞ്ഞാൽ ഉദയനെ മകളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ കുഞ്ഞിക്കന്നിക്ക്. പക്ഷേ ഉദയനനെ എതിർക്കാൻ സാധിക്കുമോ? എനിക്ക് ഒരേ ഒരു മകളാണ്, അവളുടെ വിവാഹം നല്ല രൂപത്തിൽ നടത്തണമെന്നുണ്ട്. നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ നല്ലൊരു മുഹൂർത്തം നോക്കി ഇന്നത്തെ നമ്മുടെ രീതി അനുസരിച്ച് അവൾക്ക് വേണ്ട പുടവ താലി ആഭരണങ്ങൾ ഇതെല്ലാം അവിടുന്ന് തന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ആ മംഗളകർമ്മം യാതൊരു വിരോധമില്ല. നിനക്ക് എത്ര ആർഭാടമായി വിവാഹം നടത്തണമെങ്കിലും നടത്താം, പക്ഷേ എനിക്കാരെയും വിളിക്കാനില്ല, ഞാനും ജാപ്പനും കൂടി വിവാഹ ദിവസം വരും. പറഞ്ഞതുപോലെ പുടവയും താലിയും ആഭരണങ്ങളും എല്ലാം കൊണ്ടുവരും.

അടുത്ത ഞായറാഴ്ച എട്ട് നാൾ ഇരുട്ടുമ്പോൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്ന് കല്യാണം നടത്തുന്നതിന് വിരോധം വല്ലതും ഉണ്ടോ? ഇല്ല, തടസ്സമൊന്നുമില്ല. അങ്ങനെ വിവാഹം ഉറപ്പിച്ചിട്ടാണ് ഉദയൻ അവിടെ ഇറങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിൽ മറന്നു നിൽക്കുകയായിരുന്നു കുഞ്ഞിക്കഞ്ഞി. അമ്മ തന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തന്റെ ചന്തുവേട്ടനെ മറക്കാനോ, അദ്ദേഹത്തെ സ്നേഹിച്ച താൻ മറ്റൊരു പുരുഷൻ വിവാഹം ചെയ്യാനോ?

0: അവൾ കട്ടിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അമ്മ ഓടിയെത്തി. എന്താ മോളെ, എന്താ നീ കരയുന്നു?
1: കരയാതെ
0: ഞാൻ പിന്നെ മരിക്കണോ? മരിക്കാനും കരയാനും ഇവിടെ എന്തുണ്ടായി? ഇനി കാര്യം പറയൂ. അമ്മന്റെ വിവാഹം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്റെ സമ്മതം കൂടാതെ, എന്റെ അനുവാദം കൂടാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ അമ്മയ്ക്കെന്ത് അവകാശം?
1: അവകാശമോ?
0: ശരിയാ മോളെ, ഒരവകാശമില്ല. പക്ഷേ നിന്നെ പ്രസവിക്കാനും അമ്മയ്ക്ക് അവകാശം. ഓ, മകൾക്ക് യോഗ്യനായ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചിരിക്കുന്നു.
1: എന്താടി ഒതേനക്കുറിപ്പിനുള്ള അയോഗ്യത?
0: എന്താണ് അയാൾക്ക് യോഗ്യത? അയാൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് അമ്മ അന്വേഷിച്ചോ? അന്വേഷിക്കണം. മകളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന പുരുഷനെ എത്ര ഭാര്യമാരുണ്ടെന്നെങ്കിലും ഒരു അമ്മ അന്വേഷിക്കണം. എത്ര ഭാര്യമാരുണ്ട്? രഹസ്യമായിട്ട് എത്രയുണ്ടെന്ന് എനിക്കറിയാം. കൂടാ പരസ്യമായിട്ടുള്ളത് എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? എന്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ പട്ടി കഴിപ്പിച്ചുതരാം, കാവിലെ ചാത്തോത്ത് കുഞ്ഞിച്ചേരും.
1: ആ, അതെന്റെ ഭാര്യയല്ലേ,
0: കൂടെ താമസിക്കുന്ന ഭാര്യ. അപ്പോ മണക്കാത്തരുമ്പത്ത് കുഞ്ഞുമാക്കം രണ്ട്, മാണിക്കോത്ത് മാണിക്കുട്ടി മൂന്ന്, ഇല്ലിക്ക് വീട്ടിലെ കുട്ടിമാണി നാല്, കൊടുമലക്കുങ്കി അഞ്ച്, മേലുമടത്തിലെ കന്നി ആറ്, കയ്യുണ്ണിടത്തിലെ കുഞ്ഞിത്തേയി ഏഴ്. ഇനി ഏഴുണ്ടോ?
1: ഏഴല്ലേ ഉള്ളൂ.
0: നീ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു പത്ത് എഴുന്നൂറുണ്ടെന്ന്. ഇടി പെണ്ണെ, ഏഴല്ല, എഴുന്നൂറുണ്ടെങ്കിലും അവരെ പോറ്റാനുള്ള. ഓ, പോറ്റാൻ എന്നിട്ട് വന്നിരിക്കുന്നു. അയാളുടെ മകളുടെ പ്രായമില്ല എനിക്ക്. എന്നിട്ട് എന്നെ കല്യാണം മുഴുകരിക്കാൻ വന്നിരിക്കുന്നു. നാണം കെട്ടവൻ.
1: ശരിയാ, നിനക്ക് 15 വയസ്സേ ആയുള്ളൂ, അയാൾക്ക് കുറെ കൂടുതൽ പ്രായമുണ്ട്.
0: പക്ഷെ മോളെ, നീ ഒറ്റയ്ക്ക് പോന്നു കഴിഞ്ഞപ്പോൾ നിന്റെ ഗുരുനാഥൻ നിന്നോട് പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോകരുത്, ആ ആൺതുണ കുട്ടി കൊണ്ടുപോകാൻ? നീ സമ്മതിച്ചില്ല, ഞെളിഞ്ഞിങ് വന്നു. മോളെ, പെൺകുട്ടികൾ പ്രായപൂർത്തിയായാൽ അന്യ പുരുഷന്മാരുടെ മുമ്പ് ചെല്ലുന്നതിന് അല്പം അടക്കോതുക്കം വേണമെന്ന് കാരണവന്മാർ പറയുന്നതിന്റെ കാരണം എന്നറിയാമോ? നിറഞ്ഞ

അച്ഛൻ്റെ വന്നു. മനസ്സിലായോ? അത് മനുഷ്യ സ്വഭാവമാണ്. എന്നാലേ ഈ ഊട്ടുവരയിൽ ഉദയൻ ഊണ് കഴിക്കുകയില്ല, ഈ പൂത്തിരഞ്ഞു പുറത്ത് അയാൾ വാചരിക്കുകയില്ല, ഈ നടക്കാറിൽ അയാൾ കുഴുകയില്ല, ഈ കുളത്തിൽ അയാൾ കുളിക്കുകയില്ല. ഈ ഉദയനും കല്യാണം കഴിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അന്തസ്സ അന്തസ്സാണെങ്കിൽ അമ്മയ്ക്ക് എത്ര പ്രായമില്ലല്ലോ, അമ്മ തന്നെ അയാളെ കല്യാണം തലോടി പറഞ്ഞാലുണ്ടല്ലോ. എടി ഉദയനൊന്ന് മൂളിയിരുന്നെങ്കിൽ പത്ത് കയ്യാലെ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ അയാൾക്ക് എന്നെയല്ലോ, നിന്നെയല്ലേ തോട്ടം. മോളെ ഒന്ന് ഞാൻ പറയട്ടെ, അമ്മ വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. ഇനി അത് തെറ്റിച്ചാലേ ഈ കുടുംബം അയാൾ കുളം തോണ്ടും. തോണ്ടട്ടെ, ഈ ലോകം തന്നെ കിഴിമേൽ മറിക്കട്ടെ, എന്നെ അയാൾ നല്ലെണ്ണ തിളപ്പിച്ച് അതിന് ഇട്ട് പൊരിക്കട്ടെ. ഇല്ല, ഞാൻ ഉദയൻ വിവാഹം ചെയ്യുകയില്ല. തന്റെ കുഞ്ഞിച്ചന്തു അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്നര വർഷമായി. ആ വാക്ക്

കുഞ്ഞിച്ചന്തു മറന്നതല്ല. അവൻ കടലിൽ നിന്ന് വന്ന ഉടനെ തൃക്കൈ രാജാവ് ഭരണകാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അവനെ ഒരു തസ്തിയിൽ നിയമിച്ചു. മറ്റൊന്നും ചിന്തിക്കാൻ പോലും കുഞ്ഞിച്ചന്തുവിന് സമയം കിട്ടിയില്ല. ഈ അവസരത്തിലാണ് പഴശ്ശി രാജാവ് തൃക്കൈൽ രാജാവിനെ രഹസ്യമായി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചത്. തൃക്കൈയിലെ അതിർത്തിയിൽ ജീർണിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ധാരണത്തിന് എന്ന് പറഞ്ഞ് തൽക്കാലം രാജ്യഭാരം കുഞ്ഞിച്ചന്തുവിനെ ഏൽപ്പിച്ചുകൊണ്ട് തൃക്കൈൽ രാജാവ് അങ്ങോട്ട് തിരിച്ചു. രഹസ്യമായി പഴശ്ശി തമ്പുരാനെ കണ്ടു. നമുക്ക് ബ്രിട്ടീഷുകാരെ എതിർക്കാൻ കുറിച്ച് പടയുണ്ട്. അവർക്ക് ശമ്പളം വേണ്ട, ശാപ്പാട് പോലും കൊടുക്കേണ്ട. കാട്ടുകനികളും കിടങ്ങുകളും തിന്ന് കാട്ടാറിലെ വെള്ളം കുടിച്ച് അവർ ജീവിക്കും. പക്ഷേ ആയുധങ്ങൾ വേണമല്ലോ, അതിനും നിർവാഹമില്ല. ആയുധ നിർമ്മാണത്തിന് വേണ്ടി 1000 പൊൻപണം തന്ന് സഹായിക്കണമെന്ന് അവിടത്തോട് അഭ്യർത്ഥിക്കുന്നതിനാണ് നാം. കയ്യിലെ ഖജനാവും ശൂന്യമാണ്. എങ്കിലും ഈ നല്ല കാര്യത്തിന് വേണ്ടി അത്രയും പണം, ഒരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി 1000 പൊൻപണം അയച്ചു തരണമെന്ന് പറഞ്ഞ് നമ്മുടെ വളർത്തുപുത്രൻ കുഞ്ഞിച്ചന്തുവിന് നാം ഓല എഴുതാം. അവനത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ ഇവിടെ കിട്ടിയാൽ ഉടനെ തന്നെ അവിടത്തെ ഏൽപ്പിച്ചിട്ട് നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാമല്ലോ. ശരി, ഉടൻ തന്നെ രാജാവ് ഓല എഴുതി. കുഞ്ഞിക്കന്യയുടെ വിവാഹ ദിവസം വന്നു. വൈകുന്നേരമായപ്പോൾ ഒതേനും ചാപ്പനും കുഞ്ഞിക്കന്യയ്ക്ക് വേണ്ട ആഭരണങ്ങളും പുടവയും താരിയും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആർഭാടമായി വിവാഹം നടത്തണമെന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരു പന്തല് പോലും ഇട്ടിട്ടില്ല. പക്ഷേ മാധുക്കുട്ടി വളരെ കാര്യമായി ഒതേനെ സ്വീകരിച്ചു. ഒതേനെ ചോദിച്ചു, നീ ഗംഭീരമായി വിവാഹം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പന്തല്, ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി. അബദ്ധമോ? കുഞ്ഞിക്കന്യ ഇവിടെ ഒരപ്പരയിലാണ്. ഒരപ്പരയല്ലോ, കാരണം ഞാൻ കുഞ്ഞിക്കന്യക്ക് വേണ്ട ആഭരണങ്ങളും പുടവയും താലിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, എല്ലാം ഇവിടെ ഇരിക്കട്ടെ. എന്താണ് നീ അബദ്ധം എന്ന് പറയുന്നത്? ഈ വിവാഹം എന്ന് പറയുന്ന ഒരു മംഗളകർമ്മമാണല്ലോ. അതെ, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഈ മംഗളകർമ്മത്തിന് പറ്റാത്ത 3-4 ദിവസം മാസത്തിൽ. ശരി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അടുത്ത വ്യാഴാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്ന് ഈ 4 ദിവസത്തെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അന്ന് വിവാഹം നടത്തരുതോ? തീർച്ചയായും. ശരി, എന്നാൽ ഞാൻ അന്ന് വരും. ഈ പറഞ്ഞ ദിവസം വ്യാഴാഴ്ച ഈ പച്ചമരക്കുന്നും പച്ചിലയും പാലിൽ തേച്ചു കുളിച്ചു നിൽക്കുന്ന ആ രാത്രി ഒതേനൻ പഴയ ഗോകുലത്ത് വീട്ടിൽ ചെന്നപ്പോൾ വീട് തന്നെ അടച്ചിട്ടിരിക്കുന്നു. എന്ത്, ഈ വലയില്ലാത്ത മണ്ണാന്റെ മാടം പോലെ, തേനില്ലാത്ത ഈച്ചയുടെ കൂട് പോലെ. ഒതേന് സംശയമായി, പക്ഷെ തിരിച്ചു പോകാൻ സാധിക്കുമോ? ഈ ഇറച്ചിത്തുണ്ടം കണ്ട വേട്ടനായ്, പച്ചമീൻ കണ്ട പൂച്ച, ഈ ഇളം പുല്ല് കണ്ട പശു, തേൻ കണ്ട വണ്ട്, മന്ത്രിക്കസേര കാണുന്ന ചില MLA മാര് എന്ത് ചെയ്താലും അവിടെ ഇന്ന് പോകുമോ? അതിനെ ചുറ്റിപ്പറ്റ് തന്നെ നിൽക്കും. ഒതേനെ പിടിച്ച് ചോദിച്ചു, ഏയ് വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ? വാതിൽ പതുക്കെ തുറന്ന് വേലക്കാരി മുഖം മാത്രം കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു അന്തിത്തിരി പോലും കൊടുത്താത്തത്? കുഞ്ഞിക്കന്നി കൊച്ചമ്മ അവിടത്തെ പ്രതീക്ഷിച്ച് കിടപ്പറയിൽ കാത്തിരിക്കും. ഏ, എന്നെ പ്രതീക്ഷിച്ച് കിടപ്പറയിൽ കാത്തിരിക്കുന്നു? അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഞായറാഴ്ച മുഹൂർത്തം നിശ്ചയിച്ചു. അന്ന് ഇവിടെ പുടവയും താലിയും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു, വാങ്ങി വയ്ക്കുകയും ചെയ്തു. ആ നിലയ്ക്കിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നും വേണ്ടെന്നാണ് കുഞ്ഞിക്കന്നി കൊച്ചമ്മ പറയും. ഓഹോ, കൊള്ളാമല്ലോ, അവൾ മിടുക്കിയാണല്ലോ. ശരി, അവൾ കിടപ്പറയിലേക്ക് നടക്ക്. ഇടപ്പറ അടച്ചിരിക്കുന്നു. ഒതേനൻ മുട്ടി വിളിച്ചു, കുഞ്ഞിക്കന്നി, ഇതാരാണ്? ഒതേനൻ. വാതിൽ തുറന്നു, പതുക്കെ അകത്തേക്ക് കയറി. ഉടനെ വാതിലടഞ്ഞു. എന്തൊരിട്ട്, കുഞ്ഞിക്കന്നി വിളക്കോടുത്ത്, എനിക്ക് നാണമാകും. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതിനെത്ര നാണി, എന്നാലും നാണമാകും. ശരി, വേണ്ട, വിളക്ക് വേണ്ട. അങ്ങനെ വിളക്ക് വേണ്ടെന്ന് വിചാരിച്ചു. ഇതേ സമയത്ത് ചാപ്പൻ ആ വരാന്തയിൽ കിടന്ന്

0: വെളുപ്പാങ്കാലം ആയപ്പോൾ ഉദയനം നോക്കി. ആ സ്ത്രീ നല്ല ഉറക്കമാണ്, ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചു. അത് എഴുന്നേറ്റ് വാതിലുകാരി വരാൻ ചെയ്തൊന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ചാപ്പനെ വിളിച്ചു. ചാപ്പ എഴുന്നേക്ക്, എടാ എഴുന്നേക്ക്, ഓ ഒന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ എഴുന്നേക്കട കുമാരണ എഴുന്നേക്ക്. എന്താണ് ഇത്ര വെളുപ്പാങ്ക? വെളുപ്പാങ്കാലത്ത് ഞാൻ അവളുടെ അഹങ്കാരം അമർത്തും എന്ന് പറഞ്ഞു, അത് സാധിച്ചു. എന്നാലും ചാപ്പ എനിക്ക് അത്ഭുതം, അവള് ഞാൻ പറഞ്ഞതിന് ഒന്നിനും എതിർത്തില്ല, എന്റെ എല്ലാ ഇഷ്ടത്തിനും പടിപ്പെട്ടു. എല്ലാ ഇഷ്ടത്തിനും പടിപ്പെട്ടു ആര്? കുഞ്ഞിക്കൻ. കുഞ്ഞിക്കഞ്ഞോ? നിങ്ങളുടെ ഇഷ്ടത്തിന് പടിപ്പെട്ടെ? എന്ന് ഇന്ന് ഇന്ന് കുഞ്ഞിക്കന്നി നിങ്ങളുടെ ഇഷ്ടം? എന്താണ് അതിന് ഇത്ര ചിരിക്കാൻ? കുഞ്ഞിക്കന്നി ഇവിടെ ഉണ്ടായിട്ട് വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിന് വെളിപ്പെടാ. കുഞ്ഞിക്കന്നി ഇവിടെ ഇല്ലേ? പിന്നെ അവിടെ ഉണ്ടായിരുന്നത് അവളുടെ അമ്മ. അമ്മയോ? അമ്മയായല്ലോ, വേലക്കാരി ആയില്ലല്ലോ അത്രയാണ്. അപ്പോൾ ആ അമ്മയും മകളും കൂടി എന്നെ പറ്റി. അല്ല, ഞാൻ വേലക്കാരിയായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഒരബദ്ധം അല്ല, കരുതി കുട്ടി ചെയ്താണ് അന്ന് ആ വഴിയിൽ വെച്ച് അവൾ എന്നെ ധിക്കരിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം വന്നപ്പോൾ നാളെ വസ്തു മതി. ഇപ്പൊ
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അങ്കക്കളരി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. പോക്കുവെയിൽ അതിൻ്റെ ചുവപ്പ് പടർത്തി മായുമ്പോൾ മനസ്സിന് തണുപ്പേകാൻ ഒരു കുഞ്ഞു കാറ്റ് വീശുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ റേഡിയോ സെറ്റുകൾക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പോക്കുവെയിൽ നിന്ന് കാത്തു വച്ചിരിക്കുന്നത് ഒരു വസന്തമാണ്. അന്യനാട്ടിൽ ജനിച്ചിട്ടും മലയാളിയെ പാടി ഉറക്കിയ, മലയാളി നെഞ്ചോട് ചേർത്ത അമ്മ മനസ്സിൻ്റെ ശബ്ദം, നമ്മുടെ സ്വന്തം ജാനകിയമ്മ. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്, എത്ര കേട്ടാലും മതി വരില്ല. ഒരു താരാട്ടായി, പ്രണയമായി, വിരഹമായി അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് പോക്കുവെയിലൂടെ നമുക്ക് ജാനകിയമ്മയുടെ ഓർമ്മച്ചപ്പ് കൂടി തുറക്കാം. ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പോക്കുവെയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്
1: ഇത്? കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: കുമരകത്ത് ജനിച്ച ഷീബ കുമരകമാണ് ഇപ്പോൾ ലൈവിലുള്ളത്.
1: അതെ,
0: ശരി, പറഞ്ഞോളൂ. എന്തോ പറയാനുണ്ടല്ലോ ഇന്ന്.
1: ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ രേഖാമേഡത്തിന്റെ ഫോട്ടോ കണ്ട്,
0: അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്.
1: അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് കോള് തന്നെ വിളിച്ചു എനിക്ക് ആ സന്തോഷമൊക്കെ പറയാൻ വേണ്ടി. ഞാൻ കണ്ടപ്പോ ഞാൻ എന്താ മുഖമെന്നറിയോ? പെട്ടെന്ന് എന്റെ മുഖത്ത് ഓടി എത്തിയത് ഏത് മുഖാന്നറിയോ? നമ്മുടെ നാക്കച്ചസങ്ങൾ എന്ന സിനിമയിലെ അതിനകത്ത് രണ്ട് നായികയായിരുന്നല്ലോ, മോനിഷയും വേറൊരു പെണ്ണും, ഒരു കുട്ടിപ്പെണ്ണായിട്ട് അഭിനയിച്ച
0: സലീന എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു.
1: ആ സലീന, അങ്ങനെ ആ ഒരു ഫേസ് കട്ട് എനിക്ക് തോന്നിയത്.
0: നമ്മുടെ
1: നല്ല സുന്ദരിയാണ്.
0: താങ്ക് യു, താങ്ക് യു. എനിക്ക് ഇന്നത്തേക്കായി.
1: ഞാൻ വയസ്സിൽ ഓർത്തൊരു മുഖമല്ല ഇത്, ഒന്നുകൂടെ ചെറുപ്പക്കാരിയാ.
0: എന്താ മനസ്സിൽ ഓർത്തിരുന്നേ?
1: അല്ല, ഞാൻ ഒന്നുകൂടെ വേറെ ഒരു മുഖമാ ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ എന്റെ ആ ഓർമ്മ എല്ലാം മാറ്റി വെച്ചു. അപ്പൊ ഞാൻ ഈ പെണ്ണിനെ പെട്ടെന്ന് എനിക്ക് ആ ആ പെണ്ണിന്റെ മുഖത്തൊരു കണ്ണാടി വെച്ച് പോലെ വന്നു മാഡത്തിന്റെ.
0: ഓ, അത് ശരി, അത് ശരി. എന്തായാലും സന്തോഷം കണ്ടല്ലോ.
1: കണ്ട് ഭയങ്കര സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം മിനിസറിയേട്ടൻ അവിടെ മാഡം അവിടെ ചെന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാഡത്തിനെ ഒന്ന് കാണായിരുന്നത്. മിനിസറിയേട്ടന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ആ എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. എനിക്ക് സങ്കടമായി പോയി. ഇന്നലെ എനിക്ക് ഫോട്ടോ അയച്ചു,
0: എന്നെ വിളിച്ച് ചോദിച്ചിട്ടാ തന്നെ. പുള്ളിയുടെ ആ ഒരു എന്താണ് പറയാ, നമ്മളത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയായിരുന്നു അത്. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു പിന്നെന്താ കൊടുത്തോളൂ, നമ്മുടെ സ്നേഹിതരല്ലേ. അത് ആ അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിശബ്ദത ഇട്ടത്. അതെ അതെ, അത് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ആ ഒരു മനസ്സിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ, നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ ചേട്ടൻ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു.
1: ഞാനിന്നലെ മേഡത്തിന്റെ നമ്മുടെ അനിൽ ത്രിമൂർത്തിക്ക് കാണാൻ കൊടുത്തു. പിന്നെ മുഹമ്മദിക്കായിട്ട് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്കൊരു സംസ്കൃതവാണി ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തുള്ളതാണ് നമ്മുടെ മുഹമ്മദിക്കായും ആനന്ദനും
0: അങ്ങനെ ചുരുക്കത്തിൽ എല്ലാരും കണ്ടു. രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ മുഖം ഇങ്ങനെ പുറത്ത് കാണിക്കാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ.
1: പിന്നെ അവിടുത്തെ കൂട്ടായ്മയിൽ നിങ്ങളെയൊക്കെ വിളിക്കുകയാണ് പ്രാവശ്യം, നമുക്ക് കാണാം.
0: ഓ, നമുക്ക് വീണ്ടും ഫെബ്രുവരിയിലെ റേഡിയോ ദിനം വരുമ്പോ എല്ലാരും വീണ്ടും വിളിക്കും. അന്ന് പക്ഷേ ഒരു ഹർത്താലായിരുന്നല്ലോ ആ ദിവസം.
1: ഹർത്താലായി പോയി. ഇനി അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും.
0: എങ്ങനെയെങ്കിലും ട്രെയിൻ പിടിച്ചെങ്കിലും വരണം.
1: പിന്നെ തീർച്ചയായിട്ടും നമ്മളെ തിരുമൂർത്തി അനിലും അവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കും, നമുക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും പോയേക്കണോ.
0: എല്ലാരും വരണം. അതെ അതെ അതെ.
1: സാറിനെയും മേഡത്തിനെയും ഒക്കെ നേരിട്ട് കാണണം.
0: പിന്നെ ഞങ്ങളെ മഞ്ജു അഗസ്ത്യ കൂടത്തിൽ നിന്ന് മഞ്ജുവും ഗിരിജ കല്ലാർ രണ്ടുപേരും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച.
1: ആണല്ലേ?
0: കാണാൻ വേണ്ടി, അതായത് ശനിയാഴ്ച.
1: ആണല്ലേ?
0: ആ, അങ്ങനെ വന്ന് കണ്ട് സന്തോഷമൊക്കെ പങ്കുവച്ചിട്ട് പോയി.
1: നമ്മള് വരുമ്പം അവിടെ എല്ലാരെയും കാണണം. നമ്മുടെ കോളേജിനെ പേരെ കാണാൻ പറ്റും.
0: ഒരുപാട് ശ്രോതാക്കൾ വരും. പിന്നെ നമ്മുടെ റേഡിയോയിലുള്ള ആൾക്കാരെ കാണാം. അതൊരു അസുലഭ മുഹൂർത്തമായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ നമ്മുടെ പോരാളിയെ നമുക്ക് കാണണമല്ലോ.
1: അത് പറയാൻ വരുമായിരുന്നു. ഞങ്ങള് വള്ളമൊക്കെ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഏകദേശം വള്ളമൊക്കെ ഓക്കെ ആയി. ഇനിയിപ്പോ അടുത്ത മാസമല്ലേ നമ്മുടെ
0: തൊഴിൽ,
1: രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ
0: ഓണം എത്തി.
1: അത് തന്നെ നമുക്ക് അടിച്ചു പൊളിക്കുക.
0: കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, തിരു ഓണം വരും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങ് എത്തി.
1: അത് തന്നെ വള്ളം കളി എത്തി.
0: വള്ളത്തിന്റെ പേരെന്തായിരുന്നു? ആ വള്ളത്തിന്റെ
1: വള്ളത്തിന് മൂന്ന് വള്ളം പോയി കണ്ട്. ഞങ്ങള് മൂന്നിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇപ്പൊ സെലക്ട് ചെയ്തിട്ടില്ല, അടുത്ത ആഴ്ച പോയി സെലക്ട് ചെയ്യണം. മൂന്ന് വള്ളം പോയി കണ്ട്. ഒന്ന് കാട്ടിരത്തക്കേതും, ഒന്ന് ചെല്ലിക്കാടൻ, ഒന്ന് ദേവസ്. ഈ മൂന്ന് വള്ളമാണ് പോയി കണ്ടിരിക്കുന്നത്.
0: ഇതിന് നമുക്ക് പറ്റുന്ന നമ്മള് സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് തുടങ്ങും.
1: അത് തന്നെ എല്ലാം കൂടെ
0: ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ പറയാണ്, ഒന്നാം സ്ഥാനം കൊണ്ടേ തിരിച്ചു വരാവൂ.
1: തീർച്ചയായിട്ടും മേഡത്തിന്റെ വാക്ക്.
0: ഒന്നാം സ്ഥാനം കൊണ്ട് തിരിച്ചു വന്നിട്ട് എന്നെ അതുപോലെ വിളിച്ചു പറയണം.
1: തീർച്ചയായിട്ടും
0: നമ്മുടെ
1: വരുന്നുണ്ട്.
0: അതെ, അപ്പൊ നമ്മുടെ റേഡിയോയുടെ അഭിമാനമാണ്, കരുണാസേരയുടെ അഭിമാനമാണ് ഷീബ കുമരകം. എങ്ങനെ ഒരു ശ്രോതാവ് ഷീബ മാത്രമേ ഉള്ളൂ.
1: ഞാൻ മാത്രമേ റേഡിയോകളിൽ വിളിക്കുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ ഒത്തിരി സ്ഥലത്തും ഞാൻ വിളിക്കുന്നുണ്ട്. അത് ഈ തുഴച്ചിലുകാരി ഞാൻ മാത്രമേ വിളിക്കുന്നുള്ളൂ.
0: അതുകൊണ്ട് തന്നെ എല്ലാരും ഓർത്ത് വച്ചിരിക്കുകയും ചെയ്യും.
1: ഇന്റർവ്യൂ നടത്താൻ വേണ്ടി നമ്മുടെ കൊച്ചി FM-ലൊക്കെ എന്നെ വിളിച്ചു. ഞങ്ങളെ കുറച്ച് ടീമിന് പാട്ടൊക്കെ പാടാൻ വേണ്ടി, വള്ളംകളി പാട്ടൊക്കെ പാടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്.
0: അപ്പൊ വള്ളംകളി പാട്ടൊക്കെ പാടാം. നമുക്ക് പാടാം.
1: അത് വരട്ടെ പാടാം.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ട് മതി. ഒരു വ്യത്യസ്തമായ ജാനകിയമ്മ മാത്രമേ ഈ പാട്ട് പാടാൻ പറ്റൂ. നമ്മുടെ ചിരിയോ ചിരി എന്ന സിനിമയിലെ ഒരു പാട്ട് യേശുദാസും ജാനകിയമ്മയും കൂടെ പാടിയ കൊക്ക മണ്ടി
0: കോണാണ്.
1: ആ പാട്ട് മതി ഇന്ന്.
0: കാരണം കുട്ടികളുടെ ശബ്ദത്തിൽ ഇതുപോലെ പാടാൻ പറ്റുന്ന വേറൊരാളില്ല.
1: വേറെ ഒരാളില്ല. എന്ത് രസമായിരുന്നു. എന്റെ അത് തന്നെ പണ്ടൊക്കെ ഈ പാട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാ. പിന്നെ ഒത്തിരി പാട്ടുകൾ ഞാനിങ്ങനെ പാട്ടുള്ളത്. അതിനകത്ത് എനിക്ക്
0: വേറൊരു പാട്ടും ഭയങ്കര
1: ഇഷ്ടം. ഇഷ്ടം പോലെ പാട്ട്. അന്നത് ഒരു പാട്ടില്ലേ, നെരു എന്ന പറഞ്ഞു ഉണ്ണിപ്പൂവ് എന്നുള്ള ഒരു പാട്ടില്ലേ, അത് അതും പിന്നെ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഇഷ്ടം. അതുപോലെ തന്നെ എൻ പൂവ് എന്നുള്ള പാട്ടില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.

0: കർത്താവേ.
1: എന്നെന്നും ആ പാട്ട് ഭയങ്കര,
0: അതെ അങ്ങനെ ഒന്നും ഒരു പാട്ടും നമുക്ക് കളയാനില്ല, എല്ലാ നല്ല കിടുക്കാച്ച് പാട്ടുകളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ കാലത്തിന്റെ ഒരു ശാശ്വത സത്യം നമുക്ക് ആർക്കും മാറ്റാവുന്നതല്ല.
1: അപ്പൊ
0: അതുകൊണ്ട് തന്നെ നമ്മളെ വിട്ടുപോയെങ്കിൽ ഈ പാട്ടുകളിലൂടെ ജാനകി അമ്മ ജീവിക്കും. അതെ അതെ അതെ, അതെ അതെ, ആ ശബ്ദത്തിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഷീബ കുമരകമാണ് സംസാരിച്ചത്. നമ്മുടെ കരുണാസായ റേഡിയോയുടെ ഒരു സ്പെഷ്യൽ കോളറാണ്. അപ്പം എന്തായാലും ഓണം വരുന്നു, ഉടനെ തന്നെ വള്ളംകളി മത്സരത്തിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങും. അപ്പോൾ ഒന്നാം സമ്മാനം നേടിയിട്ടേ നമ്മളെ ഇനി തിരിച്ച് വിളിക്കാവൂ. എന്തായാലും അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ജാനകി അമ്മയുടെ ഒരു പാട്ടാണ് കൊക്കാമന്തി കോനനിരച്ചി ആരിക്ക് വേണം ആരിക്ക് വേണമെന്നുള്ള ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ വളരെ ഫേമസായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവെയിലൂടെ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.
2: കൊക്കാമന്തി കോനാനിറച്ചി ആരിക്ക് വേണം

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പോക്കുവയിൽ നമുക്ക് ജാനകി അമ്മയുടെ ഓർമ്മകളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ പങ്കുവച്ച് കടന്നു പോവാം. നമ്മളിൽ എത്ര പേർ ജാനകി അമ്മയുടെ ശബ്ദം കേട്ടാണ് പലപ്പോഴും ഉറങ്ങിയിട്ടുള്ളത്? അതിനൊരു അതിരില്ല. തുമ്പിവ പാടുമ്പോൾ ആ ശബ്ദത്തിൽ ഒരു അമ്മയുടെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ആന്ധ്രയിൽ ജനിച്ച് തെലുങ്ക് മാതൃഭാഷയായ ഒരു ഗായികയാണ് മലയാളികളുടെ ഉറക്കു പാട്ടുകൾ അധികവും പാടിയിട്ടുള്ളത്. ഭാഷയ്ക്കപ്പുറം ഹൃദയം കൊണ്ട് പാടിയത് കൊണ്ടാണ് ഇന്നും ആ വരികൾ നമ്മുടെ നെഞ്ചിൽ തൊടുന്നത്. തത്സമയ പരിപാടിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ശ്രോതാവുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: അജയൻ.
0: കുട്ടിച്ചൽ? ആ, റേഞ്ച് ഇല്ലേ അജയൻ നിൽക്കുന്ന സ്ഥലത്ത്?
1: ആ,
0: ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ നല്ലതായിരിക്കും തോന്നുന്നു. അത്ര ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴും അത്ര ക്ലിയർ അല്ല. ആ, പറഞ്ഞോളൂ അജയ്, കുറെ നാളായല്ലോ വിളിച്ചിട്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ മുമ്പൊക്കെ, ഒരുപാട് നാൾ വിളിച്ചിട്ടുണ്ട്.
1: ഒരുപാട് നാൾ,
0: പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഒരനക്കവുമില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ. ഇപ്പൊ വീണ്ടും വിഷമത്തിലാണോ? ജോലിക്കൊക്കെ പോകുന്നുണ്ടോ അജയൻ? ഹലോ,
1: പണിയില്ല.
0: പോകുന്നുണ്ട്. ഇന്നിപ്പോ ജോലിയില്ല.
1: ജോലിയില്ല.
0: എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി അല്ലേ? ആ, കൂടുതലായി. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഏതാ? നരിവേട്ടയിലുള്ള മിന്നൽ വേള എന്ന് തുടങ്ങുന്ന പാട്ടാണോ? ആ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. വേറെ എന്ത് വിശേഷങ്ങളുണ്ട് പറയാൻ? ആ, ഇങ്ങനെ വിഷമാവസ്ഥയിലുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. മക്കളൊക്കെ എന്തു പറയുന്നു? ആ, അവരൊക്കെ ഇപ്പൊ ഏത് ക്ലാസ്സിലൊക്കെ ആയി? എട്ടാം ക്ലാസ്സിൽ. അവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണോ? പരുത്തിപ്പള്ളി സ്കൂളിലാണോ?
1: ഞാനിപ്പോ ഇവിടെയാണ്. എന്റെ അമ്മ ഭാര്യയുടെ അമ്മയുടെ കൂട്ടത്താണ് കൊച്ചിന് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്.
0: ഓ ഓ, അജയൻ ഇവിടെ കുറ്റിച്ചലാണ്?
1: കുറ്റിച്ചല് എന്റെ വൈഫിന്റെ വീടാണ്.
0: ഓ ശരി ശരി. അപ്പൊ അജയൻ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്?
1: വെള്ളറട.
0: വെള്ളറട. ആ, അപ്പൊ കുട്ടികളെയൊക്കെ കാണാനൊക്കെ പോവില്ലേ?
1: ഇന്നലെയും പോയി.
0: ഓ പോയി.
1: ആ, പോയിട്ട് വരും.
0: ഓ ശരി ശരി ശരി. അപ്പോ ഓക്കെ അജയ, നമുക്ക് പാട്ട് കേക്കാം. ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ കുട്ടിച്ചിൽ നിന്ന് അജയനാണ് നമ്മുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അജയൻ ആവശ്യപ്പെട്ട നരിവേട്ട എന്ന ചിത്രത്തിലെ മിന്നൽ വള എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്നേഹസ്വാഗതം. നമ്മുടെ ജാനകി അമ്മയുടെ സുന്ദരമായ ഓർമ്മകൾ കൂടി പങ്കുവച്ച് ഇഷ്ട നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ജാനകി അമ്മ പാടുമ്പോൾ വെറും വാക്കുകളല്ല നമ്മൾ കേൾക്കുന്നത്, വികാരങ്ങളാണ്. ചാമരത്തിലെ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ കാത്തിരിപ്പിൻ്റെ ആ ഒരു സുന്ദരമായ നോവ് നമുക്ക് ആ വരികളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ.
0: ആ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പറയൂ.
1: ഞാൻ നമ്മുടെ ഒരു പാട്ട് കേൾക്കാറെന്ന് വിചാരിച്ചിട്ട് വിളിച്ചിരിഞ്ഞ. ഞാൻ നമ്മുടെ ഒരു പാട്ട് കേൾക്കാം പ്രതീക്ഷിച്ച് വിളിച്ചു
0: എന്ന ആഗ്രഹത്തോടെ വിളിച്ചു. കിട്ടുകയും
1: ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ നമ്മുടെ ആ കേട്ട ആദ്യം എന്റെ മനസ്സിൽ ഓടിച്ച ഗാനാണ് ഉണരൂ വേഗം നീ സ്മരാണി വന്നു നായകൻ എന്നുള്ള പാട്ട്.
0: പ്രേമത്തിൻ മുരളി ഗായകൻ അതുപോലെ
1: ഒന്നാനാം കുന്നിറങ്ങി വാടിയാടി വാ ആ പാട്ടൊക്കെ എന്നും മനസ്സിൽ എന്നും മനസ്സിലല്ല എന്നും പാടി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്.
0: ഈ പാട്ടുകളെല്ലാം തന്നെ കാലാതിവർത്തികളുമാണ്.
1: അതെ അതെ, ഒന്നും മനസ്സിന് മാഞ്ഞു പോകാത്ത പാട്ടുകളാണ്.
0: അതെ, മനുഷ്യയുഗം മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പാട്ട് നമ്മൾ കേൾക്കും.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഒരു പാട്ട് നമുക്ക് അത് ഇത് കൊള്ളൂല അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടും ഇല്ല.
1: ഇല്ലില്ല, തീർച്ചയായിട്ടും. ജാനകി അമ്മയുടെ ഒരു പാട്ടും മാറ്റിയേക്കാൻ പറ്റാത്ത ഒരു പാട്ടും ഇല്ല. എല്ലാ പാട്ടും നല്ല ഹിറ്റ് ഹിറ്റ് ഗാനമാണ് തന്നെ.
0: അതെ അതെ അതെ. എന്തായാലും ആ ഓർമ്മകൾ ഇവിടെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോക്കുവയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.
1: അതെ അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടാണ് ജാനകിയമ്മയുടെ കേൾക്കേണ്ടത്?
1: ആദ്യം കേൾക്കാത്ത ഒരു പാട്ടാണ് ആയിക്കോട്ടെ ചിറ്റ. പഴയ ഒരു മാമാങ്കം എന്ന സിനിമയില് തീരാത്ത ദുഃഖത്തിൻ തേങ്ങി കരയുന്ന തേരാറിയാനൊരു പാട്ടുണ്ട്.
0: അതെ അതെ, അധികം അങ്ങനെ കേൾക്കാത്തൊരു പാട്ട്.
1: അപ്പൊ ആ പാട്ടായിക്കോട്ടെ. അപ്പൊ അത് നമ്മുടെ സൗഹൃദവാണിയിലെ ദീപറ്റേക്ക് അനിലേട്ടൻ, ആനന്ദൻ, നാരായണൻ ചേട്ടൻ, പിന്നെ നമ്മുടെ അതില് അമ്പിളി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സൗഹൃദവാണിയില്.
0: ഓക്കെ. അപ്പൊ രാഘവൻ മാസ്റ്റർ സംഗീതം പാടുന്ന പാട്ടാണ്, പി ഭാസ്കരൻ എഴുതിയ പാട്ടാണ് ജാനകി അമ്മ പാടിയത്. അപ്പൊ നമുക്ക് ആ ഒരു സുന്ദരമായ ശബ്ദം നമുക്ക് വീണ്ടും കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് ഇപ്പോൾ സംസാരിച്ചത്. ജാനകി അമ്മയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്നൊരു പാട്ട് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. മാമാങ്കം എന്ന ചിത്രത്തിലെ തോരാത്ത ദുഃഖത്തിൻ എന്ന് തുടങ്ങുന്ന തീരാത്ത ദുഃഖത്തിൻ എന്ന് തുടങ്ങുന്ന ഒരു പഴയ പാട്ടാണ്. നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ പാടാനും അതേസമയം തന്നെ പക്വതയുള്ള ഒരു സ്ത്രീയുടെ പ്രണയം പാടാനും ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ പാടുമ്പോൾ അത് പാടിയത് മുതിർന്ന ഒരാളാണെന്ന് വിശ്വസിക്കുവാൻ പോലും പ്രയാസമുള്ള തരത്തിലായിരുന്നു ഓരോ പാട്ടുകളും ജാനകിയമ്മ പാടിയത്. പക്ഷികളുടെയും കാറ്റിൻ്റെയും ഒച്ചകൾ വരെ അവരുടെ പാട്ടുകളിൽ ജീവൻ തുടിച്ച് നിന്നിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരുപ്രമ.
0: ആ, പറഞ്ഞോളൂ.
1: പിന്നെ എന്തൊക്കെയുണ്ട് രാഗമേഗം വിശേഷങ്ങളൊക്കെ?
0: ഇവിടെയോ
1: വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. നമ്മുടെ ജാനകിയമ്മയുടെ ഇതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങള്. അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞാല് ഒരിക്കലും നമുക്കൊരു ഇത് കിട്ടില്ല, ബാലൻസ് കിട്ടില്ല. അത്രക്കും മനോഹരമായ ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് അല്ലേ. അതായത് ബേബി ഷാനി മുതല് ഏതാണ്ട് ഒരുവിധം നായികമാർക്ക് വേണ്ടി അവരെ ശബ്ദം കൊടുത്തു. എന്റെ അറിവ് 1957 മലയാള സിനിമക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. 57. അപ്പൊ അത്രക്കും അവിടുന്ന് അങ്ങോട്ട് പോന്നിട്ട് ഏതാണ്ട് ആ നമ്മളെ ഈ പറഞ്ഞ ജാനകിയമ്മക്ക് 88 വയസ്സാണ്. എന്തിലും എന്നാലും ഈ ജാനകിയമ്മയുടെ പാട്ടിനെ കുറിച്ച് പറയാനേ എന്നെ കൊണ്ട് പറ്റില്ല. അത്രക്കും സങ്കടമാണ് ഓരോ പാട്ടുകളും ആലോചിക്കുമ്പോ. ഞാന് ഒരു പാട്ട് ആവശ്യപ്പെട്ട ഇനി വേറെ പാട്ടൊരാളുകൾക്ക് വയ്ക്കുകയോ എനിക്കത് മതിയായിരുന്നു.
0: നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ.
1: അത് തന്നെ. എങ്കിലും സമയം കാണാതെ ഞാൻ പറയാണ്. നിദ്ര നീരാഴി നീതി കളിച്ചപ്പോൾ സ്വപ്നത്തിൽ കളിയോടം കിട്ടി കളിയോടം എന്ന് തുടങ്ങു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി ഈ പാട്ട്
0: അടിപൊളി. നന്നായിട്ട് പാടുകയും ചെയ്തല്ലോ അവിടെ ശംസുദ്ദീൻ കരുപ്പെടുന്ന. നമ്മളങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞു നടക്കാറില്ലെന്നേ ഉള്ളൂ. ഒരു കൊച്ചു പാട്ടുകാരനാണ്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ടാണോ
1: ചോദിച്ചിരിക്കുന്നത്?
0: ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ വളരെ മനോഹരമായ ഒരു പാട്ടാണ് ശംസുദ്ദീൻ കരുപ്പടന്ന നമ്മളോടൊപ്പം കേൾക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത്. പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം പി ഭാസ്കരൻ എഴുതി ജാനകിയമ്മ ആലപിച്ച ഗാനമാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം.

ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജാനകി അമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഗാനങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 അവർ പാട്ട് നിർത്താൻ തീരുമാനിച്ചപ്പോൾ സംഗീത പ്രേമികളുടെ നെഞ്ചിലൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. എങ്കിലും 10,000 പാട്ടുകൾ നമുക്കായി ബാക്കി വെച്ചാണ് അവർ വിടവാങ്ങിയത്. അമ്മ പൂവിനെ തണലിലിരിക്കാൻ എന്ന മലയാളം പാട്ടോടെയാണ് അവർ തൻ്റെ ആലാപന സബരിയ പൂർത്തിയാക്കിയതെന്നതും നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ആ കാച്ചാടിയിൽ നിന്ന് നടരാജൻ ചേട്ടാ, പറയൂ.
1: ആദ്യമേ നമസ്കാരം പറയാം എല്ലാവർക്കും.
0: ആ നമസ്കാരം, നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.
1: ഞാൻ ഒരു പാട്ട് ചോദിച്ചത്, ഓവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻവേദന, ആ പാട്ടാണ്.
0: ആ ഒരു പൂവിൻ വേദന പീലിയിലെ പാടിയ പാട്ടാണ് അല്ലേ?
1: അടുത്ത് ഞാൻ ഒരു ചെറിയൊരു കവിതയൊരു പാട്ടുമായിട്ട് പാടാം.
0: ആയിക്കോട്ടെ.
1: അതു യുവാവിനെ കുറ്റം പറയല്ല്, സാധു യുവാവിനെ കുറ്റം പറയല്ല്, സാധാരണയാളിതു പ്രേമജാലം, മണ്ണിൽ വരതകം വൈഡൂര്യമുന്നത് സർവത കാണുന്ന പാഴുടങ്ങ്, നാലു മാസ കാലമായിരോ അവൾ ഗർഭം ധരിച്ചിട്ട് നാലി മണിമാർ വധിക്കുന്നു, നാലണയ്ക്കൊരു പിഞ്ഞു കുഞ്ഞിനെ നാണി വിട്ടതാണ് ഇന്നലെ, നാലണയിന്ന് നമ്മളെ കുഞ്ഞിനെ ആരു വാങ്ങു തന്തയിൽ. ഓക്കെ,
0: അത് തീർന്ന്.
1: അത് കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി കൊല്ലം മാവുവിന്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടി കണ്ടുവന്ന് പുള്ളേരെയും മറ്റും കൊണ്ട് അങ്ങനെ പറമ്പിലിരിക്കുകയാണ്.
0: ഓ, ഉത്സവപ്പറമ്പിന്റെ ഫ്രണ്ടില്.
1: ഓ, അവിടെ ഇരിക്കുകയാണ്.
0: അപ്പോൾ എന്താ സംഭവിച്ചത്?
1: അവിടെ കാളികൻ കൊല്ലം ബാബുവാണ്.
0: കൊല്ലം ബാബു.
1: കൊല്ലം ബാബു പറയാണ്, സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് കാക്കവിളക്കാണ്. കാക്കവിളക്ക്.
0: കാക്കവിളക്ക്. ആ ശരി,
1: അത് കേട്ടിട്ടുണ്ടോ മേഡം?
0: ഞാൻ കേട്ടിട്ടില്ല.
1: ആ, നല്ല ഒരു കഥയാണ് കാക്കവിളക്ക്.
0: കാക്കവിളക്ക്. ഓ,
1: അപ്പോഴമ്മ ചിരിക്കുന്നോണ്ട് പറയണമെന്നല്ലേ, അയ്യോ മക്കളെ നമുക്ക് പൊക്കളെ അങ്ങനെ പറയാനാട്ടാ ചൂട്ടു വിളക്കെന്ന്.
0: എന്ത് വിളക്ക്?
1: അമ്മ ചിരിക്കുന്നോണ്ട് പറയണേ, അമ്മച്ച് ശരിക്ക് പറഞ്ഞത് കേട്ടില്ല. അമ്മച്ച് പറയണ മക്കളെ നമുക്ക് ഈ കഥാപ്രസംഗമൊന്നും കേൾക്കണ്ട, ഇപ്പൊ അങ്ങനെ പറഞ്ഞാട്ടില്ലേ ചൂട്ടു വിളക്കെന്ന്.
0: അപ്പോഴും
1: പുള്ളര് പറയാനും അമ്മച്ചി അങ്ങനെയല്ല പറഞ്ഞത്, കാക്ക വിളക്കെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ശരിക്കും കേട്ടിട്ട് പോവാം കേട്ടോ.
0: ഓ,
1: പക്ഷെ ഞാൻ വിചാരിച്ചത് കൂക്കു വളർത്തുന്നാണ് പറഞ്ഞത്.
0: ഓ ശരി ശരി.
1: അതിൽ ആദ്യം പാടുന്ന ഇങ്ങനെയാണ്, എന്നെയുമില്ല തിരിയുമില്ല ഒരാളുമില്ല, ഇതാണ് ആദ്യം തുടക്കം. അത് പഴയതാണ്, മറന്നു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരണം പാടാം.
0: എണ്ണയുമില്ല തിരിയുമില്ല വന്നെത്തി നോക്കുവാൻ ആരുമില്ല ആളുമില്ല, എന്താ ഇപ്പൊ ചെയ്യുക? ആരെങ്കിലുമൊക്കെ വന്ന് എത്തി നോക്കട്ടെ.
1: അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സിനിമ പാട്ട് വാങ്ങിക്കൊള്ള നമ്മൾ പാടില്ല. നമ്മള് കൂടെ കൂടെ വിളിച്ചും വിളിച്ചാ കിട്ടിയ ഉടനെ
0: നമ്മൾ വിളിച്ച ഉടനെ കഥാപ്രസംഗം, കവിത പറയും, കഥാപ്രസംഗം പറയും, കഥ പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നടരാജുള്ള ചേട്ടന്റെ പ്രത്യേകത.
1: തീർച്ചയായിട്ടും
0: പോവും.
1: അതേപോലെ ആയിരിക്കും നമ്മള് പ്രായമായിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ചാർജ് വെച്ചോണ്ടിരിക്കുന്നത്.
0: ഓ, ഇപ്പൊ 25 വയസ്സിലിരുന്ന പോലെ 65 വയസ്സിലിരിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെയൊക്കെ പറ്റാൻ വേണ്ടി നമ്മള് പല മാർഗങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: എന്നാലും എനിക്കിപ്പോ നമ്മള് ഇങ്ങനെയൊക്കെ പോകുന്നോണ്ട് കുറച്ചൊരു ചെറിയൊരു
0: മാറ്റം
1: കഴിക്കുമ്പോ
0: മാറ്റം ഉണ്ട് കേൾക്കുമ്പോ.
1: തീർച്ചയായിട്ടും മാറ്റം ഉണ്ടെന്ന് പറയാൻ നമ്മളിത് പ്രായം കുറഞ്ഞ ആൾക്കാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ.
0: അതാണ് ഈ പോക്കുവയിലൊക്കെ കേട്ട് കേട്ട് ചേട്ടന്റെ പ്രായം 15 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്
1: എന്തായാലും. വലിയ പ്രശ്നമൊന്നുമില്ല.
0: അല്ല അല്ല, പ്രശ്നം ഇല്ലല്ലോ, പ്രശ്നം വേണ്ടല്ലോ. എന്തായാലും ആദ്യമൊക്കെ വിളിച്ചിരുന്ന ഒരു ക്ഷീണാവസ്ഥയൊക്കെ മാറി ഒന്നും ഒരു എന്താണ് വളരെ എനർജറ്റിക് ആയിട്ടുണ്ട്.
1: ഞാൻ രാവിലെ ഇപ്പൊ അരമണിക്കൂർ എനിക്ക് രാവിലെ
0: നടക്കും,
1: അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നടക്കും. നടന്നിട്ട് വീട്ടിൽ വന്ന് കാപ്പി എല്ലാം കുടിച്ച് അങ്ങനെ
0: വെടിക്കിരിക്കും. റേഡിയോ കേൾക്കും, എന്നിട്ട് റേഡിയോ കേൾക്കും.
1: ഓ, നമ്മളെ എന്താണെങ്കിൽ അവിടെ നടക്കണെല്ലാം ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുകയല്ലേ.
0: എന്താണ് കരുണാസേല നടക്കണത് എനിക്ക് നന്നായിട്ട് അറിയാം.
1: അവിടെ എന്ത് നടന്നാലും എനിക്കറിയാം, കാരണം ഞാൻ റേഡിയോ
0: അതാണ്. അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും വിളിക്കൂ, അപ്പൊ വയസ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും.
1: എല്ലാ യോദ്ധാക്കളും നല്ല എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ കുറയ്ക്കണം, കാരണം എനിക്ക് ശ്വാസം വേറെ നിൽക്കില്ല.
0: വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, അപ്പൊ നമുക്ക് പൂവനങ്ങൾക്കറിയാമോ പൂവിൻ വേദന എന്ന ചേട്ടൻ ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ വീണ്ടും വീണ്ടും വിളിക്കൂ, വയസ്സ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് നടരാജോ എന്ന് നമുക്ക് വിളിക്കാം. ശരി ചേട്ടാ, ഓക്കെ. ശരി, പോക്കുകൾ തത്സമയ പരിപാടിയിൽ നടരാജുള്ള ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പം എല്ലാ ഇപ്പോഴും വിളിക്കുമ്പോഴും കഥകളും കവിതകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോകാറുള്ളത്. അപ്പം ഇന്ന് പി ലീല പാടിയ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പോക്കുവേലിൻ്റെ ഈ സുന്ദരമായ സമയത്തിൽ നമ്മുടെ മനസ്സിനെ ഈറനണിയിച്ച താരാട്ട് പാടി ഉറക്കിയ അപൂർവ ശബ്ദ മാധുര്യമായ ജാനകിയമ്മയെക്കുറിച്ച് നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആലാപനത്തിൻ്റെ സൗമ്യ വസന്തമായിരുന്നു ജാനകിയമ്മ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരമുണ്ടല്ലോ,
1: പറഞ്ഞോളൂ.
0: ഈ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, നേരിട്ടും കേട്ടു ഫോണിലൂടെ.
1: ഞാൻ കട്ടയ്ക്കോട്
0: വിൻസെന്റ് ഏട്ടാ, പറയൂ.
1: മേഡം, ഞാൻ ആദ്യം പാട്ടിന്റെ കാര്യം പറയാം. എസ് ജാനകി പാടിയ സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യ എന്നുള്ള പാട്ടാണ് എനിക്ക് ആവശ്യം. പിന്നെ മേഡം സുഖമായിരിക്കുന്നോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: ശിവ വിളിച്ചത് പറഞ്ഞു.
0: ശിവ കുമരൻ വിളിച്ച് പറഞ്ഞത് കേട്ടില്ലേ?
1: ഇല്ല, ഞാൻ കേട്ടില്ല മേഡം, എനിക്കിവിടെ കറണ്ടില്ലായിരുന്നു. പിന്നീട് ഞാനിട്ട്.
0: ഓ, അത് ശരി. ശിവ കുമരൻ വിളിച്ചിട്ട്
1: എല്ലാം പറഞ്ഞു തീർന്ന ശേഷമാണ് ഞാൻ വിട്ടത്.
0: ശിവ കുമരൻ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ കണ്ടു, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു.
1: ഇത്രയും നല്ല സ്മാർട്ടായ ആളാണോ? നമ്മൾ ഉദ്ദേശിച്ച ഇതിനെക്കാളും വണ്ണവും പൊക്കവും.
0: ശബ്ദം കേൾക്കുമ്പോ ഇങ്ങനെ ഇത്രയും വണ്ണവും പൊക്കവും ഉള്ള ആള്.
1: ഞാനും മേഡത്തിനെ കാണുന്നതിന് മുമ്പ് ഞാനും ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. മേഡമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആളൊക്കെ പൊക്കവും നല്ല വണ്ണമൊക്കെ കാണുന്നതായിരിക്കും.
0: ശരി, ആവശ്യത്തിനുള്ള വണ്ണം പൊക്കൊക്കെ ഉള്ള കൂടുതലാണെങ്കിൽ നമ്മൾ ഇനി കുറയ്ക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി
1: വരും.
0: ആതിരയ്ക്ക് ഇന്ന് സുഖമില്ല, ലീവാണ്. ഇന്ന് വിഷ്ണു ആണ്. ഞങ്ങളിന്ന് എല്ലാരും കൂടെ വരണം എന്ന് വിചാരിച്ചത്. അപ്പൊ അന്നൊക്കെ വിഷ്ണുവിനൊക്കെ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് ഇനിയും നീട്ടി വെക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങി തിരിച്ചു.
1: വന്നതിന് വളരെ നന്ദി മേഡം, വളരെ താങ്ക് യു. അങ്ങനെ വന്നതിൽ വളരെ വളരെ ഒരു നന്ദിയുണ്ട്.
0: ഓക്കെ ഓക്കെ, നന്ദി ഒന്നും വേണ്ട, സ്നേഹം മതി.
1: അതായത് എനിക്ക് കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു. അത്
0: അപ്പൊ നമ്മൾ അതാണ് നമ്മളിപ്പോ സാധിക്കുന്ന ഒരാളെ നമ്മൾ പോയി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവരെ നമ്മള് അങ്ങോട്ട് പോയി തന്നെ കാണണം.
1: ഞാൻ ഇന്ന് വിളിക്കണ്ടെന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഈ ജാനകിയുടെ പാട്ടൊന്നും ചോദിക്കാന്നുള്ള ഉദ്ദേശം, ഞാൻ വിളിച്ചിട്ട് ഒരു വർഷം വരെ ആകുമ്പോൾ.
0: അതെ അതെ, ഒരു അല്ല, ഇതിനിടയ്ക്ക് ഒരിക്കൽ വിളിച്ചിരുന്നു.
1: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ കഴിഞ്ഞ 2025 ഒക്ടോബർ 23 കറക്റ്റ് ഡേറ്റ് ഓർമ്മയുണ്ട് എനിക്ക്.
0: അതെല്ലാം ഓർത്തു വെച്ചിരിക്കുകയാണല്ലേ?
1: ഈശ്വര,
0: നമ്മളടുത്ത് ഒരു ഡേറ്റ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ജനിച്ചോസം ചോദിച്ചാ പോലും അറിഞ്ഞു.
1: കോമഡി ഒക്കെ പറയുന്നുണ്ടല്ലോ
0: നടരാജ ചേട്ടാ, എപ്പോഴും വിളിക്കുമ്പോ കോമഡി ഒക്കെ പറയും.
1: ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
0: നമ്മളെ ചിരിപ്പിച്ചോണ്ട് മാത്രമേ സംസാരിക്കൂ. ഇടയ്ക്ക് വിളിച്ചിരുന്നു, വയ്യാണ്ടിരിക്കയാണ്. ഞങ്ങളിങ്ങനെ ഒരു ദിവസം പോണോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞു.
1: വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ എന്നെക്കാളും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് മാഡം. ഇരിക്കാനൊന്നും പറ്റുന്നില്ല, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത രീതിയിലാണ്.
0: കേൾക്കുമ്പോഴും നമ്മള് വന്ന് കാണുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു വിഷമം അതാണ്.
1: ഞങ്ങൾ
0: കൊറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാണ് വരണം. 2025 പ്ലാൻ ചെയ്തിട്ടാണ് 26 പകുതിയായപ്പോ എത്തി. ഞങ്ങൾ അപ്പോഴേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഞാൻ മറന്നു, ഞാൻ ഇട്ടേക്കാം. ശരി ശരി. അപ്പൊ ജാനകിയമ്മയുടെ സന്ധ്യ കണ്ണീര് എന്തേ സന്ധ്യ,
1: നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും.
0: ശരി ശരി. മദനോത്സവം എന്ന ചിത്രത്തിലെ ONV എഴുതിയ ഈ ഒരു പാട്ട്, S. Janaki പാടി മനോഹരമാക്കിയ പാട്ട്, സൽ ചൗധരി സംഗീതം പകർന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ ചേട്ടാ, ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ വിൻസെന്റ് ഏട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കുറെ നാളുകൾക്കായി നമ്മൾ പോണം എന്ന് വിചാരിച്ചിരുന്ന അവസാനം പോയി കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി, ഒരു സന്തോഷമുണ്ടായി. അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷമുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് സന്ധ്യ കണ്ണീര് തന്തേ എന്നുള്ള പാട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയും എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8899 8849 സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഉഗ്വയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്വയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചുകുട്ടികളുടെ ശബ്ദം അനുകരിക്കാൻ ജാനകിയമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. ചെറുപ്പത്തിൽ കുട്ടികൾ സംസാരിക്കുന്നവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമായിരുന്നു. ശ്വാസമെടുക്കുന്ന രീതിയും ചുണ്ടുകൾ അനങ്ങുന്നതും ഒക്കെ നോക്കി വയ്ക്കും. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളെപ്പോലെ ഭാവാത്മകമായി പലപ്പോഴും പാടാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ, ആരാണെന്ന് പറയാമോ?
0: ഹലോ, ആരാണെന്ന് പറയാമോ?
1: സുഖമാണോ ടീച്ചറിന്? സുഖമാണോ?
0: ആ, സുഖമാണല്ലോ. എന്താണ് ഇത്ര, എവിടെയായിരുന്നു വാഴ്ച?
1: മനസ്സിലായിരിക്കണോ,
0: പറഞ്ഞോളൂ.
1: എന്താ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശക്കൂല.
1: പിന്നെ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാറോ?
0: ലഘു ഭക്ഷണമല്ല, ലഘുഭക്ഷണം ഇനിയിപ്പം ചായ കുടിക്കണം.
1: അത് കഴിക്കാറായി.
0: നല്ല 4:30 അത് നമുക്ക് കിട്ടത്തുള്ളൂ, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യുന്നു ഉഷ ബാബു വാഴ്ച?
1: ഇനിയിപ്പോ വീട്ടിലുണ്ട്, ഞാൻ പോയില്ല.
0: പിന്നെ
1: പോവാൻ ഞാൻ ഒരാഴ്ചയായി ഇവിടെ ഇവിടെ അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അവിടെ പോയി നിൽക്കായിരുന്നു. അപ്പൊ അതൊന്ന് പനിയായിട്ട് ഇനി പോന്ന്. പിന്നെ ഇതുവരെയും പോയില്ല. ഇനി അടുത്ത മാസേ പോകുന്നുള്ളൂ, അടുത്ത മാസം 1st, അപ്പോഴാരെങ്കിലും പറയും, അങ്ങ് പോകും.
0: അങ്ങ് പോകും. ഏത് സ്ഥലമൊന്നുമില്ല, എവിടെയാണ്?

0: ജോലി കിട്ടുന്ന അവിടെ അങ്ങോട്ട് പോകും.
1: അവിടെ അങ്ങോട്ട് പോകും, എവിടെയാണെന്നൊന്നും ഒന്നും.
0: പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ നമുക്ക് അങ്ങനെ പോകാൻ അങ്ങനെ ഒരു എങ്ങനെ വേറൊരു സ്ഥലത്ത് എങ്ങനെ പോയി നിൽക്കും എന്നുള്ള ഒരു അത് അതില്ലാതിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പലർക്കും ഭയങ്കര ഇതൊരു കംഫർട്ട് സോൺ ഉണ്ട്. ഇന്ന സ്ഥലത്തേ ഞാൻ കിടന്നുറങ്ങും, എൻ്റെ തലേണ, എൻ്റെ ബെഡ്, എൻ്റെ ബെഡ്ഷീറ്റ്, എൻ്റെ കട്ടില്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ബാത്റൂം, എൻ്റെ ഉടുപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ, എൻ്റെ പ്ലേറ്റ്, എൻ്റെ ഗ്ലാസ്, അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഉഷാബാബു വ്യത്യസ്തയായിരിക്കുന്നു.
1: ആണ് ഇനി എനിക്ക് മലയും കീഴിലാട്ടോ ഞാൻ നിന്നത്, മലയും കീഴിലാണ് നിന്ന് അവിടെ നിന്ന് പനിയായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഞാൻ ഇതുവരെയും പോയില്ല. പിന്നെ ആ ടീച്ചറിന്റെ ആ ചിരിയൊക്കെ എവിടെ പോയി? എന്ത് ഭംഗിയായിരുന്നു ആ ചിരിയൊക്കെ കേൾക്കാനൊക്കെ. എന്ത് എന്ത് പറ്റി?
0: ചിരിയില്ലേ?
1: ചിരിയുണ്ട്, പക്ഷെങ്കിൽ അത്ര ഭംഗി പോരാ.
0: ചിരിക്കാണോ എനിക്കാണോ?
1: ടീച്ചറിനാണ്, എനിക്കല്ല. ടീച്ചറിന്റെ ഭംഗി പോയി, ആ ശബ്ദമൊക്കെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും നമ്പർ പറയുന്നില്ല.
0: നമ്പർ പറയണം, ഇതൊന്നും കേക്കുന്നില്ലേ? ഒന്നും
1: കേക്കുന്നുണ്ട്.
0: നമ്പരൊക്കെ എല്ലാ തവണയും പറയും, ഇടയ്ക്ക് ഒന്ന് രണ്ടു വട്ടം നമ്പർ പറയൂല. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാന്ന് പറയും.
1: അപ്പൊ ഞാൻ പറയും, ഒരു പാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് പറയുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പൊ കേൾക്കുന്നതോ ഒന്നുമില്ല. എന്താ പറ്റി? ഒരിടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു, ഒരു 6-8 മാസം മുമ്പേ വിളിച്ചു. പറഞ്ഞു ഇപ്പൊ പുതിയ നിയമമാണ്, അപ്പോ ജനുവരി തൊട്ട് 1.5 ഒന്നോ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും വിളിക്കാനോ പറയാനോ ഒന്നിനും പറ്റില്ല. ഞാനങ്ങ് വീടേ എന്നും പറഞ്ഞ് ഞാനങ്ങ് നടന്നുകൊണ്ടിരുന്നു.
0: അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പോക്കുവെയിലിന്റെ ദിവസം മാറ്റി, അത്രേ ഉള്ളൂ. കൊച്ചി പഴയ കൊച്ചി, അല്ലെങ്കിൽ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. അത് കേക്കാത്തത് കൊണ്ട് അങ്ങനെ തോന്നി. ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്, പിന്നല്ല. അങ്ങനെയൊക്കെ മാറാൻ പറ്റൂ?
1: അങ്ങനെയൊന്നും മാറാൻ പറ്റത്തില്ല.
0: മാറിയിട്ടില്ല. മാറാൻ അങ്ങോട്ട് പോകുന്നില്ല.
1: അങ്ങോട്ട് പോകണ്ടേ?
0: അങ്ങനെ പോകുന്നില്ലെന്നേ പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ എല്ലാം ശരിയായില്ലേ?
1: ഓക്കെ, എന്റെ പനിയും പോയി. എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞു.
0: അതാണ്, അത് അത് വിളിക്കണം. ഇന്നലെ പനിയൊക്കെ പോകും.
1: അങ്ങനെ
0: ഇല്ലാത്ത ദിവസം വിളിച്ച് അങ്ങനെ കിട്ടുക. ഇനി ചൊവ്വ ശനി ദിവസങ്ങളിൽ വിളിക്കണം.
1: ചൊവ്വ ശനി,
0: യെസ്.
1: അപ്പൊ തിങ്കള്,
0: തിങ്കളാഴ്ചയൊക്കെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടാവും. ബുധനാഴ്ച സ്പെഷ്യൽ പോക്കുവെയിലാണ്, ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും.
1: ആണോ?
0: അതെ.
1: അയ്യോ,
0: രണ്ടു ദിവസേ മരുന്ന് പോലെ രണ്ടു ദിവസേ ഉള്ളൂ. നഷ്ടപ്പെടാതെ വിളിക്കുക.
1: അത് മതിയല്ലോ, ഒരു നേരത്തെ മരുന്ന് മതിയല്ലോ.
0: ആ കറക്റ്റ്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മരുന്ന് സേവിക്കുക. ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്കും ഒരു രാത്രി ഒരു 7 മണിക്കും അങ്ങോട്ട് സേവിക്കുക. നല്ല ആശ്വാസം കിട്ടും.
1: ഇപ്പോഴേ എനിക്ക് കിട്ടണം. എനിക്ക് സംസാരിക്കാം. സംസാരിച്ചോണ്ടപ്പോ തന്നെ എന്റെ പകുതി അസുഖം പോയി. എനിക്ക്
0: എല്ലാം ശരി. ഇത് അപ്പൊ രണ്ട് പാരസെറ്റാമോൾ ഉപയോഗിച്ചൊരു സുഖമില്ലേ?
1: ഉണ്ട്. പിന്നെ
0: അല്ല, പിന്നെ
1: അല്ലേലും ഒരെണ്ണം മതിയല്ലോ.
0: അതെ അതെ,
1: ഞാൻ ദാഹിച്ചിരിക്കുവായിരുന്നു. ദൈവമേ,
0: ചിലതൊക്കെ അങ്ങനെയാണ്. ഒന്നൊക്കെ മതി, ഒരുപാട് വേണ്ട.
1: കാന്താരി മുളകും,
0: അതാണ് അതാണ് കാന്താരി മുളകും ഉടങ്കല്ലി മുളകും ഒന്ന് മതി.
1: ഉടങ്കൽ എന്ന് പറയണ കേട്ടിട്ടില്ല.
0: കാന്താരി മുളക് എന്ന് പറഞ്ഞ ചെറുതല്ലേ?
1: ചെറുത്.
0: ഒരു ഒരു എന്താണ്, ഒരു ഉടങ്കല്ലി എന്താ, അസുരകാന്ത എന്തോ ഒരു പേരുണ്ട് അതിന്. ഉണ്ടായിട്ടിരിക്കും, ഭയങ്കര എരിവുള്ള സാധനം.
1: അപ്പൊ അതൊന്നും മതി.
0: അതിങ്ങനെ ചൂര മീൻകറിയിലൊക്കെ ഇട്ട് അങ്ങോട്ട് വയ്ക്കും.
1: എന്റെ പൊന്നോ, എന്റെ വെള്ളം അതിന് ഓരോന്നെടുത്ത് ഇങ്ങനെ പിച്ച് പീതിക്കി ഒഴിച്ച് കപ്പേര് അങ്ങോട്ട് ഒഴിച്ച്
0: അങ്ങോട്ട് കഴിക്കുക,
1: അങ്ങോട്ട് കഴിക്കുക. മാറട്ടെ.
0: അപ്പൊ എല്ലാം ശരിയായില്ലേ?
1: പിന്നെ
0: അപ്പൊ കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ ആരെന്ന് മനസ്സിലായല്ലോ.
1: ഇപ്പൊ ടീച്ചറിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് പകുതി ഒരു ആശ്വാസം. പകുതിയെല്ലാം മുഴുവനും ആശ്വാസമായി. എനിക്ക് എന്ത് സന്തോഷം നോക്കിയാ. ഇത്ര നാളായി ഒന്ന് വിളിക്കണം വിളിക്കണം. പിന്നെ വീട്ടു ജോലിക്ക് കഴിയുമ്പോ ഓരോ അമ്മമാരെ സ്വഭാവം അവിടെ
0: അതൊന്നും വിളിക്കാനൊന്നും പറ്റൂല.
1: പറ്റില്ല പറ്റില്ല. ചിലർ സമ്മതിക്കും,
0: ചിലർ പറയാൻ വിളിച്ചോളൂ. ചിലർ പറയാൻ അവനവന്റെ പാട് നോക്കി പോവാൻ.
1: അങ്ങനെ പറയൂല.
0: എന്നാലും പറയണമെന്നുണ്ട്, പറയൂല.
1: പക്ഷേ നമ്മള് അവരായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്.
0: യെസ് യെസ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ജാനകി അമ്മയുടെ ഊണേരു ഊണേരു അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത്
0: ഉണ്ണിപ്പൂവേ.
1: ഉണ്ണിപ്പൂവേ, എനിക്കത് അറിഞ്ഞുണ്ട്, പക്ഷെ ഞാൻ കിളിയെ കിളിയാണ് പറയാൻ നിന്നത്, പിന്നെ ഞാൻ പെട്ടെന്ന് മൂളി.
0: കരി,

0: പൂവേ, ആ പാട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അമ്മയെ കാണാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: എനിക്കാണെങ്കിൽ അമ്മയുടെ നല്ല ശബ്ദം എനിക്കൊന്ന് കിട്ടിയിട്ട് എനിക്ക് തന്നിട്ട് പോയെങ്കിൽ മതിയായിരുന്നു.
0: കുറച്ചൊക്കെ ആഗ്രഹിച്ചാ പോരെ, ഇത്തിരി കടന്നുപോയില്ല.
1: കുറച്ചുകൂടി ഞാൻ നേരത്തെ ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞു, എനിക്ക് ആ അമ്മയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് തന്നെ ഭയങ്കര ആഗ്രഹിച്ചു പോയി.
0: മലയോളം ആഗ്രഹിക്കൂ, കുന്നോളം കിട്ടുമെന്നാണ്.
1: കിട്ടുമെന്ന്
0: കിട്ടട്ടെ. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത ജോലി സ്ഥലത്തേക്ക് താങ്കളെ വിളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ജാനകി അമ്മയുടെ ഈ മനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ, പനിയെ കുറഞ്ഞല്ലോ? പനി വരുമ്പോ വിളിക്കൂ, എല്ലാം ശരിയാവും. ഓക്കെ
1: ഓക്കെ,
0: ശരി ശരി. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ഉഷാ വാഴിച്ചൽ ആണ് നമ്മളോട്, ഉഷാ ബാബു വാഴിച്ചലാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്. അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ട് തന്നെയാണ് കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ജാനകിയമ്മയുടെ പ്രിയ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയം തരുമ്പോഴും പ്രണയം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകളിലേക്ക് അഭയം തേടാറുണ്ട്. മൗനമേ നിറയും മൗനമേ എന്ന് പാടുമ്പോൾ ആ വരികളിൽ പ്രണയത്തിൻ്റെ ആഴമുണ്ട്. അതേ ജാനകിയമ്മ തന്നെ ഏതോ ജന്മകൽപ്പനയിൽ നിന്ന് പാടുമ്പോൾ മനസ്സിലൊരു കനൽ എരിയുന്നത് പോലെ നമുക്ക് തോന്നും. സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ കൂട്ടാവാൻ ജാനകിയമ്മയുടെ ശബ്ദത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ആ പാട്ടുകളുടെ ഒരു പ്രത്യേകത. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇത് ആരാണ്?
1: ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്
0: ത്രിമൂർത്തീസ് എന്ന എല്ലാരും ഉണ്ടാകും, ഒരാളേ ഉള്ളു, അനില് മാത്രമേ ഉള്ളൂ.
1: അനില് മാത്രമേ ഉള്ളൂ.
0: ഇപ്പൊ ഒറ്റയ്ക്കായ?
1: അപ്പൊ
0: ഇന്ന് കൂട്ടുകാരൊക്കെ എങ്ങോട്ട് പോയി?
1: കൂട്ടുകാരൊക്കെ ജോലിയുടെ തിരക്കിലുണ്ട്.
0: ആ, എല്ലാരാ പിന്നെ ജീവിക്കണ്ടേ, ജോലി?
1: അതെ അതെ അതെ.
0: ഒരുമിച്ച് ത്രിമൂർത്തികളെന്ന് പറഞ്ഞാൽ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നാ മതിയാ.
1: അതെ അതെ അതെ, കാര്യം നടക്കുന്നത്.
0: അതെ അതെ. അപ്പൊ എന്നാലും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് നിങ്ങള്.
1: അതെ അതെ,
0: എവിടെ ആയിരുന്നാലും മനസ്സ് ഒരുമിച്ചുണ്ട്.
1: ഞങ്ങൾ ഒന്നിച്ചുണ്ട് എപ്പോഴും, ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരല്ലേ.
0: അത് വേണം, എപ്പോഴും നല്ല നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മളെ കൂടുതൽ കൂടുതൽ
1: പിന്നെ
0: ജീവിക്കാൻ പ്രേരിപ്പിക്കും.
1: അത് തന്നെ അത് തന്നെ.
0: ആയുസ് കൂടും.
1: അതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
0: വിശേഷങ്ങൾ ഇവിടെ നല്ല വിശേഷങ്ങളാണ്. ഇങ്ങനെ ഓരോ ദിവസവും പല പല തിരക്കുകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു.
1: തിരക്കുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാനും കണ്ടല്ലോ ടീച്ചറിനെ.
0: എങ്ങനെ കണ്ടു? ഫോട്ടോ കണ്ടു ഞാൻ അറിഞ്ഞു. ഭാഗപ്പാടെ എല്ലാം എല്ലാരും മനസ്സിലാക്കി കളഞ്ഞു.
1: മനസ്സിലാക്കി കളഞ്ഞു.
0: രഹസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
1: അതെ, ഞങ്ങളുടെയൊക്കെ സങ്കല്പങ്ങളൊക്കെ
0: മാറി മറിഞ്ഞു.
1: അത് മാറി മറിഞ്ഞു. ഫോട്ടോ കണ്ടപ്പോ
0: സങ്കല്പങ്ങളൊക്കെ നല്ലതായിരുന്നല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: ആ, അല്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ടു.
0: സങ്കല്പത്തേക്കാൾ മെച്ചപ്പെട്ടു.
1: കാരണം സ്വരം കേട്ടപ്പം ആളെ ഇത്ര പ്രതീക്ഷിച്ചില്ല.
0: ആണോ?
1: ആ, സ്വരം ഒരു വഴിക്ക്, ആള് വേറൊരു വഴിക്ക്.
0: അത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോ അത് കറക്റ്റ് ഇതാവും, സിങ്ക് ആവും.
1: അതെ അതെ.
0: മറ്റത് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം ഒന്ന് ശബ്ദവും മാത്രമേ കേൾക്കുന്നുള്ളൂ.
1: അതെ അതെ.
0: പിന്നെ അത് നേരിട്ട് കേൾക്കുമ്പോ രണ്ടും ഇതാ ഇതാണല്ലോ നമ്മള് പ്രതീക്ഷിച്ചതെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ അനിലിനെ ഞാൻ കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ
1: ആലോചിക്കുന്നത്.
0: വിൻസെന്റ് ഏട്ടൻ അനിലിനെ കാണിച്ചത് കാണിച്ചു തന്നു. ശിവകുമരകത്തിന് ഞാൻ ഇതില് കരുണാസേരയുടെ വാട്സപ്പിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തിയുടെ മുഖമൊക്കെ എനിക്കറിയാം. അപ്പോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കും ഇതുപോലെ എന്താണ് ഇപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരെയാണല്ലോ നമ്മൾ പോയി കാണേണ്ടേ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ആ, ഉള്ള സമയം കണ്ടെത്തി ഞങ്ങൾ അങ്ങനെ പോയി.
1: വൈകിയോ എന്നുള്ള സംശയം?
0: ആ, വൈകി വൈകി, തീർച്ചയായിട്ടും വൈകി.
1: അതെ അതെ.
0: കാരണം പിന്നെ ഇവിടുന്ന് എല്ലാവരും സമയവും സന്ദർഭവും ഒക്കെ നമ്മള് ഒത്തുവരണ്ടേ.
1: എല്ലാം വെക്കണമല്ലോ.
0: ആള് കൂടെ വരാനുള്ള ആൾക്കാര് റെഡി ആയിരിക്കണം, പിന്നെ വണ്ടി റെഡി ആവണം, അത് അതിന് പോകാനുള്ള സമയം കണ്ടെത്തണം.
1: അതെ, കുറച്ചു കാലം കാണാതായപ്പോ അന്വേഷിച്ച് ചെല്ലുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. നമ്മുടെ
0: കാണാതിരുന്നത് കൊണ്ട് അന്വേഷിച്ച് പോയതല്ല. അത് എന്നെ ഇടയ്ക്ക് ഫോണില് വിളിക്കാറുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ പറയും, ഒന്ന് കാണണം, ഞാൻ വയ്യാതിരിക്കുന്ന ആളാണ്, കാണണമെന്ന് എപ്പോഴും പറയും. അങ്ങനെ പിന്നെ ഞങ്ങള് എന്തൊക്കെ വന്നാലും 2025 ചെല്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. 25 26 പോയി, വെറും ഒരക്കം അത്രേ ഉള്ളൂ. അതിനകത്ത് 365 ദിവസം ഉണ്ടെന്നുള്ളതാണ്
1: വിഷയം.
0: അതെ അതെ, അക്കം
1: വളരെ സിമ്പിളായി.
0: അതെ അതെ, ശരി. അപ്പോഴേ
1: ഇന്നിപ്പോ ഞങ്ങളെ സൗഹൃദവാണി അങ്ങ് തൂക്കിയല്ലോ, ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പ്
0: സൗഹൃദവാണി തൂക്കി
1: വിളിച്ചു. പിന്നെ നമ്മളെ മുഹമ്മദ് ക വിളിച്ചു, പിന്നെ ഷംസുക്ക കരുപ്പടന്ന് വിളിച്ചു.
0: അപ്പൊ ഇതങ്ങ് സൗഹൃദവാണിയിൽ എടുത്തിട്ട്.
1: അതെ അതെ, ഇത് ഇതിപ്പ ഞാനുമായി. ഇനി നമുക്ക് വരാനുള്ള ജയങ്കർ ഫോർട്ട് കൊച്ചി,
0: ഓ
1: ആനന്ദം ദിലാനൂര്, പിന്നെ കുറച്ചുപേരൂടെ ഒക്കെ ഉണ്ട്.
0: ആനന്ദം ദിലാനൂര് ഇതുവരെ കണ്ടില്ല.
1: ഇന്നിപ്പൊ
0: ശിവകുമരകം വിളിച്ചു, ഷംസുദ്ദീൻ വിളിച്ചു,
1: മുഹമ്മദ് ക വിളിച്ചു,
0: പി വി മുഹമ്മദ് വടക്കേ വാവന്നൂര് വിളിച്ചു, ഇതായിപ്പോ അനിലുമായി
1: ഞാനുമായി. ഇനിയിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരുടെ വരാനുള്ളത് പറഞ്ഞു ജയങ്കർ ഫോർട്ട് കൊച്ചി,
0: കണ്ടു എന്ന് പറയാൻ വേണ്ടി വിളിക്കാം. ശരഹസ്യായിട്ടിരുന്ന മതിയായിരുന്നു. കാണാത്ത ശബ്ദം, കേൾക്കാത്ത ശബ്ദങ്ങൾ, കേട്ട ശബ്ദങ്ങൾ മധുരതരം, കേൾക്കാത്ത ശബ്ദങ്ങൾ അതിനേക്കാൾ മധുരതരം. ആയിക്കോട്ടെ, അപ്പൊ കണ്ടു ഇരിക്കട്ടെ.
1: തീർച്ചയായിട്ടും
0: കണ്ടു കണ്ടറിഞ്ഞു.
1: അതന്നെ. അപ്പൊ ഞങ്ങളുടെ സൗഹൃദവാണിയിലുള്ളവർക്ക് കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കർണാസായിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, നമ്മൾ എല്ലാവരെയും ഒരുപാട് പേരെ വിളിക്കാറുണ്ട്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും
0: ഏത് പാട്ടായിരുന്നു ചോദിച്ചത്?
1: എല്ലാ സുഹൃത്തുക്കളും ശ്രോതാക്കളുമാണ്. എന്ന് ഞാൻ ചോദിച്ച പാട്ട് തകര എന്ന സിനിമയിലെ മൗനമേ നിറയും മൗനമേ എന്നുള്ള ഒരു ഭാവഗാനമാണ്.
0: ഓ, അടിപൊളി പാട്ടാണ്. അങ്ങനെയൊന്നും പാടിയാലൊന്നും എത്തുന്ന ഒരു പാട്ടല്ല നമ്മളൊക്കെ. അതുകൊണ്ട് അതിനുള്ള നമ്മളതിന് മുതിരുന്നില്ല.
1: അതെ അതെ, അതൊരു പിള്ളേരുടെ സ്വരത്തിലും മുതിർന്നവരുടെ സ്വരത്തിലും ആരുടെ സ്വരത്തിലും പ്രായഭേദമന്യേ ഏത് സ്വരത്തിലും പാട്ട് പാടുക എന്നുള്ളതായിരുന്നു ജാനകിയമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
0: ആ പാട്ടിന്റെ പ്രത്യേകത നമ്മുടെ പൂജൽ, നമ്മുടെ സ്വന്തം പൂജൽ ഖാർ സാർ എഴുതിയ പാട്ടാ.
1: അതെ അതെ അതെ,
0: ഞങ്ങളുടെ
1: അത് തന്നെയല്ല ഒരു അസാധ്യ പ്രതിഭ എന്ന് പറയാം. കാരണം യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ചുണ്ടും മാത്രമേ
0: അനങ്ങുന്നുള്ളൂ. ഫ്രീ ആയിട്ട്
1: പാടുമ്പോഴത്തേക്കിനും അവരുടെയൊക്കെ തൊണ്ടയൊക്കെ വലിഞ്ഞു മുറുകി, കണ്ണൊക്കെ ചിമ്മി,
0: ഏഹ്
1: പിടിച്ച്, അതെ അതെ, അത്രയും വിഷമിക്കുന്ന കാണാം. പക്ഷെ ഇത് അനക്കമില്ല, പ്രതിമ കണക്കെ നിന്ന് ചുണ്ടു മാത്രമേ വനങ്ങുള്ളൂ. അത്ര ലളിതമായിട്ട് നിന്ന് പാടുന്ന ഒരു അസാധ്യ പാട്ടുകാരി.
0: അതെ, കറക്റ്റ്.
1: അതെ, ലളിതമായ ജീവിതം, ലളിതമായ പാട്ട്.
0: അതെ അതെ, അപ്പൊ അത് ലളിതമായത് അവസാനിച്ചു.
1: അതെ അതെ അതെ, അത്രയ്ക്ക് അസാധ്യമായി പാട്ട് പാടുന്ന ഒരാള്. അപ്പൊ നമുക്ക് ആ പ്രണാമം അർപ്പിച്ചുകൊണ്ട്
0: നമുക്ക് ഈ സുന്ദരമായ പാട്ട് കേൾക്കാം.
1: മൗനമേ എന്ന ആ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ ഒരു ഭാവഗാനം നമുക്ക് ആസ്വദിക്കാം.
0: അപ്പൊ എല്ലാവരെയും, സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: തീർച്ചയായിട്ടും എല്ലാവരും.
0: അപ്പൊ ഒരു ഒരു രഹസ്യം പുറത്തായതിന്റെ ഇതിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: അനിൽ, ശരി ശരി. പോക്കുവരൽ തത്സമയ പരിപാടിയിൽ അനിലാണ് നമ്മളെ ഇപ്പം നമ്മളോടൊപ്പം സംസാരിച്ചത്. ത്രിമൂർത്തികളിൽ ഒരാളാണ്, കരുണാസായ റേഡിയോയുടെ പ്രിയ ശ്രോതാവാണെന്നതിനേക്കാൾ റേഡിയോ ഇഷ്ടപ്പെടുന്ന റേഡിയോ ശ്രോതാവാണ്, എല്ലാ റേഡിയോകളും ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ പാട്ട് മൗനമേ നിറയും മൗനമേ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കുവയ്ക്കുന്നതോടൊപ്പം ജാനകിയമ്മയെക്കുറിച്ചും ഇഷ്ടമുള്ള ജാനകിയമ്മ പാടിയ പ്രിയ ഗാനങ്ങളും ഒക്കെയാണ് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: ഹായ് മാഡം, ഞാൻ റാണിയാണ്. മാഡം, ജാനകിയമ്മയുടെ ഒരു പാട്ട് എനിക്ക് വെച്ച് തരുമോ? ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ എന്ന ഗാനം. മാഡത്തിന് സുഖമാണോ? അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇടയ്ക്കെല്ലാം മെസ്സേജ് ഇടുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ ഇപ്പം വളരെ വ്യത്യാസം വന്നല്ലേ മാഡം? ഇപ്പം തിങ്കളാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ അല്ലേ പോക്കുവെയിൽ എന്ന പരിപാടി. ഞാൻ ഇന്നലെയാണ് മെസ്സേജ് ഇട്ടത്, അറിഞ്ഞുകൂടിയായിരുന്നു. പരിപാടികൾ കേൾക്കും, സമയ വ്യത്യാസം കൊണ്ട് എല്ലാം കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മാഡം ഈ പാട്ട് എനിക്ക് ഉറപ്പായിട്ട് വെച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാഡം.
0: ഓക്കെ, അപ്പോൾ റാണിയാണ് നമ്മുടെ പ്രിയ ശ്രോതാവാണ്. റാണി ഇപ്പോൾ വിദേശത്താണ്, അവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം റാണി അയക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ മിക്കവാറും വായിക്കാറുണ്ട്. പിന്നെ മെസ്സേജുകൾ അയക്കുമ്പോൾ ഒരു മിനിറ്റിനകത്ത് അതിൻ്റെ ഒരു മാറ്റർ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കത് പ്ലേ ചെയ്യിക്കാൻ എളുപ്പമായിരിക്കും. മെസ്സേജിൻ്റെ വാക്കുകളുടെ എണ്ണം കൂടിയാൽ നമുക്കത് പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇന്ന് റാണി കുറേ നാളുകളായി, പക്ഷേ റാണിയുടെ മെസ്സേജുകൾ ഇവിടെ വരുന്നില്ല, എല്ലാ മെസ്സേജുകളും. ഇന്ന് ഈ ഒരു ഇളം മഞ്ഞൻ കുളിരുമായൊരു തീരം എന്നുള്ള ഈ ഒരു ജാനകിയമ്മ വളരെ ഹസ്കി വോയിസിൽ പാടിയ ഈ ഒരു പാട്ടാണ് ഇന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്ക് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലൂടെ റാണി ആവശ്യപ്പെട്ട ഈ ഒരു ജാനകിയമ്മയുടെ പാട്ട് ആസ്വദിക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഡോക്ടർ സാമുവൽ ഹനിമാൻ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സന്ധ്യയാണ്, കുരിയാത്തിയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ പകൽ ഒടുങ്ങി വൈകുന്നേരത്തിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് പോക്കുവെയിലിൽ നിന്ന് വിട പറയാനുമുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ ജാനകിയമ്മയുടെ മനോഹരമായ പാട്ടുകളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജാനകിയമ്മയുടെ ശബ്ദം തീർച്ചയായും നമ്മുടെ ഈ ദിവസത്തെ ഇന്ന് സുന്ദരമാക്കും. നാം കേട്ട താരാട്ടുകളിൽ നമ്മൾ അനുഭവിച്ച പ്രണയത്തിൽ നമ്മളറിയാതെ കണ്ണു നിറഞ്ഞ വിരഹ നിമിഷങ്ങളിലെല്ലാം ജാനകിയമ്മയുടെ ശബ്ദം ഇന്നും ജീവിക്കുന്നു. പാടിയ പതിനായിരക്കണക്കിന് പാട്ടുകളിലൂടെ അവർ നമ്മുടെ ഹൃദയത്തിലൊരു പ്രണയപ്പൂവായി എക്കാലവും നിലനിൽക്കും. ജാനകിയമ്മയുടെ സുന്ദരമായ ഈണം മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. ഒട്ടനവധി സുന്ദരമായ ഓർമ്മകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കടന്നുപോയത്. ഈ ഒരു സ്വരം മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇരിക്കുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും എല്ലാം ജാനകിയമ്മയുടെ ശബ്ദം നമുക്കൊരു കൂട്ടായിരിക്കുന്നു. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ ഇന്നിപ്പോൾ വിളിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. റാണിയുടെ ഗാനമാണ് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അതും ജാനകിയമ്മയുടെ ഗാനമാണ്. ഇളം മഞ്ഞൻ കുളിരുമായൊരു തീരം എന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോക്കുവെയിൽ നിന്ന് വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. എന്തിനാ

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ,

സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പരിസ്ഥിതിക്ക് ഏറ്റവും ഗുണകരവുമായ ഒന്നാണ് പേപ്പർലെസ് അല്ലെങ്കിൽ കടലാസരഹിത സംസ്കാരം. വിവരങ്ങൾ രേഖപ്പെടുത്താനും വിനിമയം ചെയ്യാനും കടലാസിന് പകരം ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ഈ രീതി കേവലം ഒരു സൗകര്യമല്ല, മറിച്ച് ആധുനിക ലോകം ഏറ്റെടുക്കേണ്ട വലിയൊരു പരിസ്ഥിതി സംരക്ഷണ ദൗത്യമാണ്. കടലാസരഹിത സംസ്കാരം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്രത്തോളം പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നു എന്ന് പരിശോധിക്കുന്നത് വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ്. കടലാസരഹിത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഗുണം വനനശീകരണം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ്. ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കടലാസിന്റെ ഭൂരിഭാഗവും വൻമരങ്ങൾ വെട്ടിമാറ്റിയാണ് നിർമ്മിക്കുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് കടലാസ് വ്യവസായത്തിനായി ഇല്ലാതാകുന്നത്. കടലാസിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ ഈ മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. മരങ്ങൾ നിലനിൽക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കാനും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ആഗോള താപനത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നു. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വ്യക്തി കടലാസ് ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ അനേകം മരങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കടലാസ് നിർമ്മാണ പ്രക്രിയ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. വലിയ അളവിൽ ജലം ഉപയോഗിക്കുന്ന ഒരു വ്യവസായമാണിത്. ഒരു ടൺ കടലാസ് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ആവശ്യമാണ്. ഇതിനു പുറമെ കടലാസ് വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നത് വലിയ തോതിലുള്ള ജലമലിനീകരണത്തിന് കാരണമാകും. ഡിജിറ്റൽ ഫയലുകളിലേക്കും ഇ ഗവർണൻസിലേക്കും മാറുമ്പോൾ ഈ മലിനീകരണങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ കടലാസ് കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മാലിന്യങ്ങളും ഈ പുതിയ സംസ്കാരത്തിലൂടെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. മാലിന്യ സംസ്കാരത്തിന്റെ കാര്യത്തിലും പേപ്പർലെസ് രീതി വലിയൊരു ആശ്വാസമാണ്. ഓഫീസുകളിലും വീടുകളിലും കുന്നുകൂടുന്ന കടലാസ് അവശിഷ്ടങ്ങൾ വലിയൊരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. ഇവ പലപ്പോഴും ശരിയായി സംസ്കരിക്കപ്പെടാതെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയോ കത്തിക്കുകയോ ചെയ്യുന്നു. കടലാസ് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇമെയിലുകൾ, ക്ലൗഡ് സ്റ്റോറേജ്, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. സ്ഥലപരിമിതി നേരിടുന്ന സ്ഥാപനങ്ങളിൽ ഫയലുകൾ അടുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇടം ലാഭിക്കാനും ഡിജിറ്റൽ സംവിധാനം സഹായിക്കുന്നു. സാമ്പത്തികമായ ലാഭത്തോടൊപ്പം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പേപ്പർലെസ് സംസ്കാരം സഹായിക്കുന്നു. ഫയലുകൾ തിരയാനുള്ള സമയം ലാഭിക്കാനും വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയും. സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും ഈ രീതി നടപ്പിലാക്കുന്നത് അഴിമതി കുറയ്ക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഓരോ പൗരനും ഇ ബില്ലുകളും ഓൺലൈൻ പേയ്മെന്റുകളും സ്വീകരിക്കുന്നതിലൂടെ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമാകാൻ കഴിയും. വായനയുടെ കാര്യത്തിൽ പോലും ഇ ബുക്കുകളും കിൻഡിൽ പോലുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് കടലാസ് ഉപയോഗം കുറയ്ക്കാനുള്ള മികച്ച വഴികളാണ്. ചുരുക്കത്തിൽ, കടലാസ് രഹിത സംസ്കാരം എന്നത് കേവലം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ആഡംബരമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അനിവാര്യമായ ചുവടുവയ്പാണ്. കടലാസ് ലാഭിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ഈ രീതിയിലൂടെ സാധിക്കുന്നു. ഓരോ തവണയും ഒരു കടലാസ് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് ആവശ്യമാണോ എന്ന് നാം ചിന്തിക്കണം. ഡിജിറ്റൽ സംവിധാനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ കഴിയും. വരും തലമുറയ്ക്കായി തെളിനീരും പച്ചപ്പും ബാക്കി വയ്ക്കാൻ കടലാസ് രഹിത ലോകം പടുത്തുയർത്താൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ ഡിജിറ്റൽ പോരാട്ടത്തിൽ പങ്കുചേരുന്നത് ഓരോരുത്തരുടെയും കടമയാണ്.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: മനുഷ്യരക്തത്തിലെ ജലഗണങ്ങൾ കാത്ത കാവൽക്കാരൻ ഡോക്ടർ ശംഭുനാഥ് ദേയെക്കുറിച്ച് കേൾക്കാം. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു ലളിതമായ ചികിത്സാരീതിക്ക് പിന്നിലെ ശാസ്ത്രീയ ബുദ്ധിയാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. നമ്മുടെ എല്ലാം വീട്ടിൽ ഒരു ചെറിയ വയറിളക്കം വന്നാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ഗ്ലാസ് ശുദ്ധജലത്തിൽ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കും. ഈ ലളിതമായ പ്രവൃത്തി ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ജീവൻ രക്ഷിച്ച ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അഥവാ പാനീയ ചികിത്സയാണ്. ഈ ചികിത്സാരീതിക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാവില്ല. ചരിത്രത്തിന്റെ താളുകളിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ആ മഹാനായ ഭാരതീയ മെഡിക്കൽ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. 1915 February 1 ബംഗ്ലാദേശിലെ ജസോറിൽ ജനിച്ച ശംഭുനാഥ് ദേ കോളറ എന്ന മാരകരോഗത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. നൊബേൽ സമ്മാനം പോലും അദ്ദേഹത്തെ തേടി എത്തിയില്ലെങ്കിലും ഇന്ന് ഓരോ തുള്ളി പാനീയ ചികിത്സയിലൂടെയും രക്ഷിക്കപ്പെടുന്ന ഓരോ ജീവനും അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമാണ്. ഡോക്ടർ ദേയുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും കഥയാണ്. കൊൽക്കത്തയിലെ പ്രശസ്തമായ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് 1939 MBBS 1944 MD നേടിയ അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബാക്ടീരിയോളജിക്കൽ പത്തോളജിയിൽ ഉന്നത പരിശീലനം നേടി. തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം കൊൽക്കത്തയിലെ നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റു. അക്കാലത്ത് കൊൽക്കത്തയിൽ കോളറ ഒരു മഹാമാരിയായി പടർന്നു പിടിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു. ഈ കാഴ്ച ഡോക്ടർ ദേയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അന്നുവരെയുള്ള വൈദ്യശാസ്ത്ര ലോകം കരുതിയിരുന്നത് കോളറ ബാക്ടീരിയ രക്തത്തിൽ കലരുന്നത് മൂലമാണ് മരണം സംഭവിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഡോക്ടർ ദേ ഈ ധാരണയെ മറ്റൊരു കോണിലൂടെ നോക്കാൻ തീരുമാനിച്ചു. ഒരു സാധാരണ ആശുപത്രിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ പിന്നീട് ലോകത്തിനെ അത്ഭുതപ്പെടുത്താൻ പോകുന്നവയായിരുന്നു. 1959 ആ ചരിത്രപരമായ കണ്ടെത്തൽ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ നേരിട്ടല്ല മാരകമാവുന്നതെന്ന് ഡോക്ടർ ദേ തെളിയിച്ചു. മറിച്ച് ഈ ബാക്ടീരിയ പുറത്തുവിടുന്ന കോളറ എൻഡറോടോക്സിൻ എന്ന വിഷാംശമാണ് വില്ലൻ എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ടോക്സിൻ വൻകുടലിന്റെ ഭിത്തികളിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലത്തെയും ലവണത്തെയും വൻതോതിൽ പുറന്തള്ളുന്നു. ഇതാണ് കോളറ രോഗികളിൽ നാം കാണുന്ന അതിസാരത്തിനും കഠിനമായ നിർജ്ജലീകരണത്തിനും കാരണം. ശരീരത്തിലെ ജലാംശം വറ്റിപ്പോകുന്നതാണ് രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതുവരെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ മാത്രം ശ്രമിച്ചിരുന്ന വൈദ്യശാസ്ത്ര ലോകം ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്ന ദൗത്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ ഒരൊറ്റ കണ്ടെത്തലിലൂടെ കോളറ ചികിത്സയുടെ ദിശ തന്നെ മാറിമറിഞ്ഞു. ഡോക്ടർ ദേയുടെ ഗവേഷണങ്ങളാണ് പിന്നീട് പാനീയ ചികിത്സ അഥവാ OR എന്ന വിപ്ലവത്തിന് ശാസ്ത്രീയ അടിത്തറ പാകിയത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പും ഒരു കോരി പഞ്ചസാരയും കലക്കി നൽകുന്നതിലൂടെ കുടലിന് വീണ്ടും ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷി ലഭിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയ തത്വങ്ങളിൽ നിന്ന് വ്യക്തമായി. 20th century ഏറ്റവും വിലപ്പെട്ട വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നായി ഇന്ന് ലോകം പാനീയ ചികിത്സയെ കണക്കാക്കുന്നു. ആധുനിക മരുന്നുകളെക്കാൾ വേഗത്തിൽ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ചികിത്സാരീതിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും 3 ലോക രാജ്യങ്ങളിൽ ആശുപത്രി സൗകര്യങ്ങളിൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഈ ലളിതമായ കൂട്ട് ഒരു ജീവൻ രക്ഷാ മരുന്നായി മാറി. വലിയ ആശുപത്രി കെട്ടിടങ്ങളോട് ആഡംബരങ്ങളില്ലാതെ ഒരു ശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ചിന്തയും എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കും എന്നതിന് ഡോക്ടർ ദേ ഉത്തമ ഉദാഹരണമാണ്. ഇത്രയേറെ വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടും ജീവിച്ചിരുന്ന കാലത്ത് ഡോക്ടർ ശംഭുനാഥ് ദേയ്ക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിച്ചില്ല എന്നത് സങ്കടകരമായൊരു വസ്തുതയാണ്. വിദേശ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന് അക്കാലത്ത് ലഭിച്ചിരുന്നില്ല. നൊബേൽ സമ്മാന ജേതാവായ ജോഷുവ ലെഡൻബർഗ് 2 തവണ ഡോക്ടർ ദേയെ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ദേ എന്ന് ലെഡൻബർഗ് വിശേഷിപ്പിച്ചു. 1985 April 15 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും ലോകത്തെ ഓരോ വീടുകളിലും പാനീയ ചികിത്സയിലൂടെ ജീവൻ തിരിച്ചുപിടിക്കുന്ന ഓരോ മനുഷ്യനും അദ്ദേഹത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ്. പകർച്ചവ്യാധികളെ ചെറുക്കുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ഗവേഷകനും ഡോക്ടർ ശംഭുനാഥ് ദേ എന്ന പേര് ഒരു വലിയ ആവേശമാണ്. ഒരു ശാസ്ത്രജ്ഞൻ എന്നാൽ ലാബുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല, മറിച്ച് തന്റെ സമൂഹത്തിന്റെ വേദനകൾക്ക് പരിഹാരം കാണുന്ന ഒരാളാണെന്ന് ഡോക്ടർ ശംഭുനാഥ് ദേ നമുക്ക് കാട്ടിത്തരുന്നു.
3: വ്യക്തിവിശേഷം. അവതരണം സ്മിത സുരേഷ്. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: മൂന്ന് തരം വികാരങ്ങളുണ്ട്: സുഖാവഹം, അസുഖാവഹം, ഉദാസീനം. ഒരാൾ സുഖാവഹ വികാരം അനുഭവിക്കുമ്പോൾ മറ്റു രണ്ടും അനുഭവിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റു രണ്ടിന്റെ കാര്യത്തിലും ഒരു വികാരം അനുഭവിക്കുമ്പോൾ അന്യവികാരം അനുഭവിക്കുന്നില്ല. സുഖാവഹ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവ ഹേതുവിന്റെ ഫലമാണ്, പരാശ്രയങ്ങളാണ്. ജീർണിക്കുക, മറയുക, ഇല്ലാതാവുക എന്നിവയ്ക്ക് വിധേയമാണ്. അസുഖാവഹ വികാരങ്ങളും ഉദാസീന വികാരങ്ങളും അങ്ങനെ തന്നെ. അവ ഹേതുജന്യങ്ങളും പരാശ്രയങ്ങളുമാണ്. ജീർണിക്കുന്നവയാണ്, നശിക്കുന്നവയാണ്, മറയുന്നവയാണ്. ഓരോ വികാര അനുഭവത്തിലും ഇതെന്റെ അഹം എന്ന തോന്നലുണ്ടാകുന്നു. അത് മറയുമ്പോൾ എന്റെ അഹം നീങ്ങിപ്പോയി എന്ന തോന്നലുണ്ടാകുന്നു. അപ്പോൾ എന്റെ വികാരമാണ് എന്റെ അഹം എന്ന് പറയുന്നവൻ ജീവിതകാലത്തു തന്നെ തന്റെ അഹം താൽക്കാലികവും ചഞ്ചലവുമാണെന്ന കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു. അതിനാൽ വികാരമാണ് എന്റെ അഹം എന്ന വാദം സ്വീകരിക്കാൻ വയ്യ. അറിവുള്ള ഭിക്ഷു ഇത്തരം കാഴ്ചപ്പാടുകളിൽ അഭിരമിക്കുകയില്ല. അയാൾ ബന്ധവിമുക്തനാണ്, അക്ഷോഭ്യനാണ്. ഒരിക്കലും ശോഭിക്കാത്തതിനാൽ നിർവാണത്തിലെത്തുന്നു. തനിക്ക് പുനർജന്മമില്ലെന്ന് അയാൾ അറിയുന്നു. താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നയാൾ അറിയുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 14-ന്റെ സമതല ഭൂമികകളിലാണ്. 1789 ജൂലൈ 14, ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാരീസിലെ പുരാതന കോട്ടയായ ബാസ്റ്റെയിൽ ദേ ജനക്കൂട്ടം തകർക്കുന്നു. 1938 ജൂലൈ 14, ഇറ്റലിയിലെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപതി ബെനിറ്റോ മുസോളിനി ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ വംശീയ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വംശീയ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 1959 ജൂലൈ 14, ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ യുദ്ധക്കപ്പലായ USS ലോങ് ബീച്ച് കടലിൽ ഇറങ്ങുന്നു. 1960 ജൂലൈ 14, ആ മനുഷ്യൻ നീ തന്നെ. 1128 ക്രൈം 27, അവൻ വീണ്ടും വരുന്നു എന്നീ നാടകങ്ങളിലൂടെ ആധുനിക മലയാള നാടകവേദിയുടെ ആദ്യത്തെ ശക്തി ഗോപുരങ്ങളിലൊന്നായി തീർന്ന സി.ജെ. തോമസിന്റെ ജീവിതത്തിന് യവനിക വീണിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ദ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി മന്നാടെ പാടുന്നു.

0: कभी तो हंसा।
1: മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
2: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2 വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനുശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് 4 അമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിൽ നിന്നും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ കേസ്

0: സിബി തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSED. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക
1: വാർത്തകൾ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി ഹരിഹരൻ ആലപിച്ച ഗാനം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിന്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ. നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി അൽക്കായാഗനിക് പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കവിതാകൃഷ്ണമൂർത്തി ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. പോക്കുവയിൽ അതിന്റെ ചുവപ്പ് പടർത്തി മായുമ്പോൾ മനസ്സിന് തണുപ്പേകാൻ ഒരു കുഞ്ഞു കാറ്റ് വീശുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ റേഡിയോ സെറ്റുകൾക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പോക്കുവയിൽ നിന്ന് കാത്തു വച്ചിരിക്കുന്നത് ഒരു വസന്തമാണ്. അന്യനാട്ടിൽ ജനിച്ചിട്ടും മലയാളിയെ പാടി ഉറക്കിയ, മലയാളി നെഞ്ചോട് ചേർത്ത അമ്മ മനസ്സിന്റെ ശബ്ദം, നമ്മുടെ സ്വന്തം ജാനകിയമ്മ. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്, എത്ര കേട്ടാലും മതി വരില്ല. ഒരു താരാട്ടായി, പ്രണയമായി, വിരഹമായി അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് പോക്കുവയിലൂടെ നമുക്ക് ജാനകിയമ്മയുടെ ഓർമ്മച്ചപ്പ് കൂടി തുറക്കാം. ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പോക്കുവയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്.

0: ങ്ങളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഇത് കോട്ടയം ജില്ലയിലെ കുമരകത്തുനിന്നാണ് വിളിക്കുന്നത്.
0: കുമരകത്ത് ജനിച്ച ഷീബ കുമരകമാണ് ഇപ്പോൾ ലൈവിലുള്ളത്.
1: അതെ,
0: ശരി, പറഞ്ഞോളൂ, എന്തോ പറയാനുണ്ടല്ലോ ഇന്ന്.
1: ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ രേഖാമേഡത്തിന്റെ ഫോട്ടോ കണ്ട്,
0: അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്.
1: അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോള് തന്നെ വിളിച്ചു എനിക്ക് ആ സന്തോഷം ഓർത്ത് പറയാൻ വേണ്ടി. ഞാൻ കണ്ടപ്പോ ഞാൻ എന്താ മുഖമെന്നറിയോ, പെട്ടെന്ന് എന്റെ മുഖത്ത് ഓടി എത്തിയത് ഏത് മുഖാന്നറിയോ, നമ്മുടെ നാഗക്ഷേത്രങ്ങൾ എന്ന സിനിമയിലെ അതിനകത്ത് രണ്ട് നായികയായിരുന്നല്ലോ, മോനിഷയും വേറൊരു പെണ്ണും, ഒരു കുട്ടിപ്പെണ്ണായിട്ട് അഭിനയിച്ച
0: സലീന എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ഒരു നടി.
1: ആ സലീന, അങ്ങനെ ആ ഒരു ഫേസ് കട്ട് എനിക്ക് തോന്നിയത്.
0: നമ്മുടെ എനിക്ക് ഇന്നത്തേക്കായി
1: ഞാൻ മനസ്സിലോർത്തൊരു മുഖമല്ല ഇത്, ഒന്നുകൂടെ ചെറുപ്പക്കാരിയാ.
0: എന്തോ എന്താ മനസ്സിലോർത്തിരുന്നേ?
1: അല്ല, ഞാൻ ഒന്നുകൂടെ വേറെ ഒരു മുഖമാണ് ഓർത്തോണ്ടിരുന്ന, പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ എന്റെ ആ ഓർമ്മ എല്ലാം മാറ്റി വെച്ചു. അപ്പൊ ഞാൻ ഈ പെണ്ണിനെ പെട്ടെന്ന് എനിക്ക് ആ പെണ്ണിന്റെ മുഖത്തൊരു കണ്ണാടി വെച്ച് പോലെ വന്നു മാഡത്തിന്റെ.
0: ഓ ശരി, അത് ശരി. എന്തായാലും സന്തോഷം കണ്ടല്ലോ.
1: കണ്ട് ഭയങ്കര സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം മിൻസറിയേട്ടൻ അവിടെ മാഡം അവിടെ ചെന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടായിരുന്നു മാഡത്തിനെ ഒന്ന് കാണാമായിരുന്നു. മിൻസറിയേട്ടന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ആ എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, എനിക്കൊക്കെ സങ്കടമായിപ്പോ. ഇന്നലെ എനിക്ക് ഫോട്ടോ അയച്ചു,
0: എന്നെ വിളിച്ച് ചോദിച്ചിട്ടാ തന്നേ. പുള്ളിയുടെ ആ ഒരു എന്താണ് പറയാ, നമ്മളത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയായിരുന്നു അത്. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഞാൻ പറഞ്ഞു പിന്നെന്താ കൊടുത്തോളൂ, നമ്മുടെ സ്നേഹിതരല്ലേ. അത് ആ അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിശബ്ദത ഇട്ടത്. അതെ അതെ അതെ, അത് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ആ ഒരു മനസ്സിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ, നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ ചേട്ടൻ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു.
1: ഞാൻ ഇന്നലെ മാഡത്തിന്റെ നമ്മുടെ അനിൽ ത്രിമൂർത്തിക്ക് കാണാൻ കൊടുത്തു, പിന്നെ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്കൊരു സംസ്കൃതവാണി ഗ്രൂപ്പുണ്ട്, അതിനകത്തുള്ളതാണ് നമ്മുടെ മുഹമ്മദിക്കാരും ആനന്ദനും
0: അങ്ങനെ ചുരുക്കത്തിൽ എല്ലാരും കണ്ടു. രഹസ്യാക്കി വെച്ചിരിക്കുന്നു,
1: സന്തോഷമായി.
0: ഞാൻ എന്റെ മുഖം ഇങ്ങനെ പുറത്ത് കാണിക്കാതെ രഹസ്യാക്കി വെച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ.
1: പിന്നെ അവിടുത്തെ കൂട്ടായ്മയിൽ നിങ്ങളെയൊക്കെ വിളിക്കുക അടുത്ത പ്രാവശ്യം, നമുക്ക് കാണാം.
0: ഓ, നമുക്ക് വീണ്ടും ഫെബ്രുവരിയിലെ റേഡിയോ ദിനം വരുമ്പോ എല്ലാരും വീണ്ടും വിളിക്കും. അന്ന് പക്ഷേ ഒരു ഹർത്താൽ ആയിരുന്നല്ലോ ആ ദിവസം.
1: ഹർത്താലായി പോയി, ഇനി അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും.
0: എങ്ങനെയെങ്കിലും ട്രെയിൻ പിടിച്ചെങ്കിലും വരണം.
1: പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞു വെച്ചിരിക്കും, നമ്മുടെ തിരുമൂർത്തി അനിലും അവരെല്ലാവരും പറഞ്ഞു വെച്ചിരിക്കും നമുക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും പോയേക്കണോ.
0: എല്ലാരും വരണം. അതെ അതെ അതെ,
1: സാറിനെയും മേഡത്തിനെയും ഒക്കെ
0: പിന്നെ ഞങ്ങളെ മഞ്ജു അഗസ്ത്യ കൂടത്തിൽ നിന്ന് മഞ്ജുവും ഗിരിജ കല്ലാർ രണ്ടുപേരും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച കാണാൻ വേണ്ടി, അതായത് ശനിയാഴ്ച. അങ്ങനെ വന്ന് കണ്ട് സന്തോഷമൊക്കെ പങ്കുവച്ചിട്ട് പോയി.
1: നമ്മള് വരുമ്പം അവിടെ എല്ലാരെയും കാണണം, നമ്മുടെ കോളേജിനെ
0: ഒരുപാട് ശ്രോതാക്കൾ വരും, പിന്നെ നമ്മുടെ റേഡിയോയിലുള്ള ആൾക്കാരെ കാണാം. അതൊരു അസുലഭ മുഹൂർത്തമായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പോരാളിയെ നമുക്ക് കാണണമല്ലോ.
1: അത് പറയാൻ വരുമായിരുന്നു, ഞങ്ങള് വള്ളമൊക്കെ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഏകദേശം വള്ളമൊക്കെ ഓക്കെ ആയി. ഇനിയിപ്പോ അടുത്ത മാസം അല്ല നമ്മുടെ രണ്ടാഴ്ച കൂടെ
0: കഴിഞ്ഞാൽ ഓണം എത്തി.
1: അത് തന്നെ, നമുക്ക് അടിച്ചു പൊളിക്കുക.
0: കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, തിരു ഓണം വരും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ എത്തി.
1: അത് തന്നെ, വള്ളംകളി എത്തി.
0: വള്ളത്തിന്റെ പേരെന്തായിരുന്നു ആ വള്ളത്തിന്റെ?
1: വള്ളത്തിന് മൂന്ന് വള്ളം പോയി കണ്ട്, ഞങ്ങള് മൂന്നിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇപ്പൊ സെലക്ട് ചെയ്തിട്ടില്ല, അടുത്ത ആഴ്ച പോയി സെലക്ട് ചെയ്യണം. മൂന്ന് വള്ളം പോയി കണ്ട്, ഒന്ന് കാട്ടിരത്തക്കേതു, ഒന്ന് ചെല്ലിക്കാടൻ, ഒന്ന് ദേവസ്. ഈ മൂന്ന് വള്ളമാണ് പോയി കണ്ടിരിക്കുന്നത്.
0: ഇതിൽ നമുക്ക് പറ്റുന്ന നമ്മള് സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് തുടങ്ങാം. അപ്പൊ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ പറയാണ്, ഒന്നാം സ്ഥാനം കൊണ്ടേ തിരിച്ചു വരാവൂ.
1: തീർച്ചയായിട്ടും മേഡത്തിന്റെ വാക്ക് പോലെ.
0: ഒന്നാം സ്ഥാനം കൊണ്ട് തിരിച്ചു വന്നിട്ട് എന്നെ അതുപോലെ വിളിച്ചു പറയണം.
1: തീർച്ചയായിട്ടും
0: നമ്മുടെ
1: അങ്ങോട്ട്
0: അതെ. അപ്പൊ നമ്മുടെ റേഡിയോയുടെ അഭിമാനമാണ്, കരുണാസേരയുടെ അഭിമാനമാണ് ഷീബ
1: കുമരകം.
0: എങ്ങനെ ഒരു ശ്രോതാവ് ഷീബ മാത്രമേ ഉള്ളൂ.
1: ഞാൻ മാത്രമേ റേഡിയോകളിൽ വിളിക്കുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ ഒത്തിരി സ്ഥലത്ത് ഞാൻ വിളിക്കുന്നുണ്ട്. അത് ഈ തുഴച്ചിലുകാരി ഞാൻ മാത്രമേ വിളിക്കുന്നുള്ളൂ.
0: അതുകൊണ്ട് തന്നെ എല്ലാരും ഓർത്ത് വച്ചിരിക്കുകയും ചെയ്യും.
1: ഇന്റർവ്യൂ നടത്താൻ വേണ്ടി നമ്മുടെ കൊച്ചി എഫ്എമ്മിലൊക്കെ എന്നെ വിളിച്ചു. ഞങ്ങളെ കുറച്ച് ടീമിന് പാട്ടൊക്കെ പാടാൻ വേണ്ടി, വള്ളംകളി പാട്ടൊക്കെ പാടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്.
0: വള്ളംകളി പാട്ടൊക്കെ പാടാം
1: തന്നെ.
0: തിട്ടാതി നമുക്ക് പാടാം.
1: അത് വരട്ടെ പാടാം.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് നമ്മുടെ ജാനകി അമ്മയുടെ ഒരു പാട്ട് മതി. ഒരു വ്യത്യസ്തമായി ജാനകമ്മ മാത്രം ഈ പാട്ട് പാടാൻ പറ്റും. നമ്മുടെ ചിരിയോ ചിരി എന്ന സിനിമയിലെ ഒരു പാട്ട് യേശുദാസും ജാനകി അമ്മയും കൂടെ പാടിയ കൊക്ക മണ്ടി
0: കോണാണ്.
1: ആ പാട്ട് മതി ഇന്ന്,
0: കാരണം കുട്ടികളുടെ ശബ്ദത്തിൽ ഇതുപോലെ പാടാൻ പറ്റുന്ന വേറൊരാളില്ല.
1: വേറെ ഒരാളില്ല. എന്ത് രസമായിരുന്നു.
0: എന്റെ
1: അത് തന്നെ, പണ്ടൊക്കെ ഈ പാട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാ. പിന്നെ ഒത്തിരി പാട്ടുകൾ ഞാനും പാട്ടുള്ള അതിനകത്ത് എനിക്ക്
0: വേറെ പാട്ടും
1: പോലെ പാട്ടാ. അതിനകത്ത് ഒരു പാട്ടില്ലേ, പൂന്നരുന്ന പറഞ്ഞു ഉണ്ണിപ്പൂവെന്നുള്ളൊരു പാട്ടില്ലേ, അത് അതും പിന്നെ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഇഷ്ടം. അതുപോലെ തന്നെ എൻ പൂവെന്നുള്ള പാട്ടില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.

0: കർത്താവേ. ആ അതെല്ലാം
1: എന്നെന്നും ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ, അങ്ങനെ ഒന്നും ഒരു പാട്ടും നമുക്ക് കളയാനില്ല, എല്ലാ നല്ല കിടുക്കാച്ച് പാട്ടുകളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ കാലത്തിന്റെ ഒരു ശാശ്വത സത്യം നമുക്ക് ആർക്കും മാറ്റാവുന്നതല്ല.
1: അപ്പൊ
0: അതുകൊണ്ട് തന്നെ നമ്മളെ വിട്ടുപോയെങ്കിൽ ഈ പാട്ടുകളിലൂടെ ജാനകിയമ്മ ജീവിക്കും. അതെ അതെ അതെ, അതെ അതെ, ആ ശബ്ദത്തിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി ശരി.
2: മന്തി കോനാൻ ഇറക്കി ആരിക്ക് വേണം.

0: la la la la la la la la la la la la la la la la la
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പോക്കുവെയിൽ നമുക്ക് ജാനകി അമ്മയുടെ ഓർമ്മകളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ പങ്കുവച്ച് കടന്നു പോവാം. നമ്മളിൽ എത്ര പേർ ജാനകി അമ്മയുടെ ശബ്ദം കേട്ടാണ് പലപ്പോഴും ഉറങ്ങിയിട്ടുള്ളത്? അതിനൊരു അതിരില്ല. തുമ്പീവ പാടുമ്പോൾ ആ ശബ്ദത്തിൽ ഒരു അമ്മയുടെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ആന്ധ്രയിൽ ജനിച്ച് തെലുങ്ക് മാതൃഭാഷയായ ഒരു ഗായികയാണ് മലയാളികളുടെ ഉറക്കു പാട്ടുകൾ അധികവും പാടിയിട്ടുള്ളത്. ഭാഷയ്ക്കപ്പുറം ഹൃദയം കൊണ്ട് പാടിയത് കൊണ്ടാണ് ഇന്നും ആ വരികൾ നമ്മുടെ നെഞ്ചിൽ തൊടുന്നത്. തത്സമയ പരിപാടിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ശ്രോതാവുണ്ട്. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: അജയനാണ്.
1: അജയൻ കുട്ടിച്ചൽ. ആ, റേഞ്ച് ഇല്ലേ അജയൻ നിൽക്കുന്ന സ്ഥലത്ത്?
2: ആ,
1: ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ നല്ലതായിരിക്കും തോന്നുന്നു. അത്ര ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴും അത്ര ക്ലിയർ അല്ല. ആ, പറഞ്ഞോളൂ അജയ്, കുറെ നാളായല്ലോ വിളിച്ചിട്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ മുമ്പൊക്കെ, ഒരുപാട് നാൾ വിളിച്ചിട്ടുണ്ട്.
2: ഒരുപാട് നാൾ,
1: പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഒരനക്കവുമില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ. ഇപ്പൊ വീണ്ടും വിഷമത്തിലാണോ? ജോലിക്കൊക്കെ പോകുന്നുണ്ടോ അജയൻ? ഹലോ,
2: പണിയില്ല. പോകുന്നുണ്ട്.
1: ഇന്നിപ്പോ ജോലിയില്ല. എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി അല്ലേ? ആ, കൂടുതലായി. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഏതാ? നരിവേട്ടയിലുള്ള മിന്നൽ വേള എന്ന് തുടങ്ങുന്ന പാട്ടാണോ? ആ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. വേറെ എന്ത് വിശേഷങ്ങളുണ്ട് പറയാൻ?
2: ആ,
1: ഇങ്ങനെ വിഷമാവസ്ഥയിലുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. മക്കളൊക്കെ എന്ത് പറയുന്നു?
2: ആ,
1: അവരൊക്കെ ഇപ്പൊ ഏത് ക്ലാസ്സിലൊക്കെ ആയി?
2: ആ,
1: എട്ടാം ക്ലാസ്സിൽ. ഏത്? അവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണോ? പരുത്തിപ്പള്ളി സ്കൂളിലാണോ? ഓ, അജയൻ ഇവിടെ കുറ്റിച്ചലാണ്. ഓ, ശരി ശരി. അപ്പൊ അജയൻ ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ്? വെള്ളറട. ആ, അപ്പൊ കുട്ടികളെയൊക്കെ കാണാനൊക്കെ പോവൂലേ?
2: ഇന്നലെയും പോയി.
1: ഓ, പോയി. ആ,
2: പോയിട്ട്.
1: ഓ, ശരി ശരി ശരി. അപ്പോ ഓക്കെ അജയ, നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര, മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ

0: നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് എക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3rd വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2nd സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ ആകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
2: ജാനകി അമ്മയുടെ സുന്ദരമായ ഓർമ്മകൾ കൂടി പങ്കുവച്ച് ഇഷ്ട നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജാനകി അമ്മ പാടുമ്പോൾ വെറും വാക്കുകളല്ല നമ്മൾ കേൾക്കുന്നത്, വികാരങ്ങളാണ്. ചാമരത്തിലെ നാഥ നീവരും കാലൊച്ച കേൾക്കുവാനെന്ന പാട്ട് കേൾക്കുമ്പോൾ കാത്തിരിപ്പിൻ്റെ ആ ഒരു സുന്ദരമായ നോവ് നമുക്ക് ആ വരികളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: പി
2: വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പറയൂ.
3: ഞാനിയമ്മയുടെ പാട്ട് കേൾക്കാറെന്ന് വിചാരിച്ചിട്ട്
2: എന്ന ആഗ്രഹത്തോടെ വിളിച്ചു.
3: ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ നമ്മുടെ ആ കേട്ട ആദ്യം എന്റെ മനസ്സിൽ ഓടിയത് ഗാനാണ് ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ എന്ന പാട്ട്.
2: പ്രേമത്തിൻ മുരളി ഗായകൻ
3: അതുപോലെ ഒന്നാനാം കുന്നിറങ്ങി വാടിയാടി വാ ആ പാട്ടൊക്കെ എന്നും മനസ്സിൽ എന്നും പാടി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്.
2: ഈ പാട്ടുകളെല്ലാം തന്നെ കാലാതിവർത്തികളുമാണ്.
3: അതെ അതെ, ഒന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത പാട്ടുകളാണ്.
2: അതെ, മനുഷ്യയുഗം മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പാട്ട് നമ്മൾ കേൾക്കും.
3: അതെ അതെ, തീർച്ചയായിട്ടും.
2: ഒരു പാട്ട് നമുക്ക് അത് ഇത് കൊള്ളൂല അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടും ഇല്ല.
3: ഇല്ലില്ല, തീർച്ചയായിട്ടും. ജാനകി അമ്മയുടെ ഒരു പാട്ടും മാറ്റിയേക്കാൻ പറ്റാത്ത ഒരു പാട്ടും ഇല്ല. എല്ലാ പാട്ടും നല്ല ഹിറ്റ് ഗാനാ തന്നെ.
2: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ആ ഓർമ്മകൾ കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോക്കുവയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.
3: അതെ അതെ അതെ.
2: ഇന്ന് ഏത് പാട്ടാണ് ജാനകി അമ്മയുടെ കേൾക്കേണ്ടത്?
3: ജാനകി അമ്മയുടെ ആദ്യം കേൾക്കാത്ത ഒരു പാട്ടാണ് ആയിക്കോട്ടെ ചിറ്റ. പഴയ ഒരു മാമാങ്കം എന്ന സിനിമയില് തീരാത്ത ദുഃഖത്തിൻ തേങ്ങി കരയുന്ന തേരാറിയാനൊരു പാട്ടുണ്ട്.
2: അതെ അതെ, അധികം അങ്ങനെ കേൾക്കാത്തൊരു പാട്ട്.
3: അപ്പൊ ആ പാട്ടായിക്കോട്ടെ. അപ്പൊ അത് നമ്മുടെ സൗഹൃദവാണിയിലെ ദീപച്ചേച്ചി, അനിലേട്ടൻ, ആനന്ദൻ, നാരായണൻ ചേട്ടൻ, പിന്നെ നമ്മുടെ അതില് അമ്പിളി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സൗഹൃദവാണിയില്.
2: ഓക്കെ, അപ്പൊ രാഘവൻ മാസ്റ്റർ സംഗീതം പാടുന്ന പാട്ടാണ്, പി ഭാസ്കരൻ എഴുതിയ പാട്ടാണ് ജാനകി അമ്മ പാടിയത്. അപ്പൊ നമുക്ക് ആ ഒരു സുന്ദരമായ ശബ്ദം നമുക്ക് വീണ്ടും കേൾക്കാം.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ പാടാനും അതേസമയം തന്നെ പക്വതയുള്ള ഒരു സ്ത്രീയുടെ പ്രണയം പാടാനും ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ പാടുമ്പോൾ അത് പാടിയത് മുതിർന്ന ഒരാളാണെന്ന് വിശ്വസിക്കുവാൻ പോലും പ്രയാസമുള്ള തരത്തിലായിരുന്നു ഓരോ പാട്ടുകളും ജാനകിയമ്മ പാടിയത്. പക്ഷികളുടെയും കാറ്റിൻ്റെയും ഒച്ചകൾ വരെ അവരുടെ പാട്ടുകളിൽ ജീവൻ തുടിച്ച് നിന്നിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരുപ്രമ.
0: ആ, പറഞ്ഞോളൂ.
1: പിന്നെ എന്തൊക്കെയുണ്ട് രാഗമേളം വിശേഷങ്ങളൊക്കെ?
0: ഇവിടെയോ
1: വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജാനകിയമ്മയുടെ ഈ ഇതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങള്. അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞാല് ഒരിക്കലും നമുക്കൊരു കിട്ടില്ല, ബാലൻസ് കിട്ടില്ല. അത്രക്കും മനോഹരമായ ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് അല്ലേ. അതായത് ബേബി ശാലിനി മുതല് ഏതാണ്ട് ഒരുവിധം നായികമാർക്ക് വേണ്ടി അവരെ ശബ്ദം കൊടുത്തു. എന്റെ അറിവ് 1957 മലയാള സിനിമക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. 57. അപ്പൊ അത്രക്കും അവിടുന്ന് അങ്ങോട്ട് പോന്നിട്ട് ഏതാണ്ട് ആ നമ്മളെ ഈ പറഞ്ഞ ജാനകിയമ്മക്ക് 88 വയസ്സാണ്. എന്തിലും എന്നാലും ഈ ജാനകിയമ്മയുടെ പാട്ടിനെ കുറിച്ച് പറയാനേ എന്നെ കൊണ്ട് പറ്റില്ല. അത്രക്കും സങ്കടമാണ് ഓരോ പാട്ടുകളും ആലോചിക്കുമ്പോ. ഞാന് ഒരു പാട്ട് ആവശ്യപ്പെട്ട ഈ വേറെ പാട്ടൊരു ആളുകൾക്ക് വയ്ക്കുകയോ എനിക്കത് മതിയായിരുന്നു.
0: നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ.
1: അതെ തന്നെ. എങ്കിലും സമയം കാണാതെ ഞാൻ പറയാണ്. നിദ്രീരാഴിച്ചപ്പോൾ സ്വപ്നത്തിൽ കളിയോടം കിട്ടി, കളിയോടം തുടങ്ങു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. ഈ പാട്ട്
0: ആ അടിപൊളി, നന്നായിട്ട് പാടുകയും ചെയ്തല്ലോ. അവിടുന്ന് ശംസുദ്ദീൻ കരിയപ്പെടുന്ന നമ്മളങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞു നടക്കാറില്ലെന്നേ ഉള്ളൂ. ഒരു കൊച്ചു പാട്ടുകാരനാണ്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ടാണോ
1: ചോദിച്ചിരിക്കുന്നത്?
0: ശരി, നിദ്ര തന്നെ നീരാഴി. ഓക്കെ ഓക്കെ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ജാനകി അമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഗാനങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 അവർ പാട്ട് നിർത്താൻ തീരുമാനിച്ചപ്പോൾ സംഗീത പ്രേമികളുടെ നെഞ്ചിലൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. എങ്കിലും 10,000 പാട്ടുകൾ നമുക്കായി ബാക്കി വെച്ചാണ് അവർ വിടവാങ്ങിയത്. അമ്മ പൂവിനെ തണലിലിരിക്കാൻ എന്ന മലയാളം പാട്ടോടെയാണ് അവർ തന്റെ ആലാപന സബര്യ പൂർത്തിയാക്കിയതെന്നതും നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: കാച്ചാടിയിൽ നിന്ന് നടരാജൻ ചേട്ടാ, പറയൂ.
1: ആദ്യമേ നമസ്കാരം പറയാം എല്ലാവർക്കും.
0: നമസ്കാരം, നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.
1: ഞാന് ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്, ഓവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, ആ പാട്ടാണ്.
0: ഒരു പൂവിൻ വേദന പീലിയില പാടിയ പാട്ടാണല്ലേ.
1: അടുത്ത് ഞാൻ ഒരു ചെറിയൊരു കവിത ഒരു പാട്ടുമായിട്ട് പാടാം.
0: ആയിക്കോട്ടെ.
1: അതു യുവാവിനെ കുറ്റം പറയല്ല്, സാധു യുവാവിനെ കുറ്റം പറയല്ല്, സാധാരണയാണിത് പ്രേമജാലം. മണ്ണിൽ വരതം വൈഡൂര്യമുന്നത് സർവത കാണുന്ന ഭാവിയുടങ്ങ്. നാലു മാസ കാലമായിരുന്നോ അവൾ ഗർഭം ധരിച്ചിട്ട് നാലി മണി മാർ വധിക്കുന്നു. നാലണയ്ക്കൊരു പിഞ്ഞു കുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ. നാലണയിൽ നമ്മളെ കുഞ്ഞിനെ ആരുവാണു വൻ തന്തയിൽ. ഓക്കെ,
0: അത് തീർന്ന്.
1: അത് കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി കൊല്ലം മാവുവിന്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടി രണ്ടുമൂന്ന് പുള്ളേരെയും മറ്റും കൊണ്ട് അങ്ങനെ പറമ്പിലിരിക്കുകയാണ്.
0: ഉത്സവപ്പറമ്പിന്റെ ഫ്രണ്ടില്.
1: ഓ, അവിടെ ഇരിക്കുകയാണ്.
0: അപ്പോൾ എന്താ സംഭവിച്ചത്?
1: അവിടെ കാളികൻ കൊല്ലം ബാബുവാണ്.
0: കൊല്ലം ബാബു.
1: കൊല്ലം ബാബു പറയാണ്, സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് കാക്കവിളക്കാണ്. കാക്കവിളക്ക്.
0: കാക്കവിളക്ക്. ആ ശരി,
1: അത് കേട്ടിട്ടുണ്ടോ? മേഡം
0: ഞാൻ കേട്ടിട്ടില്ല.
1: നല്ല ഒരു കഥയാണ് കാക്കവിളക്ക്.
0: കാക്കവിളക്ക്. ഓ,
1: അപ്പോഴെ അമ്മ ചിരിക്കുന്നോണ്ട് പറയണമെന്നല്ല, അയ്യോ മക്കളെ നമുക്ക് പൊക്കളയാൻ കാരണം എന്താ? അങ്ങനെ പറയാനാട്ട തൂക്കു വിളക്കെന്ന്.
0: എന്ത് വിളക്ക്?
1: അമ്മ ചിരിക്കുന്നോണ്ട് പറയണേ, അമ്മച്ചി ശരിക്കും പറഞ്ഞത് കേട്ടില്ല. അമ്മച്ചി പറയണ മക്കളെ നമുക്ക് ഈ കഥാപ്രസംഗം ഒന്നും കേൾക്കണ്ട, ഇപ്പൊ അങ്ങനെ പറഞ്ഞാട്ടില്ല തൂക്കു വിളക്കെന്ന്.
0: ശരി,
1: അപ്പോഴും പുള്ളര് പറയാന അമ്മച്ചി അങ്ങനെയല്ല പറഞ്ഞത്, കാക്ക വിളക്കെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ശരിക്കും കേട്ടിട്ട് പോവാം കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചത് തൂക്കു വിളക്കെന്നാണ് പറഞ്ഞത്.
0: ഓ ശരി ശരി.
1: അതിൽ ആദ്യം പറഞ്ഞ ഇങ്ങനെയാണ്, എന്നെയുമില്ല തിരിയുമില്ല ഒരാളുമില്ല, ഇതാണ് ആദ്യം തുടക്കം. അത് പഴയതാണ്, മറന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ പോരാ പാടാം.
0: എണ്ണയുമില്ല തിരിയുമില്ല വന്നെത്തി നോക്കുവാൻ ആരുമില്ല
1: ആളുമില്ല
0: ആളുമില്ല, എന്താ ഇപ്പൊ ചെയ്യുക? ആരെങ്കിലും ഒക്കെ വന്ന് എത്തി നോക്കട്ടെ.
1: യഥാർത്ഥത്തിൽ നമുക്ക് ഈ സിനിമ പാട്ട് വാങ്ങിക്കൊള്ള നമ്മൾ പാടില്ല. നമ്മള് കൂടെ കൂടെ വിളിച്ചും വിളിച്ചാ കിട്ടിയ ഉടനെ
0: നമ്മൾ വിളിച്ച ഉടനെ കഥാപ്രസംഗം, കവിത പറയും, കഥാപ്രസംഗം പറയും, കഥ പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നടരാജുള്ള ചേട്ടന്റെ പ്രത്യേകത.
1: അല്ലെങ്കിൽ മേഡം, കാരണം ഇപ്പൊ നമ്മൾ ഈ ഡയറ്റില് ഈ ബാറ്ററി ഇട്ടാൽ നമ്മൾ കുറെ ഇൻചാർജ് പോകില്ലേ?
0: തീർച്ചയായിട്ടും പോകും.
1: അതേപോലെ ആയിരിക്കും നമ്മള് പ്രായമായിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ചാർജ് വെച്ചോണ്ടിരിക്കുക.
0: ഓ, ഇപ്പൊ 25 വയസ്സിലിരുന്ന പോലെ 65 വയസ്സിലിരിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെയൊക്കെ പറ്റാൻ വേണ്ടി നമ്മള് പല മാർഗങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: എന്നാലും എനിക്കിപ്പോ നമ്മള് ഇങ്ങനെയൊക്കെ പോകുന്നോണ്ട് കുറച്ചൊരു ചെറിയൊരു
0: മാറ്റം
1: ഒരു ലേഖ കഴിക്കുമ്പോ സുഖമുണ്ട്.
0: അപ്പൊ ഒരു മാറ്റം ഉണ്ട് കേക്കുമ്പോ.
1: തീർച്ചയായിട്ടും മാറ്റം പറയാൻ കാരണം നമ്മളിപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ.
0: അതാണ് ഈ പോക്കുവേലൊക്കെ കേട്ട് കേട്ട് ചേട്ടന്റെ പ്രായം 15 കുറഞ്ഞിട്ടുണ്ട് എന്തായാലും.
1: പ്രശ്നമൊന്നുമില്ല.
0: അല്ല, പ്രശ്നം ഇല്ലല്ലോ, പ്രശ്നം വേണ്ടല്ലോ. ആദ്യമൊക്കെ വിളിച്ചിരുന്ന ഒരു ക്ഷീണാവസ്ഥയൊക്കെ മാറി ഒന്ന് ഒരു എന്താണ് വളരെ എനർജറ്റിക് ആയിട്ടുണ്ട്.
1: ഞാൻ രാവിലെ ഇപ്പൊ അരമണിക്കൂർ എനിക്ക് രാവിലെ നടക്കും, അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നടക്കും. നടന്നിട്ട് വീട്ടിൽ വന്ന് കാപ്പി എല്ലാം കുടിച്ച് അങ്ങനെ വെടിക്കിരിക്കും.
0: എന്നിട്ട് റേഡിയോ കേൾക്കും. എന്നിട്ട് റേഡിയോ കേൾക്കും.
1: ഓ നമ്മളെ പറഞ്ഞാൽ അവിടെ നടക്കണല്ലേ, ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുകയല്ലേ.
0: എന്താണ് കരുണാസേല നടക്കണത് എനിക്ക് നന്നായിട്ട് അറിയാം.
1: അവിടെ എന്ത് നടന്നാലും എനിക്കറിയാം, കാരണം ഞാൻ റേഡിയോ
0: അതാണ്. അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും വിളിക്കൂ, അപ്പൊ വയസ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും.
1: എല്ലാ ശ്രോതാക്കളും നല്ല എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ കുറയ്ക്കണം, കാരണം എനിക്ക് ശ്വാസം വേറെ നിൽക്കില്ല.
0: വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, അപ്പൊ നമുക്ക് പൂവനങ്ങൾക്കറിയാമോ പൂവിൻ വേദന എന്ന ചേട്ടൻ ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ വീണ്ടും വീണ്ടും വിളിക്കൂ, വയസ്സ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് നടരാജോ എന്ന് നമുക്ക് വിളിക്കാം. ശരി ചേട്ടാ, ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പോക്കുവെയിലിന്റെ ഈ സുന്ദരമായ സമയത്തിൽ നമ്മുടെ മനസ്സിനെ ഈറനണിയിച്ച താരാട്ട് പാടി ഉറക്കിയ അപൂർവ ശബ്ദ മാധുര്യമായ ജാനകിയമ്മയെ കുറിച്ച് നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആലാപനത്തിന്റെ സൗമ്യ വസന്തമായിരുന്നു ജാനകിയമ്മ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരമുണ്ടല്ലോ,
1: പറഞ്ഞോളൂ.
0: ഈ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, നേരിട്ടും കേട്ടു ഫോണിലൂടെ.
1: ഞാൻ
0: കട്ടയ്ക്കോട് വിൻസെന്റ് ഏട്ടാ, പറയൂ.
1: മേഡം, ഞാൻ ആദ്യം പാട്ടിന്റെ കാര്യം പറയാം. എസ് ജാനകി പാടിയ സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യ എന്നുള്ള പാട്ടാണ് എനിക്ക് ആവശ്യം. പിന്നെ മേഡം സുഖമായിരിക്കുന്നോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: ശിവ വിളിച്ചത് പറഞ്ഞു.
0: ശിവ കുമരൻ വിളിച്ച് പറഞ്ഞത് കേട്ടില്ലേ?
1: ഇല്ല, ഞാൻ കേട്ടില്ല മേഡം, എനിക്കിവിടെ കറന്റില്ലായിരുന്നു. പിന്നെടാ ഞാൻ ഇട്ട്.
0: ഓ, അത് ശരി. ശിവ കുമരൻ വിളിച്ചിട്ട്
1: എല്ലാം പറഞ്ഞു തീർന്ന ശേഷമാണ് ഞാൻ വിട്ടത്.
0: ശിവ കുമരൻ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ കണ്ടു, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു.
1: അയ്യോ, ഇത്രയും ചെറുപ്പമാണോ, ഇത്രയും നല്ല സ്മാർട്ടായ ആളാണോ? നമ്മള് ഉദ്ദേശിച്ച ഇതിനെക്കാളും വണ്ണവും പൊക്കവും
0: ശബ്ദം കേൾക്കുമ്പോ ഇങ്ങനെ ഇത്രയും വണ്ണവും പൊക്കമുള്ള ആള്.
1: ഞാനും മേഡത്തിനെ കാണുന്നതിന് മുമ്പ് ഞാനും ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. മേഡമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആളൊക്കെ പൊക്കവും നല്ല വണ്ണമൊക്കെ കാണുന്നതായിരിക്കും.
0: അത് ശരി, ആവശ്യത്തിനുള്ള വണ്ണം പൊക്കമൊക്കെ ഉള്ള കൂടുതലാണെങ്കിൽ നമ്മൾ ഇനി കുറയ്ക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി
1: വരും.
0: ആതിരയ്ക്ക് ഇന്ന് സുഖമില്ല, ലീവാണ്. ഇന്ന് വിഷ്ണു ആണ്. ഞങ്ങളിന്ന് എല്ലാരും കൂടെ വരണം എന്ന് വിചാരിച്ചത്. അപ്പൊ അന്നൊക്കെ വിഷ്ണുവിനൊക്കെ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് ഇനിയും നീട്ടി വെക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങി തിരിച്ചു.
1: വന്നതിന് വളരെ നന്ദി.

0: ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
1: നമ്മളെ ചിരിപ്പിച്ചോണ്ട് മാത്രമേ സംസാരിക്കൂ. ഇടയ്ക്ക് വിളിച്ചിരുന്നു, വയ്യാണ്ടിരിക്കയാണ്. ഞങ്ങളിങ്ങനെ ഒരു ദിവസം പോണോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ഒട്ടും വയ്യ, പുള്ളിക്ക് ഒന്നും ആഹാരം കഴിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലല്ലേ.
1: പറഞ്ഞു പറഞ്ഞു.
0: വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ എന്നെക്കാളും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് മാഡം. ഇരിക്കാനൊന്നും പറ്റുന്നില്ല, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത രീതിയിലാണ് എന്റെ. ഓ ആരോട് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എല്ലാവർക്കും ഒരു പ്രയാസമാവും.
1: അതെ അതെ അതെ, നമുക്കത് കേൾക്കുമ്പോഴും നമ്മൾ വന്ന് കാണുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു വിഷമം അതാണ്.
0: ഞങ്ങള്
1: കൊറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാണ് വരണം. 2025 പ്ലാൻ ചെയ്തിട്ടാണ് 26 പകുതിയായപ്പോ എത്തി. ഞങ്ങൾ അപ്പോഴേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഞാൻ മറന്നുപോയി, ഞാൻ ഇട്ടേക്കാം. ശരി ശരി. അപ്പൊ ജാനകേമയുടെ സന്ധ്യയെ കണ്ണീര് എന്തേ സന്ധ്യ.
0: നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി കൂട്ടുകാരുണ്ട്.
1: ശരി ശരി. മദനോത്സവം എന്ന ചിത്രത്തിലെ ONV എഴുതിയ ഈ ഒരു പാട്ട്, S. ജാനകി പാടി മനോഹരമാക്കിയ പാട്ട്, സൽ ചൗധരി സംഗീതം പകർന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ ചേട്ടാ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചുകുട്ടികളുടെ ശബ്ദം അനുകരിക്കാൻ ജാനകിയമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. ചെറുപ്പത്തിൽ കുട്ടികൾ സംസാരിക്കുന്നവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമായിരുന്നു. ശ്വാസമെടുക്കുന്ന രീതിയും ചുണ്ടുകൾ അനങ്ങുന്നതും ഒക്കെ നോക്കി വയ്ക്കും. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളെപ്പോലെ ഭാവാത്മകമായി പലപ്പോഴും പാടാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, ആരാണെന്ന് പറയാമോ?
0: ഹലോ, ആരാണെന്ന് പറയാമോ?
1: സുഖാണോ ടീച്ചറിന്? സുഖാണോ?
0: ആ, സുഖമാണല്ലോ. എന്താണ് ഇത്ര, എവിടെയായിരുന്നു വാഴ്ചൽ?
1: മനസ്സിലായിരിക്കണോ,
0: പറഞ്ഞോളൂ.
1: എന്താ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശക്കൂല.
1: പിന്നെ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാറോ?
0: ലഘു ഭക്ഷണമല്ല, ലഘുഭക്ഷണം ഇനിയിപ്പം ചായ കുടിക്കണം.
1: അത് കഴിക്കാറായി.
0: നല്ല നാലരയ്ക്ക് അത് നമുക്ക് കിട്ടത്തുള്ളൂ, അതാണ് എന്റെ പ്രശ്നം. എന്ത് ചെയ്യുന്നു ഉഷാ ബാബു വാഴിച്ചൽ?
1: ഇനിയിപ്പം വീട്ടിലുണ്ട്, ഞാൻ പോയില്ല.
0: പിന്നെ
1: പോവാൻ ഞാൻ ഒരാഴ്ചയായി ഇവിടെ അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അവിടെ പോയി നിൽക്കായിരുന്നു. അപ്പൊ അവിടെ പനിയായിട്ട് ഇനി പോന്ന്, പിന്നെ ഇതുവരെയും പോയില്ല. ഇനി അടുത്ത മാസേ പോകുന്നുള്ളു, അടുത്ത മാസം 1-ാം തീയതി. അപ്പോഴാരെങ്കിലും പറയും, അങ്ങ് പോകും.
0: അങ്ങ് പോകും. സ്ഥലമൊന്നുമില്ല, എവിടെയാണോ ജോലി കിട്ടുന്നത് അവിടെ അങ്ങോട്ട് പോകും.
1: അവിടെ അങ്ങോട്ട് പോകും, എവിടെയാണെന്നൊന്നും.
0: പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ നമുക്ക് അങ്ങനെ പോകാൻ, അങ്ങനെ ഒരു എങ്ങനെ വേറൊരു സ്ഥലത്ത് എങ്ങനെ പോയി നിൽക്കും എന്നുള്ള ഒരു അത് ഇല്ലാതിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പലർക്കും ഭയങ്കര ഇതൊരു കംഫർട്ട് സോൺ ഉണ്ട്. ഇന്ന സ്ഥലത്തെ ഞാൻ കിടന്നുറങ്ങും, എന്റെ തലേണ, എന്റെ ബെഡ്, എന്റെ ബെഡ്ഷീറ്റ്, എന്റെ കട്ടില്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്റെ ബാത്റൂം, എന്റെ ഉടുപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ, എന്റെ പ്ലേറ്റ്, എന്റെ ഗ്ലാസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോ ഉഷാബാബു വ്യത്യസ്തയായിരിക്കുന്നു.
1: ആണ്, ഇനി എനിക്ക് മലയും കീഴിലാട്ടോ ഞാൻ നിന്നത്. മലയും കീഴിലാണ് നിന്ന്, അവിടെ നിന്ന് പനിയായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഞാൻ ഇതുവരെയും പോയില്ല. പിന്നെ ആ ടീച്ചറിന്റെ ചിരിയൊക്കെ എവിടെ പോയി? എന്ത് ഭംഗിയായിരുന്നു ചിരിയൊക്കെ കേൾക്കാനൊക്കെ. എന്ത് പറ്റി?
0: ചിരിയില്ലേ?
1: ചിരിയുണ്ട്, പക്ഷേ എങ്കിൽ അത്ര ഭംഗി പോരാ.
0: ചിരിക്കാണോ എനിക്കാണോ?
1: ടീച്ചറിനാണ്, എനിക്കല്ല. ടീച്ചറിന്റെ ഭംഗി പോയി, ആ ശബ്ദമൊക്കെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും നമ്പർ പറയുന്നില്ല.
0: നമ്പർ പറയണം, ഇതൊന്നും കേക്കുന്നില്ലേ? ഒന്നും
1: കേക്കുന്നുണ്ട്.
0: നമ്പറൊക്കെ എല്ലാ തവണയും പറയും, ഇടയ്ക്ക് 1-2 വട്ടം നമ്പർ പറയൂല. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാന്ന് പറയും.
1: അപ്പൊ ഞാൻ പറയും, ഒരു പാട്ടൊക്കെ കഴിയുമ്പഴത്തേക്ക് ഇടയ്ക്ക് പറയുന്നതാണ്. പക്ഷെ എങ്കിൽ അങ്ങനെയൊന്നും ഇപ്പൊ കേൾക്കുന്നതോ ഒന്നുമില്ല. എന്താ പറ്റി? ഒരിടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു, ഒരു 6-8 മാസം മുമ്പേ വിളിച്ചു. പറഞ്ഞ ഇപ്പൊ പുതിയ നിയമമാണ്, അപ്പോ ജനുവരി തൊട്ട് 1.5 അടമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും വിളിക്കാനോ പറയാനോ ഒന്നിനും പറ്റില്ല. ഞാനങ്ങ് വീടേ എന്നും പറഞ്ഞ് ഞാനങ്ങ് നടന്നുകൊണ്ടിരുന്നു.
0: അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പോക്കുവെയിലിന്റെ ദിവസം മാറ്റി, അത്രേ ഉള്ളൂ. ആ, കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിൽ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്.
1: ബിലാൽ
0: അത് കേക്കാത്തത് കൊണ്ട് അങ്ങനെ തോന്നി. ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്, പിന്നല്ലാതെ അങ്ങനെയൊക്കെ മാറാൻ പറ്റൂ? മാറിയിട്ടില്ല. ആ, മാറാൻ അങ്ങോട്ട് പോകുന്നില്ല.
1: അങ്ങോട്ട് പോകണ്ടേ?
0: അങ്ങനെ പോകുന്നില്ലേ, പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ എല്ലാം ശരിയായില്ലേ?
1: ഓക്കെ, എന്റെ പനിയും പോയി. എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞോ?
0: അതാണ്, അത് വിളിക്കണം. ഇന്നലെ പനിയൊക്കെ പോവും.
1: ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു,
0: അങ്ങനെ ഇല്ലാത്ത ദിവസം വിളിച്ച എങ്ങനെ കിട്ടുക?
1: ആ,
0: ഇനി ചൊവ്വ ശനി ദിവസങ്ങളിൽ വിളിക്കണം.
1: ചൊവ്വ ശനി,
0: യെസ്.
1: അപ്പൊ തിങ്കള്,
0: തിങ്കളാഴ്ചയ്ക്ക് വേറെ എന്തൊക്കെയാ പ്രോഗ്രാം ഉണ്ടാവും? ബുധനാഴ്ച സ്പെഷ്യൽ പോക്കുവെയിലാണ്, ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും.
1: ആണോ?
0: അതെ.
1: അയ്യോ.
0: ആ, 2 ദിവസേ മരുന്ന് പോലെ 2 ദിവസേ ഉള്ളൂ, നഷ്ടപ്പെടാതെ വിളിക്കുക.
1: അത് മതിയല്ലോ, ഒരു നേരത്തെ മരുന്ന് മതിയല്ലോ, സുഖം പ്രാപിക്കാൻ.
0: ആ, കറക്റ്റ്. അപ്പൊ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മരുന്ന് സേവിക്കുക. ഒരു ഉച്ചയ്ക്ക് 3 മണിക്കും ഒരു രാത്രി 7 മണിക്കും അങ്ങോട്ട് സേവിക്കുക, നല്ല ആശ്വാസം കിട്ടും.
1: ഇപ്പഴേ എനിക്ക് കിട്ടണം. എനിക്ക് സംസാരിക്കാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോ തന്നെ എന്റെ പകുതി അസുഖം പോയി. എനിക്ക്
0: എല്ലാം ശരി. അപ്പൊ 2 പാരസെറ്റാമോൾ ഉപയോഗിച്ചൊരു സുഖമില്ലേ?
1: ഉണ്ട്. പിന്നെ
0: അല്ല പിന്നെ
1: അല്ലേ, ഒരെണ്ണം മതിയല്ലോ.
0: അതെ അതെ,
1: അത്രക്ക് ഞാൻ ദാഹിച്ചിരിക്കുവായിരുന്നു. ദൈവം,
0: ചിലതൊക്കെ അങ്ങനെയാണ്, ഒന്നൊക്കെ മതി, ഒരുപാട് വേണ്ട.
1: കാന്താരി മുളകും,
0: അതാണ് അതാണ്, കാന്താരി മുളകും ഉടങ്കല് മുളകും ഒന്ന് മതി.
1: ഉടങ്കല് എന്ന് പറയണ കേട്ടിട്ടില്ല.
0: കാന്താരി മുളക് എന്ന് പറഞ്ഞ ചെറുതല്ലേ? ഒരു ഒരു എന്താണ്, ഒരു ഉടങ്കല് എന്തിനാ അസുരകാന്ത, എന്തോ ഒരു പേരുണ്ട് അതിന്, ഉണ്ടായിട്ടിരിക്കും, ഭയങ്കര എരിവുള്ള സാധനം.
1: അതൊന്നും മതി,
0: അതിങ്ങനെ ചൂര മീൻകറിയിലൊക്കെ ഇട്ട് അങ്ങോട്ട് വയ്ക്കും.
1: എന്റെ പൊന്നോ, എന്റെ വെള്ളം അതിന് ഓരോന്നെടുത്ത് ഇങ്ങനെ പിച്ച് പീതിക്ക് ഒഴിച്ച് കപ്പേര് അങ്ങോട്ട് ഒഴിച്ച്
0: അങ്ങോട്ട് കഴിക്കുക,
1: അങ്ങോട്ട് കഴിക്കുക, മാറട്ടെ.
0: അപ്പൊ എല്ലാം ശരിയായില്ലേ?
1: പിന്നെ
0: എനിക്ക് അപ്പൊ കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാലായിരുന്നു, മനസ്സിലായല്ലോ.
1: ഇപ്പൊ ടീച്ചറിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് പകുതി ഒരു ആശ്വാസം, പകുതി എല്ലാം മുഴുവനും ആശ്വാസമായി. എനിക്ക് എന്ത് സന്തോഷം
0: നോക്കിയാമോ,
1: എത്ര നാളായി ഒന്ന് വിളിക്കണം വിളിക്കണം. പിന്നെ വീട്ടു ജോലിക്ക് കഴിയുമ്പോ ഓരോ അമ്മമാരുടെ സ്വഭാവം അവിടെ
0: അതൊന്നും വിളിക്കാനൊന്നും പറ്റൂല,
1: പറ്റില്ല പറ്റില്ല. ചിലര് സമ്മതിക്കും,
0: ചിലര് പറയാൻ വിളിച്ചോളൂ, ചിലര് പറയാൻ അവനവന്റെ പാട് നോക്കി പോവാൻ.
1: അങ്ങനെ പറയൂല,
0: എന്നാലും പറയണമെന്നുണ്ട്, പറയൂല
1: പറയൂല.
0: പക്ഷെ
1: നമ്മള് അവരായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ജാനകി അമ്മയുടെ ഉണരുണരു അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത്
0: ഉണ്ണിപ്പൂവേ,
1: ഉണ്ണിപ്പൂവേ. എനിക്കത് അറിഞ്ഞുണ്ട്, പക്ഷെ ഞാൻ കിളിയെ കിളിയാണ് പറയാൻ നിന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന്

0: ബാബേ, ആ പാട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അമ്മയെ കാണാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: എനിക്കാണെങ്കിൽ അമ്മയുടെ നല്ല ശബ്ദം എനിക്കൊന്ന് കിട്ടിയിട്ട് എനിക്ക് തന്നിട്ട് പോയെങ്കിൽ മതിയായിരുന്നു.
0: കുറച്ചൊക്കെ ആഗ്രഹിച്ച പോരെ, കടന്നുപോയില്ല.
1: കുറച്ചുകൂടി ഞാൻ നേരത്തെ ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞു, എനിക്ക് ആ അമ്മയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് തന്നെങ്കിൽ എന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹിച്ചു പോയി.
0: മലയോളം ആഗ്രഹിക്കൂ, കുന്നോളം കിട്ടുമെന്നാണ്.
1: കിട്ടുമെന്നാണ്,
0: കിട്ടട്ടെ. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത ജോലി സ്ഥലത്തേക്ക് താങ്കളെ വിളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ജാനകി അമ്മയുടെ ഈ മനോഹരമായ പാട്ട് കേൾക്കാം. ഓക്കെ, പനിയെ കുറഞ്ഞല്ലോ? പനി വരുമ്പോ വിളിക്കൂ, എല്ലാം ശരിയാവും. ഓക്കെ
1: ഓക്കെ,
0: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ജാനകമ്മയുടെ പ്രിയ ഗാനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയം തരുമ്പോഴും പ്രണയം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകളിലേക്ക് അഭയം തേടാറുണ്ട്. മൗനമേ നിറയും മൗനമേ എന്ന് പാടുമ്പോൾ ആ വരികൾ പ്രണയത്തിൻ്റെ ആഴമുണ്ട്. അതേ ജാനകിയമ്മ തന്നെ ഏതോ ജന്മകൽപ്പനയില്ലെന്ന് പാടുമ്പോൾ മനസ്സിലൊരു കനൽ എരിയുന്നത് പോലെ നമുക്ക് തോന്നും. സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ കൂട്ടാവാൻ ജാനകിയമ്മയുടെ ശബ്ദത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ആ പാട്ടുകളുടെ ഒരു പ്രത്യേകത. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: നമസ്കാരം ടീച്ചറേ.
1: നമസ്കാരം ഉണ്ടല്ലോ, ഇത് ആരാണ്?
2: ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്
1: ത്രിമൂർത്തീസ് എന്ന എല്ലാരും ഉണ്ടാ, ഒരാളെ ഉള്ളു, അനില് മാത്രമേ ഉള്ളൂ.
2: അനില് മാത്രമേ ഉള്ളൂ.
1: ഇപ്പൊ ഒറ്റയ്ക്കായാ?
2: ഒന്നിച്ചു ഉണ്ടാവും, ഇടയ്ക്കൊക്കെ ഉണ്ടാവും.
1: അപ്പൊ ഇന്ന് കൂട്ടുകാരൊക്കെ എങ്ങോട്ട് പോയി?
2: കൂട്ടുകാരൊക്കെ ജോലിയുടെ തിരക്കിലുണ്ട്.
1: പിന്നെ ജീവിക്കണ്ടേ, ജോലി.
2: അതെ അതെ അതെ.
1: ഒരുമിച്ച് ത്രിമൂർത്തികളെന്ന് പറഞ്ഞാൽ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നാ മതിയാ.
2: അതെ അതെ അതെ, കാര്യം നടക്കരുത്.
1: അതെ അതെ. അപ്പൊ എന്നാലും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് നിങ്ങള്.
2: അതെ അതെ,
1: ഇവിടെ ആയിരുന്നാലും മനസ്സ് ഒരുമിച്ചുണ്ട്.
2: ഞങ്ങൾ ഒന്നിച്ചുണ്ട് എപ്പോഴും, ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരല്ലേ.
1: അത് വേണം, എപ്പോഴും നല്ല നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മളെ കൂടുതൽ കൂടുതൽ
2: പിന്നെ
1: ജീവിക്കാൻ പ്രേരിപ്പിക്കും.
2: അത് തന്നെ അത് തന്നെ.
1: ആയുസ് കൂടും.
2: അതെ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: വിശേഷങ്ങൾ ഇവിടെ നല്ല വിശേഷങ്ങളാണ്. ഇങ്ങനെ ഓരോ ദിവസവും പല പല തിരക്കുകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു.
2: തിരക്കുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാനും കണ്ടല്ലോ ടീച്ചറിനെ.
1: എങ്ങനെ കണ്ടു? ഫോട്ടോ കണ്ടു. ഞാൻ അറിഞ്ഞു ആകപ്പാടെ എല്ലാം എല്ലാരും മനസ്സിലാക്കി കളഞ്ഞു.
2: മനസ്സിലാക്കി കളഞ്ഞു.
1: രഹസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
2: അതെ, ഞങ്ങളുടെയൊക്കെ സങ്കല്പങ്ങളൊക്കെ
1: മാറി മറിഞ്ഞു.
2: അത് മാറി മറിഞ്ഞു. ഫോട്ടോ കണ്ടപ്പോ
1: സങ്കല്പങ്ങളൊക്കെ നല്ലതായിരുന്നല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
2: ആ അല്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ടു.
1: സങ്കല്പത്തേക്കാൾ മെച്ചപ്പെട്ടു.
2: കാരണം സ്വരം കേട്ടപ്പം ആളെ ഇത്ര പ്രതീക്ഷിച്ചില്ല.
1: ആണോ?
2: ആ, സ്വരം ഒരു വഴിക്ക്, ആള് വേറൊരു വഴിക്ക്.
1: അത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോ അത് കറക്റ്റ് ഇതാവും, സിങ്ക് ആവും.
2: അതെ അതെ.
1: മറ്റത് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം ഒന്ന് ശബ്ദവും മാത്രമേ കേൾക്കുന്നുള്ളൂ.
2: അതെ അതെ.
1: പിന്നെ അത് നേരിട്ട് കേൾക്കുമ്പോ രണ്ടും ഇതാ ഇതാണല്ലോ നമ്മള് പ്രതീക്ഷിച്ചതെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ അനിലിനെ ഞാൻ കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ
2: ആലോചിക്കുന്നത്.
1: വിൻസെന്റ് ഏട്ടൻ അനിലിനെ കാണിച്ചത് കാണിച്ചു തന്നു. ശിവകുമരകത്തിന് ഞാൻ ഇതില് കരുണാസേരയുടെ വാട്സപ്പിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തിയുടെ മുഖമൊക്കെ എനിക്കറിയാം. അപ്പോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കും ഇതുപോലെ എന്താണ് ഇപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരെയാണല്ലോ നമ്മൾ പോയി കാണേണ്ടേ.
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഉള്ള സമയം കണ്ടെത്തി ഞങ്ങൾ അങ്ങനെ പോയി.
2: വൈകിയോ എന്നുള്ള സംശയം?
1: ആ, വൈകി വൈകി, തീർച്ചയായിട്ടും വൈകി.
2: അതെ അതെ.
1: കാരണം പിന്നെ ഇവിടുന്ന് എല്ലാവരും സമയവും സന്ദർഭവും ഒക്കെ നമ്മള് ഒത്തുവരണ്ടേ.
2: എല്ലാം വെക്കണമല്ലോ.
1: ആള് കൂടെ വരാനുള്ള ആൾക്കാര് റെഡി ആയിരിക്കണം, പിന്നെ വണ്ടി റെഡി ആവണം, അത് അതിന് പോവാനുള്ള സമയം കണ്ടെത്തണം.
2: അതെ, കുറച്ചു കാലം കാണാതായപ്പോ അന്വേഷിച്ച് ചെല്ലുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. നമ്മുടെ
1: കാണാതിരുന്നത് കൊണ്ട് അന്വേഷിച്ച് പോയതല്ല. അത് എന്നെ ഇടയ്ക്ക് ഫോണില് വിളിക്കാറുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ പറയും, ഒന്ന് കാണണം, ഞാൻ വയ്യാതിരിക്കുന്ന ആളാണ്, കാണണമെന്ന് എപ്പോഴും പറയും. അങ്ങനെ പിന്നെ ഞങ്ങള് എന്തൊക്കെ വന്നാലും 2025 ചെല്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. 25 26 പോയി. വെറും ഒരക്കം അത്രേ ഉള്ളൂ. അതിനകത്ത് 365 ദിവസം ഉണ്ടെന്നുള്ളതാണ്
2: വിഷയം.
1: അതെ അതെ, അക്കം
2: വളരെ സിമ്പിളായി.
1: അതെ അതെ, ശരി. അപ്പോഴേ
2: ഇന്നിപ്പോ ഞങ്ങളെ സൗഹൃദവാണി അങ്ങ് തൂക്കിയല്ലോ, ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പ്
1: സൗഹൃദവാണി തൂക്കി
2: വിളിച്ചു. പിന്നെ നമ്മളെ മുഹമ്മദ് ക വിളിച്ചു, പിന്നെ ഷംസുക്ക കരുപ്പടന്ന് വിളിച്ചു.
1: അപ്പൊ ഇതങ്ങ് സൗഹൃദവാണിയിൽ എടുത്തിട്ട്.
2: അതെ അതെ, ഇത് ഇതിപ്പോ ഞാനുമായി. ഇനി നമുക്ക് വരാനുള്ള ജയങ്കർ ഫോർട്ട് വെച്ച്,
1: ഓ
2: ആനന്ദം ദിലാനൂര്, പിന്നെ കുറച്ചു പേരൂടെ ഒക്കെ ഉണ്ട്.
1: ആനന്ദം ദിലാനൂര് ഇതുവരെ കണ്ടില്ല.
2: ഇന്നിപ്പം
1: ശിവകുമരകം വിളിച്ചു, ഷംസുദ്ദീൻ വിളിച്ചു,
2: മുഹമ്മദ് ക വിളിച്ചു,
1: പി വി മുഹമ്മദ് വടക്കേ ബാവനൂര് വിളിച്ചു, ഇതായിപ്പോ അനിലുമായി
2: ഞാനുമായി. ഇനിയിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരുടെ വരാനുള്ളത് പറഞ്ഞു. ജയങ്കർ ഫോർട്ട് വെച്ച്
1: കണ്ടു എന്ന് പറയാൻ വേണ്ടി വിളിക്കാം.
2: അതെ അതെ,
1: രഹസ്യമായിട്ടിരുന്നാ മതിയായിരുന്നു. കാണാത്ത ശബ്ദ കേൾക്കാത്ത ശബ്ദങ്ങൾ, കേട്ട ശബ്ദങ്ങൾ മധുരതരം, കേൾക്കാത്ത ശബ്ദങ്ങൾ അതിനേക്കാൾ മധുരതരം. ആയിക്കോട്ടെ, അപ്പൊ കണ്ടു ഇരിക്കട്ടെ.
2: തീർച്ചയായിട്ടും
1: കണ്ടു കണ്ടറിഞ്ഞു.
2: അതന്നെ. അപ്പൊ ഞങ്ങളുടെ സൗഹൃദവാണിയിലുള്ളവർക്ക് കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കർണാസായിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, നമ്മളെല്ലാരെയും ഒരുപാട് പേരെ വിളിക്കാറുണ്ട്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും
1: ഏത് പാട്ടായിരുന്നു ചോദിച്ചത്?
2: നല്ല സുഹൃത്തുക്കളും ശ്രോതാക്കളുമാണ്. എന്ന് ഞാൻ ചോദിച്ച പാട്ട് തകര എന്ന സിനിമയിലെ മൗനമേ നിറയും മൗനമേ എന്നുള്ള ഒരു ഭാവഗാനമാണ്.
1: ഓ, അടിപൊളി പാട്ടാണ്. അങ്ങനെയൊന്നും പാടിയാലൊന്നും എത്തുന്ന ഒരു പാട്ടല്ല നമ്മളൊക്കെ. അതുകൊണ്ട് അതിനുള്ള നമ്മളതിന് മുതിരുന്നില്ല.
2: അതെ അതെ, അതൊരു പിള്ളേരുടെ സ്വരത്തിലും മുതിർന്നവരുടെ സ്വരത്തിലും ആരുടെ സ്വരത്തിലും പ്രായഭേദം തന്നെയാ, ഏത് സ്വരത്തിലും പാട്ട് പാടുക എന്നുള്ളതായിരുന്നു ജാനകിയമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: ആ പാട്ടിന്റെ പ്രത്യേകത നമ്മുടെ പോച്ചൽ, നമ്മുടെ സ്വന്തം പോച്ചൽ ഖാർ സാർ എഴുതിയ പാട്ടാ.
2: അതെ അതെ അതെ, അത് തന്നെയല്ല ഒരു അസാധ്യ പ്രതിഭ എന്ന് പറയാം. കാരണം യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ചുണ്ടും മാത്രമേ
1: അനങ്ങുന്നുള്ളൂ. ഫ്രീ ആയിട്ട്
2: പാടുമ്പോഴത്തേക്കും അവരുടെയൊക്കെ തൊണ്ടയൊക്കെ വലിഞ്ഞു മുറുകി, കണ്ണൊക്കെ ചിമ്മി, പിടിച്ച്, അതെ അതെ, അത്രയും വിഷമിക്കുന്ന കാണാം. പക്ഷെ ഇത് അനക്കമില്ല, പ്രതിമ കണക്കെ നിന്ന് ചുണ്ട് മാത്രമേ അനങ്ങുള്ളൂ. അത്ര ലളിതമായിട്ട് നിന്ന് പാടുന്ന ഒരു അസാധ്യ പാട്ടുകാരി.
1: അതെ, കറക്റ്റ്.
2: അതെ, ലളിതമായ ജീവിതം, ലളിതമായ പാട്ട്.
1: അതെ, അപ്പൊ അത് ലളിതമായത് അങ്ങ് അവസാനിച്ചു.
2: അതെ അതെ അതെ, അത്രയ്ക്ക് അസാധ്യമായി പാട്ട് പാടുന്ന ഒരാള്. അപ്പൊ നമുക്ക് ആ പ്രണാമം അർപ്പിച്ചുകൊണ്ട്
1: നമുക്ക് ഈ സുന്ദരമായ പാട്ട് കേൾക്കാം.
2: മൗനമേ എന്ന ആ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ ഒരു ഭാവഗാനം നമുക്ക് ആസ്വദിക്കാം.
1: അപ്പൊ എല്ലാവരെയും, സുഹൃത്തുക്കളെ ഞാൻ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
2: തീർച്ചയായിട്ടും എല്ലാവരും.
1: അവ ഒരു ഒരു രഹസ്യം പുറത്തായതിന്റെ ഇതിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്.
2: എല്ലാരും വിളിച്ചേ.
1: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ അനിൽ, ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: നമ്മളെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കുവയ്ക്കുന്നതോടൊപ്പം ജാനകിയമ്മയെക്കുറിച്ചും ഇഷ്ടമുള്ള ജാനകിയമ്മ പാടിയ പ്രിയ ഗാനങ്ങളും ഒക്കെയാണ് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് കേൾക്കാം.
2: ഹായ് മാഡം, ഞാൻ റാണിയാണ്. മാഡം, ജാനകിയമ്മയുടെ ഒരു പാട്ട് എനിക്ക് വെച്ച് തരുമോ? ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ എന്ന ഗാനം. മാഡത്തിന് സുഖാണോ? അവിടെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇടയ്ക്കെല്ലാം മെസ്സേജ് ഇടുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ ഇപ്പം വളരെ വ്യത്യാസം വന്നല്ലേ മാഡം? ഇപ്പം തിങ്കളാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ അല്ലേ പോക്കുവെയിൽ എന്ന പരിപാടി. ഞാൻ ഇന്നലെയാണ് മെസ്സേജ് ഇട്ടത്, അറിഞ്ഞുകൂടിയായിരുന്നു. പരിപാടികൾ കേൾക്കും, സമയ വ്യത്യാസം കൊണ്ട് എല്ലാം കേൾക്കാൻ കഴിയുന്നില്ല. അതൊക്കെ കൊണ്ടാണ് മാഡം ഈ പാട്ട് എനിക്ക് ഉറപ്പായിട്ട് വെച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാഡം.
1: ഓക്കെ, അപ്പൊ റാണിയാണ് നമ്മുടെ പ്രിയ ശ്രോതാവാണ് റാണി. ഇപ്പോ വിദേശത്താണ്, അവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം റാണി അയക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ മിക്കവാറും വായിക്കാറുണ്ട്. പിന്നെ മെസ്സേജുകൾ അയക്കുമ്പോൾ ഒരു മിനിറ്റിനകത്ത് അതിൻ്റെ ഒരു മാറ്റർ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കത് പ്ലേ ചെയ്യിക്കാൻ എളുപ്പമായിരിക്കും. മെസ്സേജിൻ്റെ വാക്കുകളുടെ എണ്ണം കൂടിയാൽ നമുക്കത് പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇന്ന് റാണി കുറേ നാളുകളായി, പക്ഷേ റാണിയുടെ മെസ്സേജുകൾ ഇവിടെ വരുന്നില്ല, എല്ലാ മെസ്സേജുകളും. ഇന്ന് ഈ ഒരു ഇളം മഞ്ഞൻ കുളിരുമായൊരു തീരം എന്നുള്ള ഈ ഒരു ജാനകിയമ്മ വളരെ ഹസ്കി വോയിസിൽ പാടിയ ഈ ഒരു പാട്ടാണ് ഇന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ റാണി ആവശ്യപ്പെട്ട ഈ ഒരു ജാനകിയമ്മയുടെ പാട്ട് ആസ്വദിക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഡോക്ടർ സാമുവൽ ഹനിമാൻ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സന്ധ്യയാണ്, കുരിയാത്തിയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും, ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പം പകൽ ഒടുങ്ങി വൈകുന്നേരത്തിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് പോക്കുവെയിലിൽ നിന്ന് വിട പറയാനുമുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ ജാനകിയമ്മയുടെ മനോഹരമായ പാട്ടുകളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജാനകിയമ്മയുടെ ശബ്ദം തീർച്ചയായും നമ്മുടെ ഈ ദിവസത്തെ ഇന്ന് സുന്ദരമാക്കും. നാം കേട്ട താരാട്ടുകളിൽ നമ്മൾ അനുഭവിച്ച പ്രണയത്തിൽ നമ്മൾ അറിയാതെ കണ്ണു നിറഞ്ഞ വിരഹ നിമിഷങ്ങളിലെല്ലാം ജാനകിയമ്മയുടെ ശബ്ദം ഇന്നും ജീവിക്കുന്നു. പാടിയ പതിനായിരക്കണക്കിന് പാട്ടുകളിലൂടെ അവർ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രണയപ്പൂവായി എക്കാലവും നിലനിൽക്കും. ജാനകിയമ്മയുടെ സുന്ദരമായ ഈണം മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. ഒട്ടനവധി സുന്ദരമായ ഓർമ്മകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മൾ കടന്നുപോയത്. ഈ ഒരു സ്വരം മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇരിക്കുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും എല്ലാം ജാനകിയമ്മയുടെ ശബ്ദം നമുക്കൊരു കൂട്ടായിരിക്കുന്നു. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇന്നിപ്പോൾ വിളിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. റാണിയുടെ ഗാനമാണ് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം, അതും ജാനകിയമ്മയുടെ ഗാനമാണ്. ഇളം മഞ്ഞൻ കുളിരുമായൊരു തീരം എന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോക്കുവയിൽ നിന്ന് വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് നമുക്ക് ഒ എൻ വി രചിച്ച പാട്ടുകൾ കേൾക്കാം. ജീവിതത്തിന്റെ പാഥേയമായി പാട്ടിനെ കണ്ട കവിയായിരുന്നു ഒ എൻ വി. സംഗീതത്തിന്റെ സൗന്ദര്യാത്മക ഭാവങ്ങൾ ഒക്കെയും കലർന്നിട്ടുള്ള ഒരു സ്നേഹസ്പർശമായിരുന്നു ഒ എൻ വിയുടെ പാട്ടുകൾ. പാട്ടുകൾ തൻ പാട്ടുപാടി വരൂ എന്ന് ഇസബെല്ല എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിച്ച പാട്ടുപോലെ പാട്ടിനുള്ളിൽ പാട്ടിന്റെ മറ്റൊരു സൗന്ദര്യ ലോകം നിറച്ച മഹാകവി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി ആരോ പാടി വിളിക്കുന്നു എന്ന് ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിച്ച പാട്ട് കവി സാക്ഷാത്കരിച്ച ഒരു സഫല ജന്മത്തിന്റെ പാഥേയം തന്നെയായിരുന്നു.

അക്ഷരങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും എല്ലാം സ്വയംഭൂവായി ഉയർന്നു വരുന്ന സംഗീത ആലാപന വഴികൾക്കപ്പുറം ഒ എൻ വി പാട്ടുകളിൽ ശ്രുതിലയ നിബദ്ധമായ ഒരു ജൈവികത വിടർന്നു വിലസുന്നു. പാട്ട് കേൾക്കുന്ന ശ്രോതാവിനെ പ്രണയപർവത്തിന്റെ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ലാവണ്യാത്മകത ഒ എൻ വിയുടെ പദാവലികളിൽ ലയിച്ചു കിടക്കുന്നു. ഗാനവും ഈണവും രാഗവും എല്ലാമായി ലയിച്ചു ചേരുന്ന ആ ശബ്ദലോകത്തിന്റെ അനുരാഗ വസന്തത്തിന് എത്രയെത്ര ഈരടികൾ സാക്ഷിയാവുന്നു.

അപ്സരസും ഗന്ധർവനും ദേവദൂതരും ഇടയരുമെല്ലാം ഓ എൻ വി ഗീതങ്ങളിൽ ഗായക സംഘം തീർക്കുന്നു. ഗന്ധർവ കിന്നരന്മാർ വീണമേട്ടിപ്പാടുന്ന എത്രയോ ഗാനങ്ങൾ, കാട്ടിലെ മുളയും കിളിയും ചോലയും ഏറ്റുപാടുന്ന കിളിമൊഴികളും, കാറ്റും കടലും ഏറ്റുപാടുന്ന പാട്ടിന്റെ ഈരടികളിൽ അലിഞ്ഞു ചേരുന്ന മനോഹാരിത, പ്രകൃതിയിലെ സകല ചരാചരങ്ങളും പാടുവാനായി എത്തുന്നത് പോലെ കവിയും പ്രണയചന്ദ്രികയ്ക്ക് മുൻപിൽ അടിമയാകുന്നു. പാടുവാനായി പടിവാതിൽക്കൽ വന്ന് കാമുക ഹൃദയത്തോടെ കാത്തുനിൽക്കുന്നു.

പ്രാവും വാനമ്പാടിയും കുരുവിയും മാടത്തയും കാനനമൈനയും വിഷുപക്ഷിയും ഞാറ്റുവേലക്കിളിയും പുഞ്ചവയൽക്കിളിയും രാപ്പാടിയും ചങ്ങാലിയും പാതിരാക്കിളിയും ഒക്കെ കൂട്ടായി വന്ന കാവ്യഗീതികൾ. അവിടെ പുഴ പാടി, തീരത്തെ മുള പാടി, പൂവള്ളിക്കുടലിലെ കുയിലുകളും പാടി, പ്രകൃതിയാകെ പാടി നിൽക്കുന്ന സുന്ദര മുഹൂർത്തം. പാലരുവിയും പുഴയും സാഗരവും പുലരിയും മഴയും തെന്നലും എല്ലാം പാട്ടിന്റെ പല്ലവി തീർക്കുന്ന അഗൈതവമായ കാഴ്ചയുടെ സമ്മോഹനം.

പഴയ കോവിലിൻ സോപാനത്തിൽ പതിഞ്ഞൊരീണം കേൾക്കുന്നു എന്ന് ഓ എൻ വി പറയുമ്പോൾ കേരളീയത ഗൃഹാതുരതയായി പടരുകയാണ്. പാടിയ പാട്ടുകൾക്കെല്ലാം ഒരേ ഈണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടിസ്ഥാന ശ്രുതിയായ സംഗീതബോധവും നാടോടി പാരമ്പര്യവും ചലച്ചിത്ര ഗാനത്തിന് വർണ്ണക്കുട പിടിക്കുന്നു. സ്ഥായിയും സഹജവുമായ ഗൃഹാതുരബോധം ഒ എൻ വി പാട്ടുകളിൽ പലതിന്റെയും അന്തർധാരയാകുന്നു.

ഗൃഹാതുര സ്മൃതികളുടെ പ്രതിഷ്ഠാപന ശില്പങ്ങളായി മാറുന്ന പാട്ടുകൾ കദളിപ്പൊൻകൂമ്പും പൂത്തിലഞ്ഞിയും പുത്തിലഞ്ഞിയും നാട്ടുമാവും തൊടികളും കന്നിമണ്ണിന്റെ മതഗന്ധവും എല്ലാം ONV പാട്ടുകളിൽ മണക്കുകയും ജനിക്കുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയതിന്റെ മൗനവും അമർത്തിവെച്ചതോ മുറിഞ്ഞുപോയതോ ആയ ആത്മവിലാപവും ഒക്കെ ഈ പാട്ടുകളുടെ പ്രാണനായി മാറുന്നു.

പാട്ടും ഓർമ്മയും ജീവിതവുമെല്ലാം ഇഴുകിച്ചേർന്ന കാൽപ്പനികതയുടെ ഈറ്റില്ലമാണ് ഒ എൻ വിയുടെ കാവ്യപ്രപഞ്ചം. ഗൃഹാതുര സ്മൃതികളുടെ ഏറ്റവും സാന്ദ്രീകരിച്ച ഭാവമാണ് അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം.

ഭൂതകാലത്തിലേക്കുള്ള കാൽപ്പനിക യാത്രയും നഷ്ടവിഷാദത്തിലേക്കുള്ള ദേശാടനവുമായി പരിണമിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് ചലച്ചിത്ര നഭസനെ താരസമർത്ഥമാക്കാൻ ഒ എൻ വിക്ക് കഴിഞ്ഞു. കുഞ്ഞിക്കുറമുണ്ട് മാറ്റി നീ ആദ്യമായി പൊന്നുറുതുള്ളും പാവാട ചാർത്തി അന്നത്തെ പോൽ മുന്നിൽ വന്നു നിൽക്കും നിന്നെയൊന്ന് ഞാൻ കോരിയെടുത്തോട്ടെ എന്ന് ചൈതന്യം എന്ന ചിത്രത്തിൽ ഒ എൻ വി കോറിയിടുന്നു. ഒരേ സമയം ഭൂതകാലത്തിന്റെ ആഴത്തെയും വർത്തമാനത്തിന്റെ പരപ്പിനെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു ഒ എൻ വി കവിതകൾ.

ജീവിതോത്സവത്തിലെ പ്രണയമധുരത്തെ ധ്യാനനിമീലരായി ഏറ്റുവാങ്ങി സംതൃപ്തിയടയുന്ന അനുരാഗികളുടെ ഏകാന്ത നിമിഷങ്ങളെയാണ് ഒ എൻ വി തന്റെ പാട്ടുകളിൽ പരിചയപ്പെടുത്തിയത്. നിഗൂഢമായ അനുരാഗത്തിന്റെ അനുഭൂതിദളങ്ങൾ വിടർത്തുന്ന പൂവുകളായിരുന്നു അവയോരോന്നും. പ്രേമസംഗീതത്തിന്റെ പ്രസാദാത്മകമായ പ്രവാഹ സൗഖ്യം പൂവുകൊണ്ട് പൂരിപ്പിക്കേണ്ടെന്ന് വാക്കിന്റെ വിടർച്ചകളായി മാറുന്നു.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: ഒരു പൂവിറുത്തൻ നേർക്കുനീട്ടി ഒന്നും പറയാതെ നീ മുഖം താഴ്ത്തി നിന്നു എന്ന വരികൾ, എല്ലാം പറയുന്ന ഒരാഴത്തിന്റെ ധ്വനിയുണ്ട് ആ വരികൾക്ക്. തേടലും തിരയലും കാത്തുനിൽക്കലും അറിയലും അനുവാദം ചോദിക്കലും സാഫല്യമടയലും എല്ലാമായി നിരന്തരം പ്രവഹിക്കുന്ന ശ്രേണീബന്ധിതമായ ഒരു സ്വരഘടന അനുരാഗത്തിന്റെ ചാക്രികത പൂർത്തീകരിക്കാൻ കവിയെ പ്രേരിപ്പിക്കുകയാണ്.

പാട്ടിന്റെ ഹരിതഛായകളിൽ പാരസ്പര്യത്തിന്റെ പരാഗരേണുക്കൾ പകരുന്ന ലയശോഭ, കാറ്റിന്റെ കയ്യിൽ പ്രസാദമായി കാണാത്ത പൂവിൻ സുഗന്ധം എന്ന വരിയും, പൂവാം മഞ്ചലിൽ മൂളുന്ന തെന്നലും ആയിരം പൂക്കൾ നുള്ളിവരുന്ന തെന്നലും പൂവിനൊരുമ്മ കൊടുക്കാൻ വരുന്ന കാവടിയാടുന്ന തെന്നലും എല്ലാം ONV പാട്ടുകളിൽ സമർത്ഥമായി ഇളവേൽക്കുന്നു. എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ നുകർന്നു എന്നെഴുതാൻ ഒരു ഗന്ധർവ കവിക്ക് കഴിയൂ. ഒരു ഗന്ധർവ കവിക്ക് മാത്രമേ കഴിയൂ.

ജീവിതാനുരാഗത്തിന്റെ അനിർവചനീയമായ ആത്മസൗന്ദര്യം വരികളിൽ നിന്ന് പൂവിന്റെ ദളങ്ങളിലേക്ക് ചേക്കേറി നമ്മുടെ ഹൃദയവനികളെ എക്കാലവും സുവാസിതമാക്കുന്നു.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ഇന്ന് സുഖതമീ രാത്രി ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ഈ ബ്ലേഡിനോട് കടം വാങ്ങി ബിസിനസ് തുടങ്ങിയ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അയാളുടെ ബിസിനസ് പൊളിഞ്ഞുപോയി. കിടപ്പാടവും ബിസിനസ് സ്ഥാപനവും പണയപ്പെടുത്തിയാണ് ഈ കൊള്ളപ്പലിശക്കാരനോട് കടം വാങ്ങിയത്. കരാർ പ്രകാരമുള്ള ബിസിനസ് സ്ഥാപനവും കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പായി. അതിസുന്ദരിയായ മകളും ഭാര്യയും അടങ്ങുന്ന കുടുംബം എങ്ങോട്ട് പോകുമെന്നറിയാതെ അയാൾ വിഷമിച്ചു. പിശുക്കനായ പലിശക്കാരൻ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു. വ്യാപാരിയുടെ സുന്ദരിയായ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ കടമെല്ലാം എഴുതിത്തള്ളി വ്യാപാരിയെ സ്വതന്ത്രനാക്കാം എന്നായിരുന്നു ആ വാഗ്ദാനം. മനുഷ്യപ്പറ്റില്ലാത്ത ഇയാളുടെ കൂടെ മകളെ അയക്കുന്നത് അയാൾക്കിഷ്ടമായിരുന്നില്ല. ഗത്യന്തരമില്ലാതെ പലിശക്കാരൻ പറഞ്ഞ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ വ്യാപാരി സമ്മതിച്ചു. പലിശക്കാരൻ്റെ കയ്യിലെ സഞ്ചിയിൽ രണ്ട് കല്ലുകളുണ്ടാകും, ഒന്ന് വെളുത്തതും മറ്റൊന്ന് കറുത്തതും. പെൺകുട്ടി സഞ്ചിയിൽ നിന്നൊരു കല്ലെടുക്കണം. കറുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ വ്യാപാരി മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. അപ്പോൾ കടമെല്ലാം എഴുതിത്തള്ളും. എന്നാൽ വെളുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ വിവാഹം കഴിച്ചയക്കാതെ തന്നെ എല്ലാ കടവും എഴുതിത്തള്ളും. ഈ കരാർ വ്യാപാരി സമ്മതിച്ചു. അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. മകളോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അവളും സമ്മതിച്ചു. അങ്ങനെ ആ നിർണായകമായ ദിനം വന്നു ചേർന്നു. വ്യാപാരിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് രണ്ട് കല്ലുകളെടുത്ത് പലിശക്കാരൻ തൻ്റെ സഞ്ചിയിലിട്ടു. കല്ലെടുത്ത് സഞ്ചിയിലേക്കിടുന്നത് മകൾ കാണാനിടയായി. അയാൾ സഞ്ചിയിലിട്ട രണ്ട് കല്ലും കറുത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാളുടെ ചതി വളരെ പെട്ടെന്ന് അവൾ കണ്ടുപിടിച്ചു. പക്ഷേ അറിഞ്ഞ ഭാവം നടിച്ചില്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴിയെന്ന് അവൾ മാറി മാറി ചിന്തിച്ചു. സാധാരണഗതിയിൽ മൂന്ന് മാർഗങ്ങളാണ് അവളുടെ മുമ്പിലുള്ളത്: സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കാൻ വിസമ്മതിക്കുക, അല്ലെങ്കിൽ അയാളുടെ സഞ്ചിയിലെ രണ്ട് കല്ലുകളും കറുത്തതാണെന്ന് വെളിപ്പെടുത്തി അയാളെ നാണം കെടുത്തുക, അതുമല്ലെങ്കിൽ അച്ഛൻ്റെ സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനുമായി ആ കറുത്ത കല്ലെടുത്ത് സ്വയം ബലി കൊടുക്കുക. പക്ഷേ ആ പെൺകുട്ടിയുടെ ബുദ്ധിയിൽ മറ്റൊരാശയമാണ് ഉദിച്ചത്. പലിശക്കാരൻ അവളെ സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കാൻ ക്ഷണിച്ചു. സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുമ്പോൾ അറിയാത്ത മട്ടിൽ അവൾ കല്ല് താഴേക്കിട്ടു. ആ കല്ല് മറ്റുള്ളവയുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അവൾ ആ പിശുക്കനോട് പറഞ്ഞു, അയ്യോ, കല്ലു താഴെ വീണുപോയല്ലോ. ഞാൻ ഏത് നിറത്തിലുള്ള കല്ലാണ് എടുത്തതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ സഞ്ചിയിൽ ഒരു കല്ല് ഇനിയുമുണ്ടല്ലോ. അതിൻ്റെ നിറം നോക്കിയാൽ ഞാനെടുത്ത കല്ല് ഏതാണെന്ന് മനസ്സിലാകുമല്ലോ. തൻ്റെ പദ്ധതി പൊളിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. അതിബുദ്ധി, കുശാഗ്രബുദ്ധി അപകടമാണെന്ന് അയാൾ പഠിച്ചു. അയാളുടെ സഞ്ചിയിലെ കറുത്ത കല്ല് പുറത്തെടുക്കാൻ അയാൾ നിർബന്ധിതനായി. അപ്പോൾ വെളുത്ത കല്ലാണ് താഴെ വീണതെന്ന് ഉറപ്പ്. മറുത്തൊരക്ഷരം പോലും പറയാതെ അയാൾ അവിടെ കൂടിയിരുന്നവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ വാഗ്ദാനം പാലിച്ചു. കടങ്ങളെല്ലാം എഴുതിത്തള്ളി. കുശാഗ്രബുദ്ധി വേണ്ട, മറ്റൊരാളെ ചതിക്കാനും പാടില്ല. ഒരു പാട്ട് കേട്ടാൽ

ഈ ജീവിത നിപുണത എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കാര്യങ്ങളെ എങ്ങനെ നയപരമായി കൈകാര്യം ചെയ്യണമെന്നത് സത്യത്തിൽ വലിയ കാര്യമാണ്. നേരത്തെ പറഞ്ഞ കഥ കേട്ടില്ലേ, ഈ പാട്ടിന് മുമ്പ് പറഞ്ഞ കഥ, പെൺകുട്ടിയുടെ ബുദ്ധിക്കല്ല അവിടെ പ്രാധാന്യം, നിപുണതയ്ക്കാണ്. നിപുണത ജീവിത വിജയം നേടിത്തരും. ബുദ്ധി ചിലപ്പോൾ അങ്ങനെ വിജയത്തിലേക്കുള്ള വഴി തെളിയിച്ചു എന്ന് വരില്ല. എന്നുവെച്ച് ബുദ്ധിക്ക് പ്രാധാന്യമേ ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ബീർബൽ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് നിപുണതയാണ്. മായാവിയും കപീഷുമൊക്കെ നിപുണരായിരുന്നു. അതുകൊണ്ടാണ് നമുക്കതൊക്കെ ഇഷ്ടം. ആളുകളുടെ നിപുണതയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് മാർക്ക് കൊടുക്കും അല്ലേ. ബുദ്ധി വേണം, പക്ഷെ അതിനേക്കാൾ മികച്ചതാണ് ജീവിത നിപുണത. അത് മറന്നു പോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു കഥ പറയാം. രണ്ട് മരംവെട്ടുകാരുടെ കഥ. ഒരാൾ ആരോഗ്യവാനായ യുവാവ്, മറ്റേയാൾ ക്ഷീണിതനായ വൃദ്ധൻ. എങ്കിലും അനുഭവസമ്പത്ത് വൃദ്ധന് കൂടുതലുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ മരങ്ങൾ വെട്ടിയിടുന്നതിനുള്ള ഒരു മത്സരം ഒരിക്കൽ നടക്കുകയുണ്ടായി. നിബിഡമായ വനപ്രദേശത്തായിരുന്നു മത്സരം. ഉദയം മുതൽ അസ്തമയം വരെ ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിക്കുന്നവർക്കായിരുന്നു സമ്മാനം. ഇരുവരും വളരെ വാശിയോടുകൂടി മരങ്ങൾ മുറിക്കാൻ തുടങ്ങി. ഒട്ടും അമാന്തിക്കാതെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ചെറുപ്പക്കാരൻ മരങ്ങൾ മുറിക്കാൻ തുടങ്ങി. മരം വെട്ടിൽ അനേക വർഷത്തെ പരിചയമുള്ള ആ വൃദ്ധനെ തോൽപ്പിക്കുന്നത് അയാൾക്ക് ഹരമായി തോന്നി. അതുകൊണ്ട് ഒട്ടും വിശ്രമമില്ലാതെ അയാൾ മരത്തിൽ മഴ പ്രയോഗിച്ചു തുടങ്ങി. ആ വനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തൻ്റെ എതിരാളിയും തുരുതുരെ മരം വീഴ്ത്തുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ആ ശബ്ദം നിലച്ചു. മൗനത്തിൻ്റെ ദീർഘമായ ഇടവേളകൾ. വൃദ്ധൻ തളർന്നുപോയിട്ടുണ്ടാവും. ഇടയ്ക്കിടെ വിശ്രമിക്കുമ്പോഴാണ് മരം വെട്ടുന്നതിൻ്റെ ശബ്ദം നിലയ്ക്കുന്നത്. തൻ്റെ എതിരാളി തളരുന്നത് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ കൂടുതൽ ആവേശത്തോടെ ഒട്ടും വിശ്രമമില്ലാതെ മഴ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വിജയം അനായാസമായിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. തൻ്റെ ദേശീയബലവും മനക്കരുത്തും യൗവനത്തിൻ്റെ ഊർജവും ഒക്കെ അയാൾ അതിനുവേണ്ടി വിനിയോഗിച്ചു. വൈകുന്നേരമായപ്പോൾ തൻ്റെ മുന്നിൽ കൂടിക്കിടന്ന മരങ്ങൾ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഇത്രയധികം മരങ്ങൾ താനാണ് വെട്ടി വീഴ്ത്തിയതെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. അവസാനം മത്സരഫലം പ്രഖ്യാപിക്കുന്ന വേദിയിൽ വൃദ്ധനും യുവാവും ആകാംക്ഷയോടെ വന്നു. അങ്ങനെ മത്സരവിധിയും വന്നു. വൃദ്ധനായ മരം വെട്ടുകാരൻ വിജയിച്ചിരിക്കുന്നു. യുവാവിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിധികർത്താക്കൾ മത്സരാർത്ഥികൾ വെട്ടി വീഴ്ത്തിയ മരങ്ങളുടെ എണ്ണവും വലിപ്പവും ഒക്കെ വിവരിച്ചു. തന്നെക്കാൾ വളരെ മുന്നിലാണ് ദുർബലൻ എന്ന് കരുതിയ ഈ വൃദ്ധൻ എന്ന് ചെറുപ്പക്കാരന് മനസ്സിലായി. വൃദ്ധൻ്റെ കഴിവിനെ വില കുറച്ച് കണ്ടതിൽ അയാൾ ലജ്ജിച്ചു. അയാൾ വൃദ്ധനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും മരങ്ങൾ മുറിക്കാൻ കഴിഞ്ഞത്? ഇടയ്ക്കിടെ മരം വെട്ട് നിർത്തി വിശ്രമിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ വിശ്രമിക്കുകയായിരുന്നില്ലേ താങ്കൾ ചെയ്തത്? ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? വളരെ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് വെട്ട് നിർത്തുമായിരുന്നു, മഴവിൻ്റെ മൂർച്ച കൂട്ടാനും വിശ്രമിക്കാനും. കാര്യങ്ങൾ മനസ്സിലായി കാണും ഈ കഥയിൽ നിന്ന് എന്ന് വിചാരിച്ചോട്ടെ. ഒരു പാട്ട്.

നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞ് എല്ലാമായി എന്ന് കരുതരുത്. ബുദ്ധിയും നിപുണതയും സദാ രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. അതിനാണ് നേരത്തെ ഈ പാട്ടിന് മുമ്പ് ആ കഥ പറഞ്ഞത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വായിക്കാത്ത എത്രയോ അധ്യാപകരുണ്ട്. വായനാശീലമില്ലാത്ത ഒരാൾക്ക് അധ്യാപകനോ അധ്യാപികയോ ആകാനാകുമോ? അയാൾ തന്നെ എന്തായിരിക്കും അവസ്ഥ? അത്രമേൽ ദരിദ്രമായിരിക്കില്ലേ ആ ക്ലാസ് മുറികൾ? അപ്പോൾ നിപുണതയും ബുദ്ധിയും അത് സദാ രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ പഠിച്ചതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ ജോലി ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നിപുണതയെയും ബുദ്ധിയെയും രാഗി രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ വളരെ ഈ റിഫ്രഷ് ആകിക്കൊണ്ടിരിക്കുകയുള്ളൂ. സിസ്റ്റം നമ്മളെ റിഫ്രഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെയും റിഫ്രഷ് ചെയ്യണം അല്ലേ?

നിരന്തരമായ മത്സരമാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. ആ മത്സരത്തിൽ നിന്ന് ആർക്കും ഒഴിവാകാനാകില്ല. ഒഴിവായാൽ പരാജയത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ഓരോ മാൻകിടാവും രാവിലെ ഉണരുന്നത് ഒരു ഓട്ടമത്സരത്തിലേക്കാണ്, ജീവൻ മരണ മത്സരത്തിലേക്ക്. കാട്ടിൽ വേഗത്തിലോടുന്ന സിംഹത്തെക്കാൾ വേഗത്തിൽ മാനിന് ഓടേണ്ടതുണ്ട്. എന്നാലേ സ്വന്തം ജീവൻ രക്ഷിക്കാനാവൂ. ഓട്ടം ഓരോ മാനിനും സഹജ സ്വഭാവമായി. ഒരു നിമിഷത്തെ അലസത മതി, ഒന്ന് വേഗം കുറഞ്ഞാൽ മതി, തീർന്നു. ഇനി സിംഹത്തിൻ്റെ കാര്യമെടുക്കാം. അതിനും രാവിലെ ഉണർന്നാൽ പിന്നെ ഓടാതിരിക്കാനാവില്ല. വേഗമേറിയ മാനിനേക്കാൾ വേഗത്തിൽ ഓടിയില്ലെങ്കിൽ അതിനെ പിടിക്കാനാവില്ല. കിട്ടിയില്ലെങ്കിൽ പട്ടിണിയാണ് ഫലം. പട്ടിണി കിടന്ന് മരിക്കാതിരിക്കണമെങ്കിൽ സിംഹത്തിനും ഓടിയേ തീരൂ. സിംഹത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ മാനിനും ഓടിയേ തീരൂ. തോൽക്കാൻ പാടില്ല, തോറ്റാൽ മരണമുറപ്പ്. നിരന്തരമായ മത്സരം, അതാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. അതുമാത്രമാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. മനുഷ്യനെ സംബന്ധിച്ചും ഇക്കാര്യങ്ങൾ വ്യത്യസ്തമല്ല. കേട്ടോ, ഒരു പാട്ട് കേട്ടാലോ?

ഓരോ മത്സരത്തിനും അതിൻ്റെതായ നിയമങ്ങളും ധർമാനുശാസനങ്ങളും ചട്ടങ്ങളും ഒക്കെയുണ്ട്. അത് തെറ്റിക്കാതെ അവനവൻ്റെ കർമ്മമാണ് മത്സരം എന്ന ഉൾക്കാഴ്ചയോടെ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതുമാത്രമേ ഈ കൊച്ചു ജീവിതത്തിൽ വലിയ അറിവായി നമുക്ക് മുന്നിലുള്ളൂ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും, എന്തിന് മൃഗങ്ങൾ പോലും, ഈ മത്സരാധിഷ്ഠിതമായ പ്രപഞ്ചനീതിയുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത്. സത്യമാണത്, അതിന് തർക്കങ്ങളില്ല. ആ സത്യം സത്യമാണ്. ഒരു പാട്ട്.

പരാജയത്തിന് അനേകം ന്യായീകരണങ്ങളുണ്ടാകും. പക്ഷേ നല്ല ഒരു കാരണമില്ല. ഇങ്ങനെ പറഞ്ഞത് മാർക്ക് ട്വെയിൻ എന്ന എഴുത്തുകാരനാണ്. നിങ്ങൾ പരിശ്രമം തുടരുന്നിടത്തോളം പരാജയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. നമ്മുടെ ഉള്ളിലെ ഭയവും നിഷേധ ചിന്തകളും ഒക്കെയാവാം നമ്മളെ ചിലപ്പോഴൊക്കെ തോൽപ്പിച്ച് കളയുന്നത്. ഓർത്തു നോക്കൂ, ഞാൻ ജീവിതത്തിൽ തോൽവി അനുഭവിച്ച ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഭയമുണ്ടാകും, ചിലപ്പോൾ നിഷേധ ചിന്തകളും ഉണ്ടാകും. നാം നിസ്സാരമായി കാണുന്നവയായിരിക്കാം ഒരിക്കൽ ചിലപ്പോൾ വലിയ വിനാശമായി മാറുന്നത്. അതുകൊണ്ടേ ഒന്നും നിസ്സാരമായി കാണരുത്, ഒരു ജലദോഷം പോലും. അതാണ് കാര്യം. നിസ്സാരമെന്ന് കരുതുന്നത് ചിലപ്പോൾ വലിയ ദുരന്തമായി മാറിയേക്കാം, അല്ലേ?

ഒരു ഗ്രാമത്തിൽ 500-ലേറെ വർഷം പഴക്കമുള്ള ഒരു മരമുത്തശ്ശിയുണ്ടായിരുന്നു. അനേകം തലമുറകൾ ആ വൃക്ഷമുത്തശ്ശിക്ക് മുന്നിൽ വണങ്ങി നിന്നു. കൊടുങ്കാറ്റും പേമാരിയും തീവയിലും ഇടിമിന്നലും ഒക്കെ പലതവണ ആ വൃക്ഷത്തെ ആക്രമിച്ചെങ്കിലും അതെല്ലാം അതിജീവിച്ച് മരം ഗ്രാമത്തിൻ്റെ അഭയത്തണലായി നിന്നു. എന്നാൽ ഒരു ദിവസം ചെറിയ ഒരിനം വണ്ട് കൂട്ടത്തോടെ ആ മരത്തിൽ കുടിയേറി. അത് മരത്തിൽ പെരുകിക്കൊണ്ടേയിരുന്നു. അവ വെറും വണ്ടുകളാണെന്ന് കരുതി മരം അതിനെ അവഗണിച്ചു. പക്ഷേ വണ്ടുകൾ അതിൻ്റെ കാതൽ വരെ തുരന്നു. ഒരു ദിവസം മരം വലിയ അലർച്ചയോടെ മുറിഞ്ഞു വീണു. നേരത്തെ പറഞ്ഞില്ലേ, ഒന്നിനെയും ചെറുതെന്ന് കരുതി അവഗണിക്കരുത്. അത് ചിലപ്പോൾ ദുരന്തമായേക്കും. നമ്മളിലുള്ള കൊച്ചു കൊച്ചു ദേഷ്യങ്ങൾ, നമ്മളിലുള്ള കൊച്ചു കൊച്ചു ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇറിറ്റേഷനുകൾ, ഇതൊക്കെ ആളുകൾക്ക് നമ്മളെ വെറുക്കാൻ കാരണമാകുമെന്നേ. സത്യമാണ്, നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ദേഷ്യമല്ലേ, ചെറിയ ഇറിറ്റേഷൻ അല്ലേ എന്നൊക്കെയാണ്. പക്ഷെ ആ ചെറിയവയായിരിക്കും വലിയ വെറുപ്പുകൾക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഒന്നിനെയും അവഗണിക്കരുത്, നിസ്സാരമായി കരുതുകയും ചെയ്യരുത്. ഒരു പാട്ട് കേൾക്കാം.

ഒരാൾക്ക് ഇപ്പോൾ ഉള്ളവയോട് നന്ദിയില്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നവയോടും നന്ദിയുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മരത്തണലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മരത്തോട്, സഞ്ചരിക്കുന്ന വഴിത്താരകളോട്, കൊള്ളുന്ന വെയിലിനോട്, നിലാവിനോട്, എന്തിന് ഒരു നേരത്തെ ആഹാരം തന്നവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദിയുണ്ടായിരിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലേ, സായിപ്പ് എല്ലാറ്റിനോടും താങ്ക് യു എന്ന് പറയും. അങ്ങനെ നമ്മളും പറയണമെന്നല്ല, പക്ഷെ പറഞ്ഞ് ശീലിച്ചാൽ നന്ന്. അതൊരു ഭാഷ്യമാണ്, സ്നേഹത്തിൻ്റെ ഭാഷ്യം. നന്ദി സ്നേഹിത, നന്ദി, താങ്ക് യു സോ മച്ച്. അതൊക്കെ നമുക്കും കേൾക്കുന്നവർക്കും സന്തോഷമുണ്ടാക്കും. ഒരു പാട്ട് കേൾക്കാം.

0: എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു വരികയായിരുന്നു. അതെ, അങ്ങനെ വേണം. ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ആശുപത്രിയിൽ പോവുകയാണെന്ന് കരുതൂ. ഡോക്ടറെ കാണുകയാണ്. ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നു. ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റാവുന്നു. കിടന്ന് ചികിത്സിച്ചാലും അല്ലെങ്കിലും നമ്മളുടെ അസുഖം ഭേദപ്പെടുകയാണ്. എല്ലാവരോടുമായി, എല്ലാ ശ്രോതാക്കളോടുമായി ഈ രാത്രി ചോദിക്കുകയാണ്. അസുഖം ഭേദമായി കഴിഞ്ഞ് നമ്മളിൽ എത്ര പേർ ഡോക്ടർ പോയി കണ്ട് നന്ദി പറയും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ഡോക്ടർ ഞാൻ സുഖമായിരിക്കുന്നു, നന്ദി, അങ്ങനെ പറയുന്ന എത്ര പേരുണ്ടാവും? കൈയൊന്നും ഉയർത്തണ്ട, എന്നാലും മനസ്സിൽ കൈ ഉയരട്ടെ. അല്ലെങ്കിൽ അങ്ങനെ പറയണം, വേണ്ടേ? എത്ര തിരക്കുള്ള ഡോക്ടറായാലും ഒരു മെസ്സേജെങ്കിലും അയച്ചിടണം, താങ്ക് യു, ഞാൻ സുഖമായിരിക്കുന്നു എന്ന്. അതൊരു വലിയ കാര്യമാണ്.
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവ

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം.